0: सुनो 91.7 FM,
1: Qatar's favorite radio station.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. നല്ലൊരു മോർണിംഗ് ആണിത്. അപ്പൊ നല്ലൊരു മോർണിംഗിലേക്ക്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. കൂടെ എത്തിയത് ഞാൻ തന്നെയാണ് ചച്ചു. അപ്പൊ നല്ല ദിവസങ്ങൾ നമ്മൾക്ക് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും ഓരോ ഓർമ്മകളാണ് നമുക്ക് ഉണ്ടാവുന്നത്. ഇന്നലത്തെ ഒരു ദിവസം നമുക്ക് നല്ല ദിവസമായിരുന്നു. അപ്പൊ അതൊരു ഒരു നല്ല ഓർമ്മയായിട്ട് നമ്മുടെ മനസ്സിലുണ്ട്. ഇനി എന്തെങ്കിലും അതിന്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതൊരു ഓർമ്മയായിട്ട് നമ്മുടെ ഉള്ളിലുണ്ടാകും, ഇല്ലേ? ഉണ്ടല്ലോ. അപ്പൊ ഇന്നത്തെ ദിവസവും നല്ലൊരു ദിവസമായിരിക്കും. അത് നാളേക്ക് നമുക്ക് നല്ലൊരു ഓർമ്മയായിട്ട് മനസ്സിൽ നിൽക്കണം. അല്ലെങ്കിൽ പിന്നെ ജീവിതം തന്നെ ഒരു വേസ്റ്റ് ആയിട്ട് മാറും, ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ഓരോ ദിവസവും നല്ല നല്ല സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം, നല്ല നല്ല ഓർമ്മകളായിട്ടത് മാറണം, നല്ല നല്ല സ്നേഹങ്ങൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഉണ്ടാവണം, നല്ല കരുണ നമുക്ക് ഉണ്ടാവണം എന്നൊക്കെ പറയുമല്ലോ. നല്ല മനസ്സുണ്ടാവണം നമുക്ക്, അപ്പോഴാണ് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളെല്ലാം വന്നിട്ട് അതൊരു നല്ല ഓർമ്മയായിട്ട് മാറുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു ദിവസവും നാളെയിലേക്ക് നല്ലൊരു ഓർമ്മയിലേക്ക് സൂക്ഷിക്കാനുള്ള ഒരു ദിവസമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു ദിവസത്തിലേക്ക് വെൽക്കം. ഇത് റേഡിയോ സുനു. സ്റ്റേ ട്യൂൺഡ്.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്. കൂടെയുള്ളത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമുക്ക് ഓരോ ദിവസവും ഓരോ ഓർമ്മകളാണല്ലോ. ഇന്നലത്തെ ദിവസം നമുക്ക് ഇന്നേക്ക് ഒരു ഓർമ്മയാണ്. ഇനി നാളെ എന്ന് പറയുമ്പോൾ ഈ ഒരു ദിവസം നാളേക്ക് നമുക്കൊരു ഓർമ്മയായിരിക്കും. നമുക്ക് ഇതുപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുമ്പോൾ ചിലരെ ഓർമ്മ വരാറുണ്ട്. ഇപ്പോ നമ്മളൊരു മഴ കാണുന്നു എന്ന് കരുതുക. മഴയൊക്കെ ആസ്വദിക്കേണ്ട ഒരു സമയം നമുക്കുണ്ടാകും. നമ്മളിങ്ങനെ കൂളായിട്ടിരിക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ

ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ മഴ പെയ്യുന്നു, അപ്പൊ നമ്മള് ചെറിയ വോളിയത്തിൽ പാട്ട് വെക്കുന്നു. അപ്പൊ അതൊരു നല്ലൊരു വൈബാണ്, നല്ലൊരു മൂഡാണ്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഒരാള് വരും, അല്ലെങ്കിൽ ഒരു സംഭവം വരും, അതൊരു ഓർമ്മയാണ്. അപ്പൊ മഴ കാണുമ്പോൾ ചിലപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടാകും, അതൊരു വ്യക്തിയാകാം, ഒരു സംഭവമാകാം, എന്തെങ്കിലും ഒരു സാധനമാകാം, എന്തോ ആയിക്കോട്ടെ. അപ്പൊ മഴ കാണുമ്പോൾ എന്താ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്? നാടാണോ, നാട്ടിലെ മഴയാണോ ഓർമ്മ വരുന്നത്? അതല്ല, ഏതെങ്കിലും വ്യക്തികളെയാണോ? എന്താണ്? നമുക്ക് നല്ല ഓർമ്മയായിരിക്കും. മഴ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മേഘമൽഹാർ സിനിമ എന്തോ മഴയുമായിട്ട് ഭയങ്കര റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന, ഇപ്പം സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് തന്നെ മഴ എന്ന് പറയുമ്പോൾ മേഘമൽഹാറിലെ പാട്ടും ഇതൊക്കെ ആയിരിക്കും. എന്താണെന്നറിയില്ല, പക്ഷേ ഓരോന്നിനും ഈ രീതിയിലുള്ള കണക്ഷൻ വരാറുണ്ട്. അപ്പം മഴ എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലേക്ക് വരുന്നത്? കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്, കൂടെ ഞാൻ ജച്ചു.

ഓരോ ദിവസവും നമുക്ക് ഓരോ ഓർമ്മകളാണ്, ഓരോ മഴയും നമുക്ക് ഓരോ ഓർമ്മകളാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ്, കൂടെയുള്ളത് ഞാൻ ചച്ചു. മഴ കാണുമ്പോൾ മാത്രമൊന്നുമല്ല നമുക്ക് ഓർമ്മകൾ മനസ്സിലേക്ക് ഉണ്ടാവുന്നത്. നമ്മളൊരു പാട്ട് കേൾക്കുന്നു എന്ന് വിചാരിക്കുക, ചില പാട്ടുകൾ അങ്ങനെയാണ്, അതിൻ്റെ ലിറിക്സ് നമ്മളെ വല്ലാതെ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങോട്ട് ആഴ്ന്നിറങ്ങും. അത് നമ്മളിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ അതിനിപ്പോൾ നമ്മുടെ ഒരു ഫേവററ്റ് ട്രാക്ക് എടുക്കുവാണെങ്കിൽ തന്നെ അതിൽ നമുക്ക് മിക്കവാറും ചിലതിൻ്റെ ട്യൂണ് നല്ല രസമായിരിക്കും, ചിലതിൻ്റെ വരികളായിരിക്കും നമ്മുടെ മനസ്സിൽ ഹൃദയത്തിൽ തൊടുന്ന വരികളുണ്ടാകും. അപ്പൊ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ അച്ഛനെയോ അമ്മയോ ഓർമ്മ വരും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൂടപ്പിറപ്പുകൾ. ഇതാ വാഴ ടു സോങ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ സിബ്ലിങ്സിനെയാണ് ഓർമ്മ വരിക. എന്നാൽ പക്ഷേ ബാംഗ്ലൂർ ഡേയ്സിലെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ കസിൻസിനെ ഓർമ്മ വരും. നല്ല സ്വീറ്റ് മെലഡീസ് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർമ്മ വരും. അങ്ങനെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ചിലരെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്, അല്ലെങ്കിൽ ചില സംഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്, പിന്നെ ചില സ്ഥലങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ചില പാട്ടുകൾ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ പാട്ടിനേക്കാൾ ചിലപ്പോൾ നമ്മൾ അതിന്റെ വിഷ്വലായിരിക്കും കണ്ണിലുണ്ടാവുക. അപ്പൊ നമുക്ക് ആ പാട്ട് പിന്നീട് കേൾക്കുമ്പോൾ ആ സ്ഥലങ്ങളായിരിക്കും. ജീൻസ് എന്ന മൂവിയിൽ അതുപോലെ ഒരു പാട്ട് കേൾക്കുമ്പോൾ പല സ്ഥലങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്. ഒത്തിരി പാട്ടുകളുണ്ട് അങ്ങനെ. അപ്പൊ എല്ലാം ഇത്തരത്തിൽ ആലോചിച്ച് നോക്കുമ്പോൾ എല്ലാം ഓരോ ഓർമ്മകളാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനോ, സ്റ്റേ ട്യൂൺഡ്.

ഓരോ ദിവസവും ഓർമ്മകളാണ്, ഓരോ മഴയും ഓർമ്മകളാണ്, ഓരോ പാട്ടിലെ വരികളും നമുക്ക് ഓർമ്മകളാണ്. റേഡിയോ സുരമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെയുള്ളത് ഞാൻ ചച്ചു. ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഓർമ്മകൾ വരാറില്ലേ? ഒരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ചിലർ ഓർമ്മ വരാറില്ലേ? ആ ബുക്ക് വായിക്കുമ്പോൾ എന്താ ചെയ്യാന്നറിയോ? ഇപ്പൊ എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ, എനിക്കിഷ്ടപ്പെട്ട വരികളൊക്കെ കാണുമ്പോൾ അത് ഹൈലൈറ്റർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് വെക്കും. പിന്നീട് ആ പുസ്തകം എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ഒരു കോട്ട് പോലെ നമുക്കത് ഓർത്തെടുക്കാനായിട്ട് പറ്റും. ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ചില ആൾക്കാരെയൊക്കെ കറക്റ്റായിട്ട് ഡിറ്റോ ആയിട്ട് നമുക്ക് തോന്നും, അല്ലെങ്കിൽ അവരെ നമുക്ക് ഓർമ്മ വരും. ചിലതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ തന്നെയാണ് ഇതെന്ന രീതിയിൽ നമ്മൾ സങ്കല്പിക്കും. അത് സിനിമകൾ കാണുമ്പോഴും ഉണ്ട്. ഓ, ഇതിലെ കഥാപാത്രം ഇങ്ങനെയാണ്, അപ്പം നമ്മൾ എന്തോ മാനറിസംസ് ഒക്കെ കാണുമ്പോൾ ഈ നമ്മൾ തന്നെയാണോ, അല്ലെങ്കിൽ ചില ആൾക്കാർ വിട്ടതേ നോക്കി കറക്റ്റ് അയാളെ പോലെ തന്നെയുണ്ട് ആ സിനിമയിൽ ഇന്ന ക്യാരക്ടർ എന്ന് നമ്മൾ പറയും. ഇതെല്ലാം നമ്മുടെ മനസ്സിലെ ഓർമ്മകളാണ് നമ്മളെ കൊണ്ടിങ്ങനെ പറയിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസവും നാളുകളിൽ നമുക്ക് നല്ലൊരു ഓർമ്മയായിട്ട് മാറട്ടെ. അതിനായിട്ട് നല്ല ചിന്തകൾ ഉണ്ടാവട്ടെ, സ്നേഹിക്കുന്ന ഒരു മനസ്സും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൺഡ്.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds ൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: In association with
3: Commercial Bank, we are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: Good morning, Namaskaram, Kalei, Vanakkam, Suprabhadam. Radio Suno 91.7 FM Morning Safari കേട്ടുകൊണ്ടിരിക്കുന്ന മെയ് 11-ാം തീയതി തിങ്കളാഴ്ച ദിവസം. ഈ ദിവസം നമ്മുടെ ജീവിതത്തിലെ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും മികച്ച, ഏറ്റവും നല്ലൊരു ദിവസമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഇന്നത്തെ ദിവസം നമ്മളും ആരംഭിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും, അങ്ങേത്തലയ്ക്ക് മറ്റൊരൊച്ചയുണ്ടോ? ഇല്ല, ആ ഒച്ച ചെറിയ പ്രശ്നത്തിലാണ്. സംഭവം ഒന്നുമല്ല, നിസ്സുക്ക് സുഖമില്ല, ആൾക്ക് തീരെ വയ്യ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിനി അങ്ങ് ഒരുമിച്ച് 4 മണിക്കൂർ അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോവാണ്. എപ്പോഴും പറയുന്ന പോലെ ഒറ്റയ്ക്കാണ് ഞാൻ, മൈൻഡാക്കാതെ പോകരുത്. മെസ്സേജുകൾ അയക്കുക, നല്ല നല്ല സന്ദേശങ്ങൾ, നല്ല നല്ല കാഴ്ചകൾ, നല്ല നല്ല ചിത്രങ്ങൾ എല്ലാം അയച്ചു തരിക എന്നുള്ളതാണ് ഈ സമയം ഓർമ്മപ്പെടുത്താനായിട്ടുള്ളൊരു കാര്യം. ആഹാ, അടിപൊളി. ഇതാ നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും പോസിറ്റീവ് ചിന്ത ആരായിച്ചെന്ന്? മുരളി മേനോൻ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ചിന്ത ഇങ്ങനെയാണ്, അദ്ദേഹം അയക്കുന്ന മെസ്സേജ് ഇങ്ങനെയാണ്. കടുത്ത സമ്മർദ്ദമുള്ള സന്ദർഭങ്ങളിൽ പലപ്പോഴും നമ്മുടെ പ്രതികരണങ്ങളാണ് നമ്മുടെ സമാധാനം നിർണയിക്കുന്നത്. അതുകൊണ്ട് പ്രതികരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, സമാധാനത്തോടെ ജീവിക്കാൻ പഠിക്കുക. സ്നേഹത്തോടെ നേരുന്നു, ശുഭദിനം. എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ എന്തെങ്കിലും പ്രതിസന്ധിയും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ പ്രതികരിക്കുന്ന രീതി അത് നമ്മുടെ സമാധാനത്തെ വലിയ രീതിയിൽ ബാധിച്ചേക്കാം എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ പറയാറില്ലേ, ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു തീരുമാനം എടുക്കാൻ പാടില്ല അല്ലേ. ഭയങ്കരമായിട്ട് നമ്മൾ സങ്കടത്തിലിരിക്കുന്ന സമയത്ത് നമ്മൾ തീരുമാനം എടുക്കാതിരിക്കുക. ഭയങ്കരമായിട്ട് സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് ഒരു ഓഫറും ഒരു ഉത്തരവാദിത്വവും ഒന്നും, ഭയങ്കരമായിട്ട് നമ്മൾ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ഒന്നും ഓഫർ ചെയ്യാതിരിക്കുക. ഇത് ചിലപ്പോൾ രണ്ടും നമുക്ക് ഭയങ്കരമായിട്ട് നെഗടിച്ചേക്കാം. അതായത് ഒരുപാട് സങ്കടത്തിലിരിക്കുന്ന സമയത്ത് തീരുമാനമെടുക്കാതിരിക്കുക, ഒരുപാട് സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് ഒന്നും ഓഫർ ചെയ്യാതിരിക്കുക. ചിലപ്പോൾ നമുക്ക് അതൊന്നും ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് പിന്നീട് ഭയങ്കര വലിയ, നമ്മുടെ ഈ പറഞ്ഞ പോലെ, ഇപ്പം മുരളി മേനോൻ പറഞ്ഞ പോലെ, നമ്മുടെ സമാധാനം നശിപ്പിക്കുന്ന ഒരു സംഭവമായി മാറിയേക്കാം. അപ്പം എന്തായാലും ഈ ഒരു ശുഭചിന്തയോടുകൂടി തന്നെ ഇന്നത്തെ ദിവസം നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പം റെഡിയല്ലേ? മെസ്സേജുകൾ അയച്ചോളൂട്ടാ, 5000017. ഗുഡ് മോർണിംഗ് സന്ദേശങ്ങൾ, നിങ്ങൾ കാണുന്ന മനോഹരമായ സന്ദേശങ്ങൾ, മനോഹരമായ കാഴ്ചകൾ, ഇതുപോലെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ, അതെല്ലാം ഷെയർ ചെയ്യും.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: This is Morning Safari.
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
5: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
8: And Lulu, hypermarkets, supermarkets, and department stores, where the world comes to shop. Just feel.

വിശുദ്ധൻ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 6 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആയിരിക്കാണ്. മോർണിംഗ് സവാരി കേട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. കുട്ടീസ് എന്താണ്, കുട്ടീസൊക്കെ സ്കൂളിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരിക്കും, തിരക്കിലായിരിക്കും, വണ്ടിയിലൊക്കെ കയറി ഇങ്ങനെ ചെറിയൊരു ഉറക്കച്ചടവോടുകൂടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. ഓക്കെ, ജിഷ ജിസിൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ള മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഫ്രം ജസ്ലിൻ, ഓസ്റ്റിൻ ആൻഡ് ജോവലിൻ. അവരുടെ ഗുഡ് മോർണിംഗ് സന്ദേശം എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം കുട്ടീസിൽ ആദ്യ മെസ്സേജ് ഇഷാനിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ, ഇഷാനിയുടെ മെസ്സേജ് ഉണ്ട്. അതുപോലെ തന്നെ ഷിജിൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ള ജസ്ലിൻ ആൻഡ് ജിയാൻ, അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സന്തോഷ്, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ള മെസ്സേജ്, ആദം ഐദൻ ഐന അല്ലേ, ഓക്കെ, അതെ, ആദ്യം അവരുടെ മെസ്സേജാണ് എത്തിയിട്ടുള്ളത്. പിന്നീട് നമ്മുടെ രാജേഷ് മറ്റക്കലിൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ള ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. സാജൻ, അദ്ദേഹം ചോദിക്കുന്നത് ഹാവ് എ പീസ്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ മോർണിംഗ്. അവന്തിക സാജൻ ഭവൻ സ്കൂളിലാണ് പഠിക്കുന്നത് കുട്ടീസ്. വിജയൻ, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ള മെസ്സേജും എത്തിയിട്ടുണ്ട്. ഓക്കെ, ഹാപ്പി മൺഡേ. ഓക്കെ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകളാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്, അതിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. എന്തായാലും വിജയൻ ചേട്ടാ, ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഹംസക്കുട്ടി വെന്നക്കോട്, ഹായ് ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. അതുപോലെ തന്നെ ഷിഹാബുദ്ദീൻ എന്താണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഓ, സായിദാൻ വാഹിദാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. യെസ്റ്റർഡേ ഗ്രാൻഡ് പേയുടെ പിറന്നാളായിരുന്നു, ബർത്ത്ഡേ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഷബീർ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അറിയിക്കുന്നു. പിന്നെ ഗുഡ് മോർണിംഗ്. ഓക്കെ, എവിടെയാണ് നിസ് ചേച്ചി എന്ന് ചോദിക്കുന്നത്, നമ്മുടെ റൈസാണ് ചോദിക്കുന്നത്, റിയാസാണ് ചോദിക്കുന്നത്, റിയാസ് കൂർഗ്. റിയാസേ ഒരു ചെറിയ തൊണ്ടയിൽ കിച്ച് കിച്ചൊക്കെ ആയിട്ട് ഇച്ചിരി കാര്യമായിട്ടുണ്ട്, അപ്പം അത് കാരണം ഇന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ആൾ റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഷമീറിൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ള ഹർഷികയും ആൻഡ് നന്ദികയും, അവരുടെ ഗുഡ് മോർണിംഗ് സന്ദേശം എത്തിയിട്ടുണ്ട്. അപ്പോൾ കുട്ടീസിന് വേണ്ടിയിട്ടുള്ള ഇന്നത്തെ ഒരു ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഓക്കെ, നമ്മുടെ നാട്ടിലെ ഒരു റിവറുണ്ട്, ഒരു നദിയുണ്ട്, ഒരു റിവറുണ്ട്. ആ റിവർ എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് എല്ലാം, നമുക്ക് എസെൻഷ്യലായിട്ടുള്ള എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നൊരു നദിയാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഡ്രിങ്കിങ് വാട്ടർ ആണെങ്കിലും ശരി, അഗ്രികൾച്ചറിനാണെങ്കിലും ശരി, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എസെൻഷ്യലായിട്ടുള്ള എല്ലാ ആവശ്യത്തിനുമുള്ള വാട്ടർ നൽകുന്നൊരു നദിയുണ്ട്. ആ നദിയാണ് കേരളത്തിലെ ഏറ്റവും ലാർജസ്റ്റ് റിവർ. അതേതാണ്? കേരളത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളൊരു റിവറുണ്ട്, അതേതാണ്? വേഗം ഉത്തരങ്ങൾ അയച്ചോളൂ. ഇപ്പം കൂടെയുള്ള, ഇപ്പോൾ വണ്ടി ഓടിക്കുന്ന അങ്കിൾമാരാണെങ്കിലും ശരി, ഫാദർ ആണെങ്കിലും മദർ ആണെങ്കിലും പെട്ടെന്ന് പറഞ്ഞുതരും, പെട്ടെന്ന് ഉത്തരം കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും നാട്ടിൽ പോകുന്ന സമയത്ത് ഇവരോട് പറയണം, അത് കാണണം, ആ റിവർ കാണണം എന്നൊന്ന് പറഞ്ഞാൽ മതി. ഏതാണ് കേരളത്തിലെ ലാർജസ്റ്റ് റിവർ? വേഗം ഉത്തരങ്ങൾ പോരട്ടെ. അപ്പൊ കുട്ടീസിനെ എല്ലാവർക്കും അടിച്ചു പൊളിക്കാനായിട്ട് അടുത്ത പാട്ടിലേക്ക് വരികയാണ്. ആഹാ, എപ്പിടി ഇരിക്കേ, വിളിക്കല്ലേ, തുള്ളിക്കോ തുള്ളിക്കോ തുള്ളിക്കോ തുള്ളിക്കോ.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
0: യു ആർ ലിസ്ണിംഗ് ടു മോർണിംഗ് സവാരി,
4: ഓൺലി ഓൺ റേഡിയോ സുനോ.

സമയം 6:33 റേഡിയോ സിറോ 91.7 FM-ൽ മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, ശരിയായ ഉത്തരങ്ങൾ അയച്ചിട്ട് ഒരുപാട് മെസ്സേജുകൾ എത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജെസ്ലിൻ ഓസ്റ്റിൻ ജോവ്ലിൻ അവരുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷബീറിൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ള ശരിയായ ഉത്തരം മുഹമ്മദ് ഷഹാനാൻ ഷാസ ഷബീർ അവരുടെ ശരിയായ ഉത്തരവുണ്ട്. ബിനോയുടെ അക്കൗണ്ടിൽ നിന്നും ഏതൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ആ ഉത്തരം ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടെ ചിന്തിച്ചോളൂ. കേരളത്തിലെ ഏറ്റവും വലിയ റിവർ ഏതാണ്, വിച്ച് ഇസ് ദ ലാർജസ്റ്റ് റിവർ ഇൻ ദ കേരള, അതാണ് നമ്മൾ ചോദിച്ചിട്ട്. അപ്പോൾ ആ ചോദ്യം ഉത്തരം ഒന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് അറിയിച്ചോളൂ. അദ്നാൻ ആൻഡ് ആദം ശരിയായ ഉത്തരമാണ്. ജോസഫ് ജോണിൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ള കറക്റ്റായ ഉത്തരം ഇസ്ബൽ ഇവാന ആൻഡ് സാവിയോ, അവർ എം ഇ എസ് ഇന്ത്യൻ സ്കൂളിലാണ് പഠിക്കുന്നത്. ഓക്കെ, ഷിഹാബുദ്ദീൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ള സാഹിദാൻ വാഹിദ് ശരിയായ ഉത്തരം അയച്ചിട്ടുണ്ട്. രാജേ രജീഷ് ഹംസ അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഇഷാൽ ഹൻസ്, അവരും എം ഇ എസ് ഇന്ത്യൻ സ്കൂളിലാണ് പഠിക്കുന്നത്. ഓ, ഇന്ന് ഇഷാലിൻ്റെ പിറന്നാൾ കൂടിയാണ്. ഇഷാലിന് പിറന്നാൾ ആശംസകൾ കൂടി അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്.

ഓക്കേ. അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദിന്റെ അക്കൗണ്ടിൽ നിന്നും റയാനാണ് ഹിസാം മെഹറിൻ റയാൻ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിലാണ് അവർ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഷംസീറിൻ്റെ അക്കൗണ്ടിൽ നിന്നും അലിനാൻ അസീൻ നോബൽ ഇന്റർനാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നത്. ഓക്കെ, ശരത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആരാണ്? ശരത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും നമ്മുടെ എന്താണ് പേരാണോ അയച്ചിട്ട്, അങ്കിതോ അർപ്പിതോ അല്ലേ? അതെ അതെ അതെ, അങ്കിതോ അർപ്പിതമാണ്. കറക്റ്റായ ഉത്തരം അറിയിച്ചിട്ടുണ്ട്. അവിടെ എന്നെ കൊടുക്കാനായിട്ട് എന്തൊരു മെസ്സേജ് ഇങ്ങോട്ടേക്ക് കേട്ടിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മുടെ നൈക നിയാൻ ഐഡിയൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടീസാണ്, അവരുടെ ഉത്തരം എത്തിയിട്ടുണ്ട്. ദേവികയുടെ ഉത്തരം എത്തിയിട്ടുണ്ട്. ഗലീലിയോ സ്കൂളിലാണ് പഠിക്കുന്നത്. ദേവികയുടെ ഉത്തരം കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അയ്യോ, ദേവയുടെ അക്കൗണ്ടിൽ നിന്നൊരു ഉത്തരം എത്തിയിട്ടുണ്ട്. ഹാരൂൺ ഫസ്റ്റ് ബി. ഓക്കെ, അയ്യോ ഉത്തരം തെറ്റിപ്പോയല്ലോ. ആഹിൽ അരുൺ എം ഇ എസ് ഇന്ത്യൻ സ്കൂളിലാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുർണി, ആളുടെ അക്കൗണ്ടിൽ നിന്ന് ഉത്തരം എത്തിയിട്ടുണ്ട്. കുറേ പേർക്ക് തെറ്റിപ്പോയിട്ടുണ്ടല്ലോ. റിഷാലിൻ്റെ അക്കൗണ്ട്, റിഷാലിൻ്റെ ഐഷയുടെ ഉത്തരം എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫിറോസിൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ള ഉത്തരം ആയതാണ് അയച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നീട് ഓക്കെ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ ചിത്രങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഓക്കെ, ശ്രീഷിൻ്റെ ഗുഡ് മോർണിംഗ് ടു ആൾ എത്തിയിട്ടുണ്ട്. ജെയിംസ് കെ ജോൺ, ബിനിച്ചേട്ട ഈ സമയത്ത് എന്തിനാണ് ഒരു ആർ സി ബിക്ക് വേണ്ടിയിട്ടൊരു ജെയ്വിളി, എനിക്ക് കാര്യം മനസ്സിലാവുന്നില്ല. ഓക്കെ ഓക്കെ, മുജീബിൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ള ഉത്തരം എത്തിയിട്ടുണ്ട്. മാനവൻ മാധവിൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ള ഉത്തരം എത്തിയിട്ടുണ്ട്. ലെഞ്ചുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഉത്തരം എത്തിയിട്ടുണ്ട്. നൗറിൻ നസറിൻ അല്ലേ? ഓക്കെ, അവരും ഐഡിയൽ ഇന്ത്യൻ സ്കൂളിലാണ് പഠിക്കുന്നത്. റിയാസ് പി ഹംസയുടെ ഗുഡ് മോർണിംഗ് ഉണ്ട്. അൻസൽ ഹബീബിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. അക്ഷരയും അക്ഷജും ശരിയായ ഉത്തരം അയച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഉത്തരങ്ങളും വായിച്ചു എന്ന് തോന്നുന്നു. ഓക്കെ, ഷാജിദിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആരാണ്? ബിർള പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടീസാണ്. ഫയാസ്, ഫാരിസ, അഭിമോൻ, ആര്യ, ദിയാൻ, ഇഷാന, ഐഷ, റേച്ചൽ, സാദി, സാജിദ് ആൻഡ് റഫ ബിർള പബ്ലിക് സ്കൂളിലാണ്. അതുപോലെ തന്നെ ഹെലൻ ശരിയായ ഉത്തരം അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗും അറിയിക്കുന്നു. പിന്നെ ശ്രീഷിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആരാണ്? ശ്രീഷ് തന്നെയാണ് ഒന്ന് ഉത്തരം അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, അതിനിടയിൽ മറ്റൊരു വിഷയം കൂടി നമുക്ക് അറിയിക്കാനായിട്ടുണ്ട്. ഹംസക്കുട്ടി, അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇന്ന് ഞങ്ങളുടെ ഖത്തർ ഫ്രൈഡേ ഹാപ്പിനെസ് ഫാമിലിയിലെ സനിതാ സന്തോഷിൻ്റെ 20th വെഡിങ് ആനിവേഴ്സറിയാണ്. ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിനും വേണ്ടിയിട്ട് ഒന്ന് സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യാമോ? നാട്ടിൽ നിന്നും ഹംസക്കുട്ടി വെന്നക്കോട്. ഓക്കെ, നിസ ലീവാണെന്ന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ജെയിംസ് കെ ബിരിച്ചേട്ടൻ അദ്ദേഹത്തിൻ്റെ ഒരു ആർ സി ബി ഇഷ്ടം അറിയിച്ചിട്ടുണ്ട്. ഷാംസ് എൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഉത്തരങ്ങളും ഫോട്ടോസും ഒക്കെ വന്നിരിക്കുന്ന സമയമാണ്. ഓക്കെ, ഷാംസിൻ്റെ അക്കൗണ്ടിൽ നിന്നും കുട്ടീസിൻ്റെ ഫോട്ടോസ് എത്തിയിട്ടുണ്ട്. അൽബയാൻ മാലിക്, അൽസയാൻ മാലിക്, മുഹമ്മദ് ആയിദാം, നഥില്ല, ഇവരുടെ മെസ്സേജാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ.

ഫെല്ലാ സൈനബിന്റെ 15-ാമത്തെ പിറന്നാളാണിന്ന്. ആശംസകൾ അറിയിക്കുന്നത് അസ്ലം, അദ്ദേഹമാണ്. അസ്ലം ആൻഡ് ജുബിന എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് കേട്ടോ.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീ ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: This is
5: Morning Safari.
6: Malabar Golden Diamonds Morning Safari,
7: brought to you by
8: Malabar Golden Diamonds, the responsible jeweler.
7: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
9: ഇൻ അസോസിയേഷൻ വിത്ത്
10: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
11: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

സമയം 4 മണി കഴിഞ്ഞ് 6 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ കുട്ടീസൊക്കെ സ്കൂളിലേക്ക് കയറുന്ന സമയമായിരിക്കും. ശരിയായ ഉത്തരങ്ങൾ അയച്ച എല്ലാവർക്കും ഒരുപാട് സന്തോഷം, സ്നേഹം. ചക്കരയുമ്മ പെരിയാർ, പെരിയാർ എന്ന് പറയുന്ന നദിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ.

സമയം 6 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി കേട്ടുകൊണ്ടിരിക്കുന്നു. കുട്ടീസൊക്കെ സ്കൂളിലേക്ക് എത്തിയോ, ക്ലാസ്സിക്കായോ, ഓടുവാണോ എന്നൊക്കെയുള്ള ചിന്തയിലാണ് ഞാനും ഇവിടെ ഉള്ളത്. എന്തായാലും കൃഷ്ണചന്ദ്രൻ ആൻഡ് രമ്യ അവരുടെ വെഡിങ് ആനിവേഴ്സറിയാണ് ഇന്നത്തെ ദിവസം. ഓക്കെ, ഇതളാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഇതൾ, അപ്പോൾ ഇതൾ അച്ഛനും അമ്മയ്ക്കും വിഷസ് അറിയിക്കുകയാണ്, നമ്മളും ചേർന്ന് അറിയിക്കുകയാണ്. ഓക്കെ, നൌഷാദിൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. നൌഷാദ് ജി, സന്തോഷം കേട്ടോ. നമ്മുടെ ഈ ശബ്ദമൊക്കെ ചെറിയ മാറ്റത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മളോട് എന്തായി, ഡോക്ടറെ കാണിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഒരുപാട് സന്തോഷവും സ്നേഹവും ഒക്കെ തരുന്ന ആ ഒരു ചോദ്യം, ഭയങ്കര സന്തോഷമായി, ഇമോഷണലായി, ഇമോഷണലായി. എപ്പോഴും പറയാറുണ്ടല്ലോ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് മൈൻഡാക്കാതെ പോകരുത്, നിസയ്ക്കും വയ്യാണ്ടായി പോയി, ആകെ മൊത്തത്തിലൊരു വയ്യായ്മയുടെ സമയമാണെന്ന് തോന്നുന്നു. മേ ബി കാലാവസ്ഥ മാറുന്നതിൻ്റെ ആയിരിക്കാം എന്ന് പറഞ്ഞ് വിശ്വസിച്ച് ആശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇസാൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, കുറച്ച് നേരം മുമ്പ് വന്നതാണ്. കുട്ടീസ് ക്ലാസ്സിൽ കയറിയിട്ടോ എന്ന് അറിയില്ല, മന്നക്കുട്ടി ക്ലാസ്സിൽ കയറിയെന്ന് അജുവേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാലേ, നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് വരുന്ന സമയത്ത് നമ്മളൊരു ചോദ്യം ചോദിക്കുന്നു, കുട്ടീസ് മെസ്സേജ് അയച്ചു, അവരുടെ എല്ലാവരുടെയും മെസ്സേജ് വായിക്കാൻ പറ്റിയോ അല്ലെങ്കിൽ അവരത് കേട്ടോ, ഇത് നമുക്കും ടെൻഷൻ തരുന്ന ഒരു കാര്യം തന്നെയാണ്. അവർ ക്ലാസ്സിൽ കയറുന്നതിനേക്കാളും വലിയ ടെൻഷനാണ് നമുക്കുള്ളത് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ ഒരു മോർണിംഗ്, മനോഹരമായ സന്ദേശങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 48 മിനിറ്റ്. ഇനി ഒരുപാട് വിശേഷങ്ങൾ, ഒരുപാട് അപ്ഡേറ്റുകളിലേക്കൊക്കെ അടുത്ത മണിക്കൂറിൽ എത്താനായിട്ടുണ്ട്. ഓക്കേ, ദേവാംശ് ഹാപ്പി ബർത്ത്ഡേ. ദേവാംശിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ ദേവാംശിന് എല്ലാവിധ ആശംസകളും.

0: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർജി ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപരവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് മെയ് 14 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ. Distributed by Fars Film.
1: Hi, Namaskaram. Njan Adarsha.
0: You're listening to
1: Radio Suno. Kettu kettu kootu kooda.
0: You're listening to
2: Morning Savari.
0: Morning Savari.
2: Only on Radio Suno.

0: Morning Safari, only on Radio Snow 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: സമയം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റ്. അങ്ങനെ നമ്മുടെ മോർണിംഗ് സവാരി 2 മണിക്കൂറിലേക്ക് എത്തിയിരിക്കുന്ന സമയത്ത് ഒരുപാട് പേരുടെ മെസ്സേജുകൾ, ഇങ്ങനെ നല്ല നല്ല സന്ദേശങ്ങൾ വന്നു നിൽക്കുന്ന സമയമാണ്. ബിജു ക്ലീറ്റസ്, അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്: ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഭയമില്ല. കാരണം എന്താണ്? ബസ് ഓടിക്കുന്നത് ഡ്രൈവറാണ്. നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം വരെ ശാന്തതയോടും ക്ഷമയോടും കൂടിയിട്ട് ആ ബസ്സിൽ നാം ഇരിക്കുന്നു. ചിലപ്പോൾ ബ്രേക്കിടും, വെട്ടിക്കും, ബ്ലോക്കിൽ പെട്ടുപോകും. ചിലപ്പോൾ ബസ്സിനുള്ളിലെ മറ്റ് യാത്രക്കാരുടെ അരോചകരമായ സംസാരം, ഇതൊക്കെ ഉണ്ടെങ്കിലും നാം ഇറങ്ങേണ്ടടുത്ത് ഇറങ്ങുക തന്നെ ചെയ്യും. ജീവിതവും ഒരു ബസ് യാത്രയാണ്. ദൈവത്തിൻ്റെ കയ്യിലാണ് സ്റ്റിയറിംഗ് എന്നുള്ളതാണ്. ക്ഷമയോടെ ഇരിക്കാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം. അതോടൊപ്പം തന്നെ അരുൺ, അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഓക്കെ, അരുണിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്. ഓക്കെ, ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന പ്രവീണും അശ്വതിക്കും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഓക്കെ, അപ്പോൾ ഇന്ന് ഒരുപാട് ആഘോഷങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ പ്രവീണിനും അശ്വതിക്കും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു പിറന്നാളാണ്. ഓക്കെ, ആദ്യം നമുക്ക് വെഡിങ് ആനിവേഴ്സറിയിലേക്ക് പോവാം. ഓക്കെ, ഓക്കെ, സലാം ഹബീബി, അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഉണ്ട്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എൻ്റെ മകൾ അച്ചുവിന് സ്നേഹത്തിൽ ചാലിച്ച പിറന്നാൾ ആശംസകൾ. ഖത്തറിൽ നിന്നും ഉമ്മച്ചി ദിൽസാദ് മൊയ്തു എന്നുള്ളതാണ് മെസ്സേജ്. ഓക്കെ, അപ്പോൾ അച്ചു മോൾക്കും നമ്മുടെ എല്ലാവിധ ആശംസകളും.

ഓക്കെ ഷംസ്, എന്താ മുത്തെ അങ്ങനെ ഒരു ചോദ്യം? പിന്നെ എന്തിനാ മുത്തെ ഞാൻ ഇവിടെ ഇരിക്കുന്നത്? ദോഹ ഫ്രണ്ട്സ് വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറയാമോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വെരി വെരി ഗുഡ് മോർണിംഗ്. ഓക്കെ, മറ്റൊരു ഗുഡ് മോർണിംഗ് സന്ദേശം ആരാണ് അറിയിച്ചിട്ടുള്ളത്? ഓക്കെ, ഒരുപാട് പേരുടെ മെസ്സേജ് ഉണ്ട് വി കെ ആ അക്കൗണ്ടിൽ നിന്നും. ഓക്കെ, നോബിൾ ഇന്റർനാഷണൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടീസാണ് എല്ലാവരും. വീരവി രാജ്, ഓക്കെ, അതുപോലെ തന്നെ റാണി വേദിക, നിരഞ്ജന, ഭഗത് കൃഷ്ണ, ഓക്കെ, ഇവരുടെയൊക്കെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വിനീത് വിജയൻ ചോദിക്കുന്നു, ഹൗ ആർ യു ബ്രോ എന്ന് ചോദിക്കുന്നു. കുഴപ്പമില്ല ബ്രോ. റൌഫ് ഷാ ഗുഡ് മോർണിംഗ് പറയുന്നു. ഓക്കെ, അടിപൊളിയായിട്ട് പോകുന്നു, ഒരുപാട് സന്തോഷം. അപ്പോൾ ആഘോഷങ്ങളും സെലിബ്രേഷനും ഒക്കെ തീരുന്നില്ല. എന്തായാലും ഈ മണിക്കൂറിലെ ആദ്യ പാട്ടിലേക്ക് വരികയാണ്, പളുങ്ക് മൂവിയിലെ ഒരു പളുങ്ക് പോലെയുള്ള പാട്ടിലേക്ക്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunu.
2: നിങ്ങൾക്ക് ഒരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: You're listening to Radio Suno 91.7. Kete kete kutukuna.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻ ടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
3: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just

മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. മെയ് 11 തീയതി തിങ്കളാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി കേട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. എന്താണ് പരിപാടി? എന്താ പരിപാടി? ഇങ്ങനെ പോകണു, ഇന്നത്തെ ദിവസം ജോലിക്ക് പോകണം, നമ്മുടെ സ്ഥാപനം തുറക്കാൻ പോകണം, അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഇതന്നെയാണ് എല്ലാ ദിവസവും നടക്കുന്നത്. ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനൊരു കാരണമുണ്ട്. കാരണം ഈ വീക്കെൻഡിൽ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനൊരു 40 ജീവനക്കാർക്ക് ശമ്പളം കൊടുത്ത് ഒരു സ്ഥാപനമൊക്കെ ആയിട്ടിരിക്കുന്ന ഒരാളും, മറ്റൊരു സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇത് ഏകദേശം പോലെ തന്നെ ഒരു പൊസിഷനിലിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് ശമ്പളം കൊടുത്ത് എടുക്കേണ്ട ആളാണ്. അതായത് ശമ്പളം കൊടുക്കേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതെല്ലാവർക്കും കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനുള്ള സാലറിയും കൂടി അദ്ദേഹം എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഈ സാലറിയുടെ കാര്യങ്ങളും അതുപോലെ തന്നെ സാലറി കൊടുക്കുന്ന കാര്യങ്ങളും, അപ്പം ഇവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര ഡിസ്കഷനാണ്. അപ്പം ഞാനിതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഒരു സുഹൃത്ത് റിട്ടയർമെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. അതായത് സാലറി കൊടുത്തെടുക്കുന്ന ഒരാളുണ്ടല്ലോ, അപ്പോൾ പുള്ളി ജോലി ചെയ്ത് വലിയൊരു പൊസിഷനിലിരിക്കുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹം റിട്ടയർമെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. സത്യത്തിൽ എൻ്റെ മനസ്സിൽ ആ സമയത്ത് ഒരു ഇടുത്തി വീണു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ ഷാർപ്പായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ജീവിതത്തിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങൾ, അത് റിട്ടയർമെൻറ്റിൻ്റെ ലൈഫിന് ശേഷം ജീവിതത്തിലേക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നമുക്ക് ആരോഗ്യവും ചുറുചുറുക്കുമുള്ള സമയത്ത് തന്നെ തുടങ്ങി വെക്കണം എന്നാണ് ആൾ പറഞ്ഞത്. അതായത് നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുന്ന, അല്ലെങ്കിൽ ആ റിട്ടയർമെൻറ്റ് ദിവസം ഉണ്ടല്ലോ, ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു പക്ഷേ റിട്ടയർമെൻ്റ് എന്ന് പറഞ്ഞാൽ പ്രവാസം അവസാനിപ്പിച്ച് പോകുന്നതായിരിക്കും, ഇവിടെ നിന്നൊക്കെ പോകുന്നൊരു സമയമാണ്. ഇപ്പോൾ ഒരുപാട് ആളുകളൊക്കെ അങ്ങനത്തെയുള്ള ചിന്തകളുള്ള ആളുകളാണ്. അപ്പോൾ ആ റിട്ടയർമെൻറ്റ് ദിവസത്തിന് ശേഷവും നമ്മുടെ പതിവ് ചെലവും പതിവ് ഉത്തരവാദിത്തങ്ങളും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. അതിനെ പരിഹരിക്കാൻ എന്തെങ്കിലും മാർഗം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ അമ്മോ, എന്തൊരു ചോദ്യമാണ്! എനിക്ക് സത്യത്തിൽ എൻ്റെ ഉള്ളിൽ ഒരു ഇടുത്തി വീണു ആ സമയത്ത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്തരത്തിലുള്ള കാര്യമായ പ്ലാനിങ്ങുകളോ ഒന്നും ചെയ്യാത്ത ഒരാളായതുകൊണ്ടായിരിക്കാം എൻ്റെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ഇടുത്തി വീഴാനുണ്ടായൊരു കാരണം. ശരിക്കും പറഞ്ഞാൽ ആ സുഹൃത്ത് ചോദിച്ചൊരു ചോദ്യത്തിന് വലിയ പ്രസക്തിയില്ലേ? നമുക്ക് ആരോഗ്യവും ചുറുചുറുക്കവും ഉള്ള കാലത്ത് തന്നെ നമ്മുടെ റിട്ടയർമെൻറ്റ് ദിനത്തെ നമ്മൾ മനസ്സിൽ കാണണം. അതല്ലെങ്കിൽ ഇവിടുന്ന് പോകുന്ന സമയത്തെ നമ്മൾ മനസ്സിൽ കാണണം. ഞാനൊരിക്കലും നെഗടിക്കാൻ പറയുന്നതല്ല, ഞാൻ ഗ്രൗണ്ട് റിയാലിറ്റിയാണ് പറഞ്ഞത്, സത്യസന്ധമായ കാര്യമാണ് പറയുന്നത്. എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? എന്താണ് നിങ്ങളുടെ ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ? അതാണ് നമുക്കറിയേണ്ടത്. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ എന്തെങ്കിലും ഒരു പ്ലാൻ. ഒരു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മെസ്സേജുകൾ അയക്കേണ്ടതും വിളിക്കേണ്ടതും പ്രോപ്പറായിട്ടുള്ള ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ ഉണ്ടാക്കിയ ആളുകളാണ്. അവർ വിളിക്കുമ്പോഴാണ് എന്നെപ്പോലെയുള്ള ആ ഉള്ളിൽ ഇടുത്തി വീണ, ഇപ്പോൾ കുറേ പേര് കേട്ടില്ലേ, അവർക്ക് മറുപടികൾ കിട്ടാനുള്ളൂ, അവർക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വ്യക്തമായ ഒരു റിട്ടയർമെൻറ്റ് പ്ലാനും അല്ലെങ്കിൽ ഒരു തിരികെ പ്ലാനും ചെയ്തിട്ടുള്ള ആളുകൾ ഒന്ന് വിളിക്കാമോ? വിളിച്ചിട്ട് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഇടുത്തി വീഴുന്നവർക്ക് ചില മാർഗനിർദ്ദേശങ്ങളൊന്ന് നൽകാമോ? വിളിക്കണേ 444-99-7 444-99-7 അല്ലെങ്കിൽ മെസ്സേജുകൾ അയച്ചോളൂ 500-99-7. പിന്നെ ഒരു ട്രോളായിട്ട് പറയാം, ആ ഇടുത്തി വീഴുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കോ, മെസ്സേജിൽ വന്നിട്ട് ഒന്ന് കൈവയ്ക്കരുത് കേട്ടോ. ഓക്കെ, വിളിച്ചോളൂ 444-99-7.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
5: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
1: യു ആർ ലിസണിംഗ് ടു
0: Only on Radio Suno.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. And
2: Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
0: Chennai Beats.
3: Tamil, head of the hour.
4: In the art of Podumar Kulanda.

0: ജഗമേ തന്തിരം മൂവിയിലെ പാട്ടാണ് കേട്ടത്. സമയം 7 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആയിരിക്കാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പുണ്ണിയാണ് ഈ സമയം കൂടെയുള്ളത്. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു വരികയായിരുന്നു, എന്താണ് നമ്മുടെ റിട്ടയർമെൻറ്റ് പ്ലാനിൻ്റെ അടിസ്ഥാനം? നമ്മളെ സംബന്ധിച്ച് ഒരുപക്ഷെ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് ഇവിടുത്തെ ജോലിയൊക്കെ മതിയാക്കി നാട്ടിലേക്ക് പോകുന്നതാവാം, അതല്ലെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നൊരു ദിവസം, അന്നും നമ്മുടെ ഉത്തരവാദിത്തങ്ങളോ ചെലവുകളോ കുറയുന്നില്ല, അത് അതുപോലെ തന്നെ നിൽക്കും. അപ്പോൾ എന്തായിരിക്കണം ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ? അങ്ങനെ കൃത്യമായ പ്ലാൻ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ സമയം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു.
1: എൻ്റെ പേര് പ്രസാദ്.
0: പ്രസാദ്, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? എത്ര വർഷമായിട്ടുണ്ട് ഇവിടെ ഗൾഫില്?
1: ഒരു 15 ഇയേഴ്സ്
0: ആയി. 15 ഇയേഴ്സ്. പ്രോപ്പർ ആയിട്ടുള്ള റിട്ടയർമെന്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? എന്താണ് പ്രസാദേട്ടാ ചെയ്തത്? നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ഗുണകരമാവട്ടെ. അതൊക്കെ
1: ബേസിക്കലി ഇപ്പോഴറിയാലോ, അതായത് ഇപ്പം നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ടും കാര്യങ്ങളൊക്കെ ഇപ്പൊ റീസെൽ വന്നതെങ്കിലും അത് ഞാൻ ബേസിക്കലി അത് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നു. ഞാനൊരു ഈ പ്ലാൻ ഒരു അധികം കാലമായിട്ടില്ല, എനിക്കൊന്നൊരു 7 വർഷം മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ബേസിക്കലി നമ്മുടെ ചെറിയ എല്ലാ ഈ നമ്മുടെ കൊച്ചുകൊച്ചു സേവിങ്സുകളും, കൊച്ചുകൊച്ചല്ല എല്ലാ സേവിങ്സ് ആണെങ്കിലും ഞാൻ മ്യൂച്വൽ ഫണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യണം ചെയ്തത് ആ സമയത്ത്. ബേസിക്കലി എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളി ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റിൽ ഈ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഇന്ത്യയിലാണ്, ബാംഗ്ലൂരില്. പുള്ളീന്റെ അഡ്വൈസ് പ്രകാരമാണ് ബേസിക്കലി ഈ മ്യൂച്വൽ ഫണ്ടാണ് ഈ ഫ്യൂച്ചറിലെ സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന കാര്യം എനിക്ക് മനസ്സിലായത്.
0: എങ്ങനെയുണ്ട് അതിന്റെ ഒരു ഗ്രോത്ത്? എങ്ങനെയുണ്ട്
1: ഗ്രോത്ത്? ഇസ് വെരി ഗുഡ്. ഇൻ ദ സെൻസ് എനിക്ക് ഫ്രാങ്ക്ലി സ്പീക്കിംഗ് അത് എനിക്കൊരു 23-24% ഒക്കെ ആണ് ഇപ്പം.
0: ഗ്രേറ്റ്, അടിപൊളി.
1: അപ്പൊ അതാണ് അതിന്റെ ഗ്രോത്ത്. പിന്നെ നമ്മുടെ അതാണ് ബേസിക്കലി അതൊരു റിസ്ക് ഇല്ലാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അത്. നമ്മളെ പ്രോപ്പർട്ടി അതുപോലത്തെ കാര്യങ്ങൾ അതിന് സോ മെനി റിസ്ക്
0: ഫാക്ടേഴ്സ്.
1: അത് ഡിപ്രീസിയേഷൻ അപ്രീസിയേഷൻ അത് സംഭവിച്ചു അത് വേരി ചെയ്യേണ്ടി കിട്ടി മാർക്കറ്റിംഗ് നമ്മുടെ കറന്റ് സിനാരിയോ ബേസിക്കലി. ഓക്കെ, ഇറ്റ് ഇസ് ദയർ, നമുക്ക് വിഡ്രോ ചെയ്യാണ്ടിരിക്കാം, അവിടെ വെക്കാം, വെക്കാണ്ടിരിക്കാം, എന്ത് വേണം ചെയ്യാം.
0: ഓക്കെ, ഇത് എങ്ങനെയാണ്? സ്വിച്ച് ചെയ്യാൻ പറ്റുന്നതാണോ, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതാണോ, അങ്ങനെ അല്ലെങ്കിൽ മാറ്റി കളിക്കാം?
1: എനി ടൈം സ്റ്റോപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഈ ഇറാൻ വാറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അതെനിക്കൊരു സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു കുറച്ച് നാളത്തേക്ക്. ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ ഞാനൊരു 2 മാസം സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്, 2 മാസം.
0: ഞാൻ ചോദിക്കട്ടെ, ഇത് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ആണോ, പ്രസാദേട്ടൻ തന്നെ ഡയറക്റ്റ് ചെയ്യാണോ, അതോ അല്ലെങ്കിൽ ഒരു ഏജന്റിനെ ഏൽപ്പിച്ചിട്ട്, എങ്ങനെയാണ് അതിന്റെ പരിപാടി?
1: അതൊരു ബ്രോക്കറുണ്ട്,
0: ബ്രോക്കർ
1: ഇഷ്ടംപോലെ ബ്രോക്കർ കമ്പനീസ് ഉണ്ടല്ലോ. ബേസിക്കലി ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ ബ്രോക്കേഴ്സിന്റെ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല കൂടുതൽ. ഇപ്പോഴാണ് കൂടുതൽ ഈ ബ്രോക്കർ കോൺസെപ്റ്റ് വന്നത്. ഞാൻ ചെയ്തിരിക്കുന്ന അതൊക്കെ ഞാൻ കംപ്ലീറ്റ് ആ പോർട്ട്ഫോളിയോ കംപ്ലീറ്റ് ഒരു ബ്രോക്കർ എന്റെ ഫ്രണ്ടിന്റെ ഒരു കമ്പനിയാണത്. ഞാൻ പുള്ളിക്ക് കൊടുത്തു, അവരാണ് മാനേജ് ചെയ്യുന്നത്, അവരാണ് തീരുമാനിക്കുന്നത് ഇക്വിറ്റി ആണോ മറ്റോ ഗോൾഡ് ആണോ. ഇറ്റ് വാസ് വെരി വെൽ.
0: ഓക്കെ, പ്രസാദ് എവിടെയാ വർക്ക് ചെയ്യുന്നത്?
1: ഞാൻ വർക്ക്
0: ചെയ്യുന്ന ഒരു കെമിസ്കി ഹോട്ടൽസിലാണ്. ഓക്കെ പ്രസാദ്, എന്തായാലും സന്തോഷം. ഈ പറഞ്ഞ പോലെ ഇനി നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, അതിലേക്കൊക്കെ സാധാരണക്കാർ പോലും എത്തട്ടെ എന്നുള്ളത് ആശംസിക്കുകയാണ്. പ്രോപ്പർ ആയിട്ട് ഒരു റിട്ടയർമെന്റ് പ്ലാൻ എല്ലാവർക്കും കിട്ടട്ടെ. താങ്ക് യു,
1: വെൽക്കം.
0: താങ്ക് യു, താങ്ക് യു. എങ്ങനെയായിരിക്കണം നമ്മുടെ റിട്ടയർമെന്റ് ലൈഫ്? അത് ആരോഗ്യവും ചുറുചുറുക്കും വരുമാനവും ഉള്ള ഒരു സമയത്ത് തന്നെ പ്ലാൻ ചെയ്യണം. ഈ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിതിൻ മോഹന്റെ ഒരു മനോഹരമായ മെസ്സേജ് ഒക്കെ എത്തിയിട്ടുണ്ട്, ഞാൻ അതിലേക്കൊക്കെ എത്തുന്നതാണ്. ഓക്കെ, വരാം, അതിലേക്ക് വരാം. നല്ലൊരു മെസ്സേജാണ്. ഇപ്പൊ നമുക്ക് പഴുക്കും തെങ്കാശിപ്പെട്ടണം വരെ പോയിട്ട് വരാം. സ്വർണലത. സമയം 7 മണി കഴിഞ്ഞ് 38 മിനിറ്റ്. ഇത് മോർണിംഗ് സവാരി. ഈ സവാരി നമ്മുടെ സവാരി.

0: Radio Suno. 91.7 FM. Radio
1: Suno. Qatar's happiness frequency.
2: Radio Suno. അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
4: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
7: നമസ്കാരം, ഞാൻ സന്തോഷ്
8: കീഴാറ്റൂർ.
7: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻ ടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
3: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're
5: Tamil Fresh.
6: Hot tempo, Tamil Paadal.
7: Tamil Fresh Song of the Hour.
8: Fresh, fresh, fresh.

0: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി
5: ഓൺലി ഓൺ റേഡിയോ സുനോ.

0: Qatar's happiness frequency.
1: கேட்டு கேட்டு கூட்டு கூடாம்.
0: Suno updates.
2: നമസ്കാരം, സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി അപ്പുണ്ണി. സമുദ്രയാത്രയുടെ സുരക്ഷയും അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള സ്വതന്ത്ര സഞ്ചാരവും ഉറപ്പാക്കേണ്ടത് സമാധാനവും സ്ഥിരതയും നിലനിർത്താൻ അനിവാര്യമാണെന്നും അതിനെ തകർക്കാനുള്ള നീക്കങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും ഖത്തർ. രാജ്യത്തിന്റെ സമുദ്രപരിധിയിൽ ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തെ ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചു. അമീർ കപ്പ് വിജയികളായ അൽഗറാഫിക്കും റണ്ണേഴ്സ് അപ്പായ അൽസദ്ദിനും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ഥാനിയുടെ ആദരം. കഴിഞ്ഞ ദിവസം ലുസൈൽ കൊട്ടാരത്തിൽ ഇരു ടീമുകൾക്കും പ്രത്യേക ഉച്ചവിരുന്നൊരുക്കി. ജേതാക്കളായ അൽഗറാഫയിലെ കളിക്കാർ, പരിശീലകർ, മാനേജ്മെന്റ് അംഗങ്ങൾ എന്നിവരെ കൂടാതെ അൽസദ് ടീമിലെ പ്രതിനിധികളും പങ്കെടുത്തു. ടൂർണമെന്റ് സ്പോൺസർമാരും അതിഥികളായെത്തി. പൊതുഗതാഗത രംഗത്ത് ഖത്തറിന്റെ അഭിമാനമാണ് ദോഹ മെട്രോയും ലുസൈൽ ട്രാമും. ആയിരക്കണക്കിന് യാത്രക്കാരുമായി നിത്യവും കുതിച്ചു പായുന്ന യാത്രകൾക്കപ്പുറം ശ്രദ്ധേയമായ മറ്റൊരു നേട്ടം കൂടി ഖത്തർ റെയിലിനുണ്ട്. ഓരോ ദിവസവും സ്റ്റേഷനുകളിലും മെട്രോയിലും ട്രാമിലും എല്ലാമായി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പല പല ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കാതെ ജലസംരക്ഷണത്തിനായി സുസ്ഥിരവും മാതൃകാപരവുമായ നടപടികളാണ് ഖത്തർ റെയിൽ സ്വീകരിക്കുന്നത്. ജയപരാജയങ്ങൾ മാറിമറിഞ്ഞ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 2 wicketsന് തോൽപ്പിച്ച് പോയിന്റ് പട്ടികയിൽ 1st കുതിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. മുംബൈ ഉയർത്തിയ 167 റൺസ് വിജയലക്ഷ്യം അവസാന പന്തിലാണ് RCB മറികടന്നത്. ഖത്തറിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കാലാവസ്ഥ ഇങ്ങനെയാണ്. ഏറ്റവും കൂടിയ താപനില 39°C, ഏറ്റവും കുറഞ്ഞ താപനില 29°C.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds ൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just

0: ബംഗ്ലാവിൽ ഔദ മൂവിയിലെ പാട്ടാണ് കേട്ടത്. മെയ് 11ാം തീയതിയാണ്, തിങ്കളാഴ്ച ദിവസമാണ്, മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോർണിംഗ് സവാരിയുടെ വിശേഷങ്ങൾ നമ്മളിങ്ങനെ കാര്യമായിട്ട് പറഞ്ഞു തന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് എങ്ങനെയായിരിക്കണം നമ്മുടെ സമ്പാദ്യം, എന്തായിരിക്കണം നമ്മുടെ റിട്ടയർമെൻറ്റ് പ്ലാൻ. ഈ റിട്ടയർമെൻറ്റ് പ്ലാനിനെ കുറിച്ച് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് നമുക്ക് ആരോഗ്യവും ചുറുചുറുക്കവും ഉള്ള സമയത്ത്, നമുക്ക് വരുമാനമുള്ള സമയത്ത് പ്രോപ്പറായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകണം എന്ന കഥയൊക്കെ പറഞ്ഞ് കഴിഞ്ഞ മണിക്കൂറിൽ ഒരുപാട് ആളുകളുടെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് നിതിൻ്റെ ഒരു മെസ്സേജ് സ്പെഷ്യലായിട്ട് എൻ്റെ കണ്ണിലൊടക്കി. ആ സമയത്ത് തന്നെ ഞാൻ നിതിനെ അങ്ങോട്ടേക്ക് അങ്ങോട്ട് വിളിച്ചിട്ട് ആ വിശേഷങ്ങൾ കേൾക്കാം പറയാം എന്ന് കരുതി. അപ്പൊ നിതിൻ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാണ്. ഹലോ നിതിൻ.
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: വെരി ഗുഡ് മോർണിംഗ്. എന്തിന്റെ വിശേഷം? സുഖായിരിക്കുന്നോ?
1: സുഖായിരിക്കുന്നു, സുഖായിരിക്കുന്നു.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ ടോപ്പിക്കിനെ ധന്യമാക്കിയ ഒരു മെസ്സേജ് ആണ് നിതിൻ അയച്ചത്. അപ്പൊ അത് തന്നെ കണ്ടപ്പോ നിതിനെ വിളിക്കണം എന്ന് വിചാരിച്ചു. എങ്ങനെയാണ്?
1: ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഇതാണ് പറഞ്ഞത് കേട്ടോ.
0: ഓക്കെ ഓക്കെ, അപ്പൊ അതൊന്ന് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കൂടെ വേണ്ടിയിട്ട് ഒന്ന് ബ്രീഫ് ചെയ്തോളൂ. എന്തൊക്കെയാണ് നിതിൻ റിട്ടയർമെന്റ് പ്ലാൻ ആയിട്ട് ചെയ്ത കാര്യങ്ങൾ? മെയിൻ
1: ആയിട്ട് ഒരു പ്രവാസി എന്നല്ല, ഏതൊരാളായാലും മസ്റ്റ് ആയിട്ട് വേണ്ടിയിരിക്കുന്ന ഒരു മൂന്നെണ്ണാണ് ഞാൻ മെൻഷൻ ചെയ്യുന്നത്. എപ്പോഴും ബെറ്റർ ആയിരിക്കും, കാരണം ഫ്യൂച്ചർ എപ്പോഴും അൺഎക്സ്പെക്ടഡ് ആണ്. നമുക്ക് എന്താണ് ഉണ്ടാവാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല.
0: അപ്പൊ
1: ആദ്യം തന്നെ ഒരു ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കുക. ഇൻ കേസ് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പറ്റുകയാണെന്ന് നമ്മുടെ ഫാമിലി സേഫ് ആയിരിക്കും. ഒരു 1 CR 2 CR ടേം ഇൻഷുറൻസ് നമുക്ക് മന്ത്രി വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് വരുന്നുള്ളൂ. അതല്ലെങ്കിൽ ഒരു ഇയർലി ആയിട്ട് അടക്കണമെങ്കിൽ അങ്ങനെ അടക്കണമെങ്കിൽ അങ്ങനെയും നമുക്ക് ഒപ്റ്റ് ചെയ്യാം. അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാപ്പബിലിറ്റി അനുസരിച്ചിട്ട് ചെയ്യാം. രണ്ടാമത് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ട ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുത്ത് വെക്കുക, കാരണം മെഡിക്കൽ മസ്റ്റാണ്. കാരണം നമ്മൾ എത്രത്തോളം നമ്മൾ സേവിങ്സ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും ചെറിയൊരു എന്തെങ്കിലും ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മീറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ ഇപ്പോൾ മന്ത്ലി മന്ത്ലി അല്ല, ഇയർലി ഇപ്പൊ 18,000 20,000 കൊടുക്കാൻ നല്ല
0: ഇൻഷുറൻസ്
1: പ്ലാൻസ് അവൈലബിൾ ആണ്. അപ്പൊ 20,000 എന്ന് പറയുമ്പോൾ മന്ത്ലി മാക്സിമം ഒരു 2,000 താഴെ വരുന്നുള്ളൂ പേയ്മെന്റ്. സോറി, റിയൽ അല്ല
0: കേട്ടോ.
1: ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുത്ത് വെക്കുക ഫാമിലിക്ക്. പിന്നെ SIP മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ഈ ഇൻഷുറൻസ് കമ്മി ഇൻവെസ്റ്റ്മെന്റ് പോലത്തെ ഏതെങ്കിലും ഒരു ഓപ്ഷൻസ്, അത് HDFC ടാറ്റ AIA SBI കുറെ ഓപ്ഷൻസ് അവൈലബിൾ ഉണ്ട് മാർക്കറ്റിൽ. നമുക്ക് ജസ്റ്റ് നോയി പോളിസി ബസാറിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റും ഏതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള EMI ഓപ്ഷൻ ഏതല്ലെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞെടുത്ത് വെക്കുക. പിന്നെ മെയിൻ ആയിട്ട് ഒരു കാര്യം ഉറപ്പ് വരുത്തുക, നമ്മള് എന്തെങ്കിലും ഇവിടെ നിർത്തി പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ നാട്ടിൽ നമുക്ക് മന്ത്ലി ഒരു ചെറുതാണെങ്കിൽ കൂടെ ഒരു സ്ഥിര വരുമാനം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് പോവുക, അതായിരിക്കും എപ്പോഴും ബെറ്റർ.
0: അത് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? റെന്റ് കിട്ടുക അങ്ങനെ.
1: ഇപ്പൊ എനിക്ക് റെന്റൽസ് ആണ് ഞാൻ മെയിൻ ആയിട്ട് സോഴ്സ് ചെയ്യുന്നത്. കാരണം രണ്ട് മൂന്ന് പ്രോപ്പർട്ടീസ് അത് ഫ്ലാറ്റ് ആയിട്ട് റെന്റിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മന്ത്ലി നമുക്ക് ഒരു ഫ്ലാറ്റ് ഒന്ന് 20,000-25,000 വെച്ച് റെന്റ് കിട്ടി കഴിഞ്ഞാൽ തന്നെ മന്ത്ലി ഒരു 50,000 നമുക്ക് ഒന്നും അല്ലാന്നറിയാം. കാരണം ഫ്യൂച്ചറില് ചിലപ്പോ അത് കൂടിക്കൊള്ളണം. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് ഡേറ്റ് ചെയ്ത്

0: നോക്കിയാ.
1: പിന്നെ ഓഫ് കോഴ്സ് അസെറ്റിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അസെറ്റിന്റെ
0: എനിക്ക് തോന്നണം ഇതിന് ഇതിപ്പോ നമ്മളിപ്പോ ഇതിനെ കുറിച്ചൊക്കെ നന്നായിട്ട് പഠിച്ച് അറിവുള്ള ആളുകളാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പക്ഷെ കുറെ ഒരു വലിയ വിഭാഗം എന്താന്ന് വെച്ചാല് ജോലി ചെയ്യുന്നു, നാട്ടിലേക്ക് പണം അയക്കുന്നു, അതിന്റെ ഒരു സമ്പാദ്യ രീതിയെ കുറിച്ച് അറിയില്ല. അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്?
1: നാട്ടിലേക്ക് പണം അയക്കുന്നു കൂടുതൽ എല്ലാവരും ചെയ്യുന്ന ഫോളോ ചെയ്യുന്ന നാട്ടിലേക്ക് പണം അയക്കുന്നു, അത് FD ഇടുന്നു, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അത് ഓക്കെ, നല്ലതാണ്, അത് സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യുന്ന കുഴപ്പമില്ല. പക്ഷെ അതിൽ നിന്ന് റിട്ടേൺസ് നമുക്ക് വളരെ കുറവാണ്. അതിനേക്കാളും കൂടുതൽ റിട്ടേൺസ് കിട്ടുന്ന ഓപ്ഷൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിപ്പോ അപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിന്റെ ഹെൽപ്പ് എടുക്കായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഇപ്പൊ ഒരു അഡ്വൈസ് തരാൻ ഇവരുണ്ട് ഫിനാൻഷ്യൽ അഡ്വൈസ് ഉള്ളതുകൊണ്ടാണ്. എനിക്കിതൊന്നും അറിയണ്ടായിരുന്നില്ല. അവര് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പിന്നീട് പഠിച്ച് പഠിച്ച് പഠിച്ചതാണ് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കിയത്. അപ്പൊ ആ ഒരു ഫീൽഡിൽ അറിയുന്ന ആരെങ്കിലും ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അവർക്ക് ഏറ്റവും പ്രൊവൈഡ് ചെയ്യാൻ
0: പറ്റുക.
1: അഡ്വൈസ് ഒക്കെ എടുക്കുക, എപ്പോഴും ചോദിക്കുക ആൾക്കാരോട്.
0: അതെ അതെ അതെ. നിതിന് എന്താ ചെയ്യുന്നത്, ഇവിടെ എന്താ ചെയ്യുന്നത്, ജോലി എന്താ ചെയ്യുന്നത്?
1: ഞാനിവിടെ സെയിൽസിലാണ്, സെയിൽസ് ആൻഡ് സെയിൽസ് മാർക്കറ്റിംഗ്.
0: ഓക്കെ ഓക്കെ. എവിടെ, ഏതാ സ്ഥാപനം, ഏതാണ്?
1: ഞാനിവിടെ ക്യാപിറ്റൽ ട്രേഡിംഗ്.
0: ക്യാപിറ്റൽ ട്രേഡിംഗ്. നാട്ടിലെവിടെയാ?
1: നാട്ടിൽ തൃശ്ശൂർ.
0: ഇവിടെ എവിടെയാ താമസിക്കുന്നത്? അബുഹമൂർ. ഓക്കെ നിതിന്, അപ്പൊ എന്തായാലും
1: ഒരു കാര്യം കൂടെ പറയാനുള്ളത്, കയ്യിൽ ഗോൾഡ് ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ തന്നെ വെക്കുക. ഒരു കാരണവശാലും വിൽക്കാതിരിക്കുക. അത്രയും എമർജൻസി ഇല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ അത് വിൽക്കാതിരിക്കുക. കാരണം അതിന്റെ വാല്യൂ എപ്പോഴായാലും കൂടും
0: കൂടും കൂടും. അപ്പൊ എന്തായാലും ശരിക്കും പറഞ്ഞാല് നിതിൻ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ ആണ്.
1: ഞാൻ ഈ പറഞ്ഞ പോലെ പഠിക്കലേ പറ്റൂ.
0: അതെ അതെ. ഓക്കെ സന്തോഷം, ഒരു നല്ല ദിവസം നേരുന്നു. താങ്ക് യു.
1: താങ്ക് യു അപ്പുണ്ണി. താങ്ക്
0: യു. ഉഷാർ. നിതിൻ ഇപ്പോ ഒരുപാട് പേർക്ക് എന്താ പറഞ്ഞത്, കണ്ണ് തുറക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇതുപോലെ നിങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫിന് അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യത്തിന് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണ്? പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാൻ ഉള്ള ആളാണോ നിങ്ങൾ? അത് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ പ്രിയപ്പെട്ട മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്താൽ അവർക്കും അതൊരു ഉപകാരവും. ഒരുപക്ഷെ ചിലർക്കൊക്കെ ഇതിലൊക്കെ പല കാര്യങ്ങളിലും അറിവില്ലായ്മയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. 444-444-917 നമ്പർ ഒരിക്കൽ കൂടി, 444-444-917. തിരക്കാണെങ്കിൽ മെസ്സേജുകളായിട്ട് അയക്കാം 500-00-917 എന്ന നമ്പറിലേക്ക്.

0: ഫാൻസി. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: ആക്ഷൻ മുന ദിനേശ അതിമോഹമാണ് അതിമോഹം.
2: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
0: ഓ ഡ്രാമ
3: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.
6: Namaskaram, njan cameraman Sujith Vasudev aanu. ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ. നമുക്ക് കൂട്ടു കൂടിക്കൊണ്ടേയിരിക്കാം.
7: മോർണിംഗ് സവാരി ഓൺലി ഓൺ റേഡിയോ സുനോ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ഡ്രീം ബിഗർ.
2: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

ഷൈലോക്ക് മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 8 മണി കഴിഞ്ഞ് 31 മിനിറ്റ്. മെയ് 11-ാം തീയതിയാണ്, തിങ്കളാഴ്ച ദിവസമാണ്. അങ്ങനെ റിട്ടയർമെന്റ് ലൈഫിന്റെയും സേവിങ്സിന്റെയും ഒക്കെ കഥകളൊക്കെ പറഞ്ഞ് ധാരാളം മെസ്സേജുകളും കോളുകളും ഒക്കെ വന്ന് പോകുന്ന ഈ യാത്രയിൽ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ സമ്പാദ്യം, റിട്ടയർമെന്റ്, സേവിങ്സ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് നമ്മുടെ ദിലീപ് മോഹൻ, അദ്ദേഹം നമ്മളെ ഒന്ന് കുടുക്കി. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം മാതൃദിനത്തിന്റെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചു. പക്ഷെ ഇന്ന് അദ്ദേഹം വളരെ മനോഹരമായിട്ടുള്ള മറ്റൊരു കുറിപ്പ് അയച്ചു തന്നു. എനിക്കത് വായിച്ചു കഴിഞ്ഞപ്പോൾ ചെറിയൊരു വിഷമമൊക്കെ വന്നു എങ്കിൽ കൂടിയിട്ടും അത് നിങ്ങളുമായിട്ട് എന്തായാലും ഷെയർ ചെയ്തേ പറ്റൂ എന്ന് തോന്നി. ഒരു മോർണിംഗിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് സന്തോഷത്തോടെ ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ല. പക്ഷേ ഈ മെസ്സേജ് വായിക്കാതെ പോകരുത് എന്ന് എനിക്ക് തോന്നി. ഇത് പലരെയും കണക്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. മെസ്സേജ് ഇങ്ങനെയാണ്: അച്ഛൻ എന്നാൽ എന്ത്? ഒരോർമ്മപ്പെടുത്തലാണ്. ജീവിതത്തിൽ അച്ഛനില്ലാതെ വളരുന്ന കുട്ടികൾ അനവധിയാണ് ഇന്നത്തെ സമൂഹത്തിൽ. പക്ഷേ അതിലും വേദനയുള്ളത് അച്ഛനുണ്ടെങ്കിലും എൻ്റെ മക്കൾക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. ഒരിക്കലും കുട്ടികളെ പുറത്തു കൊണ്ടുപോയിട്ടില്ല, അവർക്ക് വേണ്ടതൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല. പകരം പലപ്പോഴും അവർക്ക് വേദന മാത്രമാണ് നൽകിയിരിക്കുന്നത്. ആ കുട്ടികൾക്ക് മറ്റു കുട്ടികളെപ്പോലെ ചിരിക്കാനോ സന്തോഷിക്കാനോ പോലും കഴിയാതെ മൗനത്തിൽ ജീവിക്കുന്നു. ഇനി ഒരമ്മയുടെ വാക്കുകൾ, അല്ലെങ്കിൽ അതൊരു സ്റ്റോറിയാണ്. ഒരു ദിവസം ഇളയ കുട്ടി സ്കൂളിൽ പോയപ്പോൾ മറ്റു കുട്ടികൾ സിനിമയ്ക്ക് പോയ കഥ പറഞ്ഞിരുന്നു. അത് കേട്ട് ചെറിയ അഭിമാനത്തോടെ ഞാനും ആ സിനിമ കണ്ടിട്ടുണ്ട് എന്ന് ആ കുഞ്ഞു പറഞ്ഞു. പക്ഷെ മറ്റു കുട്ടികൾ ചോദിച്ചു, ഏത് തിയേറ്ററിലാണ് നീ സിനിമ കണ്ടത്? ആ പാവം കുഞ്ഞിന് മറുപടി പറയാൻ വാക്കുകളില്ലാതെയായി. ആ നിമിഷം അവൻ്റെ മനസ്സ് നിശബ്ദമായി, പൊട്ടിപ്പോയി. വൈകുന്നേരം ആ കഥ അമ്മയോട് പറഞ്ഞപ്പോൾ ആ മാതൃഹൃദയവും വേദന കൊണ്ട് നിറഞ്ഞു. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ എന്ത് നേടിയായാലും എത്ര തിരക്കിലായാലും നമ്മുടെ മക്കൾക്ക് അർഹപ്പെട്ടത് വിലയേറിയ സാധനങ്ങളല്ല. അവർ ആഗ്രഹിക്കുന്നത് നമ്മുടെ സമയം, നമ്മുടെ സ്നേഹം, നമ്മുടെ കരുതൽ. ദിലീപ് മോഹൻ, ഗംഭീരമായ വാക്കുകൾ. പലപ്പോഴും ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ പലരെയും കണക്റ്റ് ചെയ്യും. ഒരു ചെറിയ സ്നേഹം, ഒരു ചെറിയ സമയം, അവർക്ക് അതൊരു വലിയ ലോകം തന്നെയാകും. ഈ ഒരു പുലരി ഇങ്ങനെ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ കൂടി സമ്മാനിക്കുന്നു. നമ്മുടെ മക്കൾക്കായി നമുക്കും സമയം മാറ്റിവെക്കാം. മനോഹരമായ ദിലീപ് മോഹൻ്റെ വാക്കുകൾക്ക് നന്ദി. സിന്ധ്യാവില്ല, നമ്മൾ സിന്ധ്യാവൊന്നുമില്ല. സിന്ധ്യാവാൻ പാടില്ല.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunam. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജുവലർ.
5: 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് മെയ് 14 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
1: This is Mori Safari.
7: Malabar Golden Diamonds Morning Safari,
0: brought to you by
8: Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
9: ഇൻ അസോസിയേഷൻ വിത്ത്
10: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
11: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

0: ഹായ് വന്നല്ലോ വനമാലകൾ.
1: അതെ വന്നിരിക്കുന്നു. ഗുഡ് മോർണിംഗ് അപ്പുണ്ണി.
0: ഗുഡ് മോർണിംഗ്. അപ്പൊ എന്തായാലും രാവിലെ തൊട്ടിങ്ങനെ നിസ എവിടെയെന്ന് ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ എല്ലാവരോടും പറഞ്ഞു നിസയ്ക്ക് സുഖമില്ലാണ്ടിരിക്കുകയാണ്, അപ്പൊ അപ്പുണ്ണിനെ വിളിക്കുമ്പോ അന്വേഷണം അറിയിക്കണം ഇതൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു സംഘാംഗങ്ങൾ വരുന്നതേ ഉള്ളൂ, ഓരോരുത്തരായിട്ട് വരുന്നതേ ഉള്ളൂ എന്നുള്ളത്. നിസ ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. എന്നെ ട്രോളാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഒരുപാട് ആളുകള് RCB എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അങ്ങനെ പോയിന്റ് ടേബിളിൽ RCB വീണ്ടും ഒന്നാമത്.
1: അതെ, RCB പറഞ്ഞ പോലെ ഓരോ മാച്ചസും കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് കാണുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പോയിന്റ് ടേബിളിൽ ആദ്യം നിൽക്കുന്ന ഒരു നാല് ടീമുകള് ലാസ്റ്റ് മാച്ചസ് ഒക്കെ തന്നെ ഈ ഇൻ ബിറ്റ്വീൻ നിൽക്കുന്ന, അതായത് ഡൽഹി, ഗുജറാത്ത്, അതിനോടൊപ്പം തന്നെ ബാക്കി ചെന്നൈ, ഇവരോടൊക്കെ തോറ്റുകൊണ്ടിരിക്കുകയാണ്.
0: ഓക്കെ,
1: അപ്പൊ അതുകൊണ്ട് തന്നെ പോയിന്റ് ടേബിളിൽ നല്ലൊരു അനക്കം തട്ടി തുടങ്ങി രണ്ടാഴ്ചയായിട്ട്. അത് കഴിഞ്ഞിട്ട് RCB ഒരു മാച്ച് ഒന്ന് കയ്യിന്ന് പോയി ഇങ്ങനെ നിൽക്കുമ്പോഴാണ്, രണ്ട് മാച്ച് കയ്യിന്ന് പോയി നിൽക്കുമ്പോഴായിരുന്നു ഇന്നലെ മുംബൈനെ എതിർ ടീമായിട്ട് കിട്ടിയത്. അത് നന്നായിട്ട് ഉപയോഗിച്ചു.
0: അതെ, ശരിക്കും പറഞ്ഞാല് ഇന്നലത്തെ മാച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ത്രില്ലർ എന്താണ് അതുപോലെ സംഭവിച്ചു എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ മാറി മറിയുന്ന ഒരു മത്സരം,
1: അതെ,
0: ആ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ രണ്ട് വിക്കറ്റിന് തോൽപ്പിച്ചിട്ടാണ് പോയിന്റ് പട്ടികയിലേക്ക് ഒന്നാം സ്ഥാനത്തേക്ക് ബാംഗ്ലൂരു വീണ്ടും എത്തിയിട്ടുള്ളത്. എനിക്ക്
2: കഴിഞ്ഞ രണ്ട് മാച്ചായിട്ട് ബംഗളൂരു ആദ്യം വിരാട് കോഹ്ലിയുടെ ആ ഒരു ഡക്കോട് കൂടി തുടങ്ങുന്നോണ്ടാന്ന് തോന്നുന്നു. ഐശ്വര്യം വേറെ രീതിയിലാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്.
1: ഹലോ വിരാട് കോഹ്ലി ഫാൻസ് ഇവിടെ ഇപ്പോഴല്ലോ. പക്ഷെ ഇന്നലെ ക്രുണാൽ പാണ്ഡ്യ നല്ലപോലെ മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്റിംഗിൽ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചു. 46 ബോളിൽ 73 റൺസാണ് പാണ്ഡ്യ എടുത്തത്. നേരെ തിരിച്ച് നമ്മള് മുംബൈ ഇന്ത്യൻസിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല പോലെ തിലക് വർമ്മയായിരുന്നു, 57 റൺസ് എടുത്തുകൊണ്ട് തിലക് വർമ്മയായിരുന്നു ബാറ്റിംഗിൽ ആ ഒരു ഇത് എന്താ പറയുക ഗംഭീര ബാറ്റിംഗ് കാഴ്ചവെച്ചത്. അതിനോടൊപ്പം വിക്കറ്റുകൾ രണ്ട് ടീമുകളും, മുംബൈയുടെ 7 വിക്കറ്റ് എടുക്കാൻ ബാംഗ്ലൂരിന് സാധിച്ചു, ബാംഗ്ലൂരിന്റെ 8 വിക്കറ്റ് എടുക്കാൻ മുംബൈക്കും സാധിച്ചു. അതില് 4 വിക്കറ്റുകൾ എടുത്തത് ഈ പറഞ്ഞ പോലെ ഭുവനേശ്വർ കുമാർ ആയിരുന്നു കേട്ടോ. ആ ഭുവനേശ്വർ കുമാർ 4 വിക്കറ്റ് ബാക്ക് ടു ബാക്ക് എടുക്കുന്ന കാണുമ്പോൾ ഒരു ഒരു രസമായിരുന്നു ആ ഒരു മാച്ച്. അതുപോലെ തന്നെ ഇപ്പുറത്തെ അടുത്ത ടീമിലേക്ക് എത്തുമ്പോഴത്തേക്കും കോർബിൻ ബോസ് ആളും ഈ പറഞ്ഞ പോലെ അതിഗംഭീര ബോളറാണ്. അപ്പം സൗത്ത് ആഫ്രിക്കൻ ടീമിന്റെ ബോളർ സൂപ്പറായിട്ടായിരുന്നു ആ ഒരു ബോളിംഗും ഇന്നലെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്.
0: ഇതില് ഇതിന്റെ ഒരു ക്ലൈമാക്സ് 10-ാമനായിട്ട് ഇറങ്ങുന്ന ഭുവനേശ്വർ കുമാർ 4-ാം പന്തിൽ അടിച്ച സിക്സർ ആണ് കാര്യങ്ങൾ മാറ്റിമറിക്കുന്നത് അവസാനം. അപ്പൊ അത് അതോടുകൂടി തന്നെ 2 പന്തില് 3 റൺസ് എന്ന വിജയ ലക്ഷ്യത്തിലേക്ക് വരുന്നു. 5-ാം പന്തില് ഭുവനേശ്വർ സിംഗിൾ എടുക്കുന്നു, ഇനി ഒരു പന്തിൽ 2 റൺസ്. അതായത് ക്ലൈമാക്സ് അവസാന പന്ത് നേരിട്ട റാസിഖ് സലാം, അദ്ദേഹം 2 റൺസ് ഓടിയെടുത്തു, ബാംഗ്ലൂരിന് തകർപ്പൻ വിജയം. അങ്ങനെ ബാംഗ്ലൂർ വീണ്ടും പോയിന്റ് പട്ടികയിൽ ഒന്നാമത്. ഇനിയിപ്പോ അടിവാരത്ത് ആരൊക്കെയുള്ള
1: എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 5-ാമത്തെയും 6-ാമത്തെയും പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരെ ഒന്ന് പേടിക്കണം. അവരേത് സമയം വേണമെങ്കിലും ഒന്ന് കുതിച്ച് മുകളിലേക്ക് വരാം. ചെന്നൈയും രാജസ്ഥാനും
0: നമ്മുടെ ടീമാണ്.
1: അതുകൊണ്ട് നമുക്ക് കുറച്ച് കൂട്ടി പറയാലോ.
0: ഓക്കെ, അടിവാരത്ത് ഇപ്പോ ലക്നൗ ഉണ്ട്, മുംബൈ ഇന്ത്യൻസ് ഉണ്ട്, ഡൽഹി ഉണ്ട്. അപ്പോ പോയിന്റ് ടേബിൾ 1 നോക്കുകയാണെങ്കിൽ RCB സ്റ്റാൻഡിംഗിൽ 1 ആണ്.
1: പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ നല്ലപോലെ മാച്ചസ് ജയിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ കൊൽക്കത്ത ഇൻ ബിറ്റ്വീൻ ഭയങ്കര പ്രകടനം കാഴ്ചവെച്ചു. കൊൽക്കത്തയുടെ ആ ഒരു 4 മാച്ചിന്റെ വിജയം മാത്രം, കഴിഞ്ഞ മാച്ച് ഇപ്പൊ നല്ല ഫോമിൽ നിൽക്കുക, കൊൽക്കത്തേനെ ഒട്ടും വിശ്വസിക്കാൻ പറ്റൂല. ഏത് സമയം വേണമെങ്കിലും ഒരു വമ്പൻ കുതിപ്പ് പ്രതീക്ഷിക്കാം.

0: suno.
1: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
2: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: 2026-ൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: Hi everyone, this is Hari Charan here.
6: You're listening to
5: Radio Suno. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
6: You're listening to
7: Morning Safari.
8: Only on Radio Suno

0: this Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency
2: in association with
3: Commercial Bank. We are saving more, turns dreams into reality. Commercial Bank's 5 million rials dream. Dream bigger.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like
5: you're home. Kazhinja divasam, അതായത് ഇന്നലെ ഞായറാഴ്ച, ലുസൈൽ കൊട്ടാരത്തിൽ ഒരു വലിയ ഉച്ചയൂണ് നടന്നിരുന്നു. അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് വരുന്നത്. സമയം 9 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയിരിക്കാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. മെയ് 11 ആ ഒരു ഉച്ച വിരുന്നു എന്ന് പറഞ്ഞാൽ, അമീർ കപ്പ് വിജയികളായ അൽഗരാഫയ്ക്കും റണ്ണേഴ്സപ്പായിട്ടുള്ള അൽസദ്ദിനും ഖത്തർ അമീർ ഹിസൈനസ് ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ ആദരവ് കൂടിയായിരുന്നു ആ ഒരു ഉച്ച സൽക്കാരം എന്ന് പറയുന്നത്. ലുസൈൽ കൊട്ടാരത്തിലായിരുന്നു അവർ നടന്നത്. ഇരു ടീമുകൾക്കും വേണ്ടി ഗരാഫയിലെ കളിക്കാരുണ്ടായിരുന്നു, പരിശീലകരുണ്ടായിരുന്നു, മാനേജ്മെൻ്റ് അംഗങ്ങളുണ്ടായിരുന്നു. അതുമാത്രമല്ല, അവരെ കൂടാതെ അൽസദ് ടീമിലെ പ്രതിനിധികളും ഈ ഒരു ഉച്ചയൂണിൽ അല്ലെങ്കിൽ ഉച്ച സൽക്കാരത്തിൽ പങ്കെടുത്തു എന്നുള്ളതായിരുന്നു. ടൂർണമെൻറ്റിൻ്റെ സ്പോൺസേഴ്സും ഇതിൽ അതിഥികളായി എത്തി എന്നുള്ളതാണ്. ഇപ്പോൾ എമീർ കപ്പിനെ കുറിച്ച് പറയുന്ന സമയത്ത് എമീർ കപ്പ് ട്രോഫി ഇവിടെ നമ്മുടെ ഓഫീസിൽ ആ ഒരു ട്രോഫി ടൂറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഒരുപാട് സന്തോഷം. അതിൻ്റെ കൂടെയൊക്കെ നിൽക്കുമ്പോൾ ഒരു പ്രൗഢിയാണ് നമുക്കുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും സന്തോഷം. ഇനി ഇന്നലെ എല്ലാവരും ഇവിടെ ബഹളം ഉണ്ടാക്കിയ ഒരു കാര്യത്തിൽ, കാരണം വെച്ചാൽ ഇന്നലെ മദേഴ്സ് ഡേ ആയതുകൊണ്ട് നമ്മളൊരുപാട് വിശേഷങ്ങളൊക്കെ വേറെ വന്നതുകൊണ്ട് ഹൈഡ് ആൻഡ് സീക്ക് ഒന്ന് പതുക്കെ മാറ്റി വെച്ചിരുന്നു. അതിനിന്നല്ലേ ഹൈഡ് ആൻഡ് സീക്ക് ഫാൻസ് അസോസിയേഷൻ ഖത്തർ വലിയ പ്രശ്നം ഉണ്ടാക്കി. യെസ്, ഇവിടെ കമോൺ, ഇവിടെ കമോൺ. 1987 റിലീസ് ചെയ്ത ചിത്രം, 1987 റിലീസ് ചെയ്ത ഒരു ചിത്രം. ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ ജോഷി സാറായിരുന്നു. ജോഷി സാർ സംവിധാനം ചെയ്ത 1987 റിലീസ് ചെയ്ത ചിത്രം കിട്ടിയോ? രണ്ട് സൂചനകളിൽ ആർക്കെങ്കിലും കിട്ടിയോ? 1987 റിലീസ് ചെയ്ത ചിത്രം, ആ വർഷത്തെ ഹിറ്റ് ചിത്രങ്ങളിലൊന്ന്, ജോഷി സാർ സംവിധാനം ചെയ്ത ചിത്രം. ഡെന്നിസ് ജോസഫ് അദ്ദേഹമായിരുന്നു ഈ ചിത്രത്തിൻ്റെ തിരക്കഥ നിർവഹിച്ചത്. ജോക്ക് കിട്ടി, സഹാറയ്ക്ക് കിട്ടി, അൻസലിന് കിട്ടി, സിഞ്ചുസ് തെറ്റിപ്പോയി. ഓക്കെ, ഒരു സൂചന കൂടെ നൽകാം, നാലാമത്തെ ഒരു അഡീഷണൽ സൂചക. ഉർവശിയും സുരേഷ് ഗോപിയും ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. 1987 റിലീസ് ചെയ്ത ചിത്രം, ജോഷി സംവിധാനം ചെയ്ത ചിത്രം, ഡെന്നിസ് ജോസഫിൻ്റെ തിരക്കഥ, ഉർവശിയും സുരേഷ് ഗോപിയും ഈ ചിത്രത്തിലുണ്ടായിരുന്നു. ഏതാണ് ചിത്രം? വേഗം ഉത്തരങ്ങൾ അയച്ചോളൂ 500-00-917 എന്ന നമ്പറിലേക്ക്. 500-00-917. ഇത് മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: നിങ്ങൾക്ക് ഒരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: നമസ്കാരം, ഞാൻ ജയരാജ് വാര്യർ.
0: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട്

നമ്മൾ തമ്മിൽ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 9 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിരിക്കാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാല് ഇന്നലെ എല്ലാവരും ഭയങ്കര ബേളായിരുന്നു. അതായത് ഹൈഡ് ആൻഡ് സീക്ക് ഇന്നലെ ഒരു ദിവസത്തേക്ക് താൽക്കാലികമായിട്ട് മറ്റു ചില കണ്ടന്റുകളൊക്കെ ഉണ്ടായതുകൊണ്ട് മാറ്റി വെച്ചപ്പോഴേക്കും എല്ലാവരും ഭയങ്കര ബേളായിരുന്നു. അപ്പൊ ഇന്ന് എല്ലാവരും ശരിയായ ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ട്. അൻസൽ ഹബീബാണ് ആദ്യം മെസ്സേജ് അയച്ചത്. ജോയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, സഹാരയുടെ മെസ്സേജ്, ജഫിൻസ്, ഹാരൂൺ റഷീദ്, അതുപോലെ തന്നെ മുഹമ്മദ് ഷഫീർ, ഷിഹാജ്, റിനീഷ്, അതുപോലെ തന്നെ വിജേഷ്, ഐഷ്, സിഞ്ചുസ്, ഫരീസാദ്, നിഷ, ബിനോജ്, ബെന്നി, യൂസഫ്, അങ്ങനെ ഒരുപാട് പേരുടെ അലമീൻ ശരിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിയാണ് യൂനസേ, ഒരു പ്രശ്നവും ഇല്ല, കറക്റ്റാണ് കേട്ടോ. അയ്യോ യൂനസിൻ്റെ മെസ്സേജ് ശരിയാണ് യൂനസ്, ഒരു പ്രശ്നമില്ല. ഓക്കെ, അല്ലമീൻ ചോദിക്കുന്ന ചോദ്യം ഒരിക്കൽ കൂടി പറയാവോ എന്നുള്ളതാണ് ചോദ്യം. പിന്നെ അല്ലമീൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഇവിടുന്ന് ചോദ്യം വീണ്ടും വരും. 1987 റിലീസ് ചെയ്ത ഒരു ചിത്രം, 1987 ഈ ചിത്രം റിലീസ് ചെയ്തത്. ജോഷി സാറാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. ഇപ്പം തന്നെ ഏകദേശം കിട്ടിക്കാണും. ഡെന്നിസ് ജോസഫ്, അദ്ദേഹത്തിൻ്റെ തിരക്കഥയായിരുന്നു ഈ സിനിമയുടേത്. മറ്റൊരു അഡീഷണൽ സൂചന കൂടി നൽകാം. ഉർവശി സുരേഷ് ഗോപി, ഇവർ രണ്ടുപേരും ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളുണ്ടായിരുന്നു. എന്നാൽ മറ്റൊരു സൂചന കൂടെ തരാം, നായിക വേഷത്തിലോ നായക പരിവേഷത്തിലല്ല, പ്രധാന വേഷത്തിലുണ്ടായിരുന്നു. ഓക്കെ, ഇവർ രണ്ടുപേരും പ്രധാന വേഷത്തിൽ ഈ സിനിമയിലുണ്ടായിരുന്നു. 1987 റിലീസ് ചെയ്തത്. ജോഷി സാറാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. ഡെന്നിസ് ജോസഫിൻ്റെ തിരക്കഥ. അല്ല മീൻ കിട്ടിയോ? അറാ ദാ റാഷിൽ കറക്റ്റായിട്ടുള്ള ഉത്തരം എത്തിയിട്ടുണ്ട്. ഓക്കെ റാസിൽ, വേഗ ഉത്തരങ്ങൾ അയച്ചോളൂ കേട്ടോ. മെസ്സേജുകൾക്കായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഓഹോ, അഡീഷണൽ ഒരു ക്ലൂ കൂടെ നമ്മുടെ ഇഫ്തിഹാറുദ്ദീൻ അദ്ദേഹം തന്നിട്ടുണ്ട്. ആ സൂചന കൂടി നൽകാനായിട്ട് പറയുന്നു. ആ സൂചന കുറച്ച് സമയത്തിനുള്ളിൽ പറയാം കേട്ടോ, കുറച്ച് സമയത്തിനുള്ളിൽ. ഇപ്പൊ ആ വിളി നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഏത് വിളി? കോലക്കുഴലിന്റെ വിളി. വിജയ് യേശുദാസ്, ശ്വേതാമോഹൻ, നിവേദ്യ മൂവിയിലെ പാട്ട്.

0: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
2: Radio Suno.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.

0: മോർണിംഗ് സവാരി കേട്ടുകൊണ്ടേയിരിക്കുന്ന സമയം 9 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആയിരിക്കുകയാണ്. മറ്റൊരു മാതൃക, ഖത്തർ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു മാതൃകയുടെ വാർത്ത കൂടെ ഇങ്ങനെ വായിച്ചു പോകുന്ന സമയത്ത് അത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണമെന്ന്, അത് അപ്ഡേറ്റ് ചെയ്യണമെന്ന് തോന്നി. പൊതുഗതാഗത രംഗത്ത് ഖത്തറിൻ്റെ അഭിമാനമാണ് ദോഹ മെട്രോ ആണെങ്കിലും ശരി, ലുസൈൽ ട്രാം, ഇതൊക്കെ നമ്മുടെ അഭിമാനമാണ്. ആയിരക്കണക്കിന് യാത്രക്കാരുമായിട്ട് നിത്യവും കുതിച്ചു വായുന്ന ഈ യാത്രകൾക്കപ്പുറത്തേക്ക് ശ്രദ്ധേയമായ മറ്റൊരു നേട്ടം കൂടി ഖത്തർ റെയിലിനുണ്ട് എന്നുള്ളതാണ്. അതായത് ഓരോ ദിവസവും ഓരോ സ്റ്റേഷനുകളിലെ മെട്രോയിലാണെങ്കിലും ശരി, ട്രാമിലാണെങ്കിലും ശരി, ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പല പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കാതെ ജലം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സുസ്ഥിരമായിട്ടുള്ള അല്ലെങ്കിൽ മാതൃകാപരമായിട്ടുള്ള നടപടികളാണ് ഖത്തർ റെയിൽ സ്വീകരിക്കുന്നത്. കുറഞ്ഞ ഉപയോഗം, പുനരുപയോഗം, മലിനജല ശുദ്ധീകരണം, നൂതന സാങ്കേതിക വിദ്യ, ഇതെല്ലാം കൊണ്ടും ജലസംരക്ഷണത്തിൽ ഖത്തർ റെയിൽ കൈവരിച്ച നേട്ടങ്ങൾ കഴിഞ്ഞ ദിവസം അധികൃതർ അത് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കാതെ എന്നുള്ള ഒരു ആശയമുണ്ടല്ലോ. അപ്പോൾ ആ ഖത്തർ റെയിലിൻ്റെ ആ ഒരു നേട്ടത്തിൽ നമ്മളും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്, അഭിമാനവും അറിയിക്കുകയാണ്. ഇനി നമ്മുടെ ഇന്നത്തെ സൂചനകളിലേക്ക് വരുന്ന സമയത്ത് എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം തന്നെയാണ് അയച്ചിട്ടുള്ളത്. വലിയ സന്തോഷം നൽകി. 1987 ഇറങ്ങിയ ഒരു സിനിമയാണിത്. ഓക്കെ, ജോഷി സാറാണ് ഈ സിനിമയുടെ സംവിധായകൻ. ഡെനിസ് ജോസഫ് അദ്ദേഹമായിരുന്നു ഈ സിനിമയുടെ തിരക്കഥ നിർവഹിച്ചത്. ഉർവശിയും സുരേഷ് ഗോപിയും ഈ സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു സൂചന, നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും പറഞ്ഞത് ഈ സൂചന കൂടി കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു താരത്തിൻ്റെ പേര് ഞാൻ പറയില്ല, അതിലെ കഥാപാത്രത്തിൻ്റെ പേര് പറയാം. വിഷ്ണു, നാടരാജ് വിഷ്ണു. ആ ഇതും കൂടിയാണ് സൂചന. പോരട്ടെ, 5000 9171 എന്ന നമ്പറിലേക്ക്. Chennai beats
1: Tamil head of the hour in the art of podumakkolanda.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാ ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: The big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
6: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
8: ഞാൻ കമൽ.
9: യു ആർ ലിസ്ണിംഗ് ടു
8: റേഡിയോ സുനോ. കേട്ടു.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. And
3: Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're സമയം 9 കഴിഞ്ഞ് 42 മിനിറ്റ് ആകുമ്പോൾ റേഡിയോ സുനോ 91.7 FM മോർണിംഗ് സവാരി കേട്ടുകൊണ്ട് എല്ലാവരും യാത്ര ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്തായാലും ഹൈഡൻസിക്കിൻ്റെ ഉത്തരത്തിലേക്ക് എത്തേണ്ട സമയമാണ്. ന്യൂഡൽഹി എന്ന ചിത്രമാണ് അല്ലേ, 1987 ഏറ്റവും ഹിറ്റ് ചിത്രങ്ങളിലൊന്നായിരുന്നു ആ സിനിമ എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ജി കൃഷ്ണമൂർത്തി അല്ലെങ്കിൽ ജി കെ എന്ന കഥാപാത്രത്തെ മമ്മൂക്ക് അവതരിപ്പിക്കുന്നു. ത്യാഗരാജൻ അദ്ദേഹം നടരാജ് വിഷ്ണു എന്ന കഥാപാത്രം, ഉർവശി ഉമ്മ എന്ന കഥാപാത്രം, മരിയ ഫെർണാണ്ടസ് ഐ സുമലത, അങ്ങനെ ഒരു എന്താ പറയുന്ന ഒരു ക്ലാസ് പടമായിരുന്നു ആ സിനിമ എന്ന് പറയുന്നത്. ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു ക്ലാസ് പടം തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും ശരിയായ ഉത്തരങ്ങൾ അയച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എനിക്ക് തോന്നുന്നു കുറച്ച് മെസ്സേജുകൾ കൂടി വായിക്കാനുണ്ട്. ഷഹീൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഷാലിമർ ഉണ്ടായിരുന്നു. സ്മാർട്ട് യൂണിഫോം ഇതെവിടെയാണ്, പേര് വെച്ചിട്ടില്ലല്ലോ. ഓക്കെ, അതുപോലെ തന്നെ ABCM.com. ഓക്കെ, ദിലീപ് ചോദിക്കുന്നു വായിച്ചിരുന്നു, പിന്നെ എപ്പോഴേ വായിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, നമ്മൾ കുറച്ച് നേരം മുമ്പ് ആ മെസ്സേജ് ഒന്ന് വായിക്കുകയും അതിൻ്റെ ഉള്ളിലുള്ള ചില എന്താ പറയുന്നത് ചില തിരിച്ചറിവുകളെയൊക്കെ പറ്റി നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ മോർണിംഗ് സവാരിയിൽ നിന്നും എനിക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ അടുത്ത മണിക്കൂറിൽ അഷ്ടമി നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഈ തിങ്കളാഴ്ച ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തു തീർക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. ടാറ്റാ ബൈ ബൈ.

0: கதாஷ் ஹாப்பினஸ் ஃப்ரீக்வன்சி
1: கேட்டு கேட்டு கூட்டு கூடாம்.
0: This is home delivery only on Radio Suno 91.7 FM.
1: Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
2: സമയം 10 മണി കഴിഞ്ഞ് 2 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്നോ 91.7 FM-ൽ ഹോം ഡെലിവറി ആണ്. അഷ്ടമിയാണ് കൂടെയുള്ളത്. അപ്പൊ എന്തായാലും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ May 11 അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത്. ഏകദേശം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പോ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയവരുണ്ടാവാം, നേരെ തിരിച്ച് കുറച്ച് നേരമായി ഇറങ്ങിയിട്ട്, പക്ഷെ കുറച്ച് പണികളൊക്കെ ഇവിടെ പുറത്ത് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും എവിടെ നിന്നാണ് കേൾക്കുന്നത്, എവിടെ നിന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ഒക്കെ കണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്, അതൊക്കെ മെസ്സേജ് അയച്ചോളൂ. പറ്റുകയാണെങ്കിൽ ഒരു ഫോട്ടോ അയക്കൂ, ഞാനും നോക്കട്ടെ നിങ്ങൾ എവിടെയാണെന്ന്. മാക്സിമം എന്നെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. നിങ്ങളിപ്പോൾ ജോലി ആവശ്യത്തിനോ എന്തിനെങ്കിലും ഇറങ്ങിയതാണെങ്കിലും ഒരു ക്ലൂ തരണം കേട്ടോ എവിടെയാണെന്നുള്ളത്. ഒരു ഫോട്ടോ അയക്കൂ, ലെറ്റ് മീ സീ, ലെറ്റ് മീ ട്രൈ ടു ഗെസ് വേ യു ആർ. അപ്പോൾ എന്തായാലും വേഗം മെസ്സേജസ് പോന്നോട്ടെ. ആസ് ഐ സെഡ്, ഒരു ക്ലൂ കിട്ടുന്ന രീതിയിൽ ഫോട്ടോ അയക്കണം കേട്ടോ. ഓക്കെ, എവിടെയാണ് നിങ്ങൾ പറയണ്ട, എവിടെയാണെന്ന് ഞാൻ പറയാം. ഓക്കെ, ഓരോ ആൾക്കാരും എവിടെയാണെന്ന് ഞാൻ പറയുന്നതായിരിക്കും ഇന്ന്. 5000097 ആ ഒരു മെസ്സേജസ് അയച്ചോളൂ. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മോർണിംഗിൽ നമ്മൾ വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇപ്പം ഇന്നത്തെ ദിവസത്തേക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. നേരെ തിരിച്ച് അവിടെ ചെന്നിട്ട് നോക്കാന്നേ എന്ന് വിചാരിക്കുന്നവരുണ്ടാവാം. ഇതിൽ ഏത് കാറ്റഗറിയാണ് നിങ്ങൾ? ഞാൻ പൊതുവെ ഈ പറഞ്ഞ പോലെ വല്ലാണ്ട് ടെൻഷൻ ഒന്നും അടിക്കാറില്ലെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യും. ഇന്ന് എന്താണുള്ളത്, ഓ ഇന്ന് സംഭവം ഇതാണല്ലോ, ഓക്കെ അപ്പം അന്ന് അവിടെ ചെന്നിട്ട് ഇത്ര മണിക്ക് മുമ്പ് ബാക്കി പരിപാടിയൊക്കെ തീർത്തിട്ട് എന്നിട്ട് അവിടെ പോയിട്ട് എന്നിട്ട് അത് ചെയ്തിട്ട് ഏകദേശം ഈ സമയമാകുമ്പോൾ ഫ്രീ ആയി ബാക്കി പണിയൊക്കെ അത് കഴിഞ്ഞ് തീർക്കാം. ഇങ്ങനൊരു ബേസിക് പ്ലാൻ എൻ്റെ മൈൻഡിലുണ്ടാവും. അതില്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ആകെ മൊത്തത്തിൽ ഭയങ്കര പ്രശ്നമാണ്, ആ ദിവസം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോകും. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും മെസ്സേജ് അയക്കണം കേട്ടോ. അത് പറഞ്ഞപ്പോഴേക്കും എനിക്ക് എന്താണിത്, സ്മാർട്ട് യൂണിഫോമോ, പേരെങ്ങനെയാണോ? എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു, അതിൻ്റെ കൂടെ ഒരു ഓഡിയോയും അയച്ചു തന്നു. പക്ഷേ ഈ ഓഡിയോ കേൾക്കാൻ ഇപ്പം എനിക്ക് നിർവാഹമില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞ് കേൾക്കാം. എൻ്റെ പൊന്നടാ, ഇത് ഞാനിതിപ്പോൾ എങ്ങനെയാ കാണുക, ദൂരെ എന്തോ ഒരു ഇതടിക്കുന്നുണ്ട്, എനിക്കൊരു റിഫ്ലക്ഷൻ, പക്ഷെ ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഏതോ അങ്ങ് ദൂരെയുള്ള ഏതോ റോഡാണ്, അതെനിക്ക് മനസ്സിലായി, പക്ഷെ ഇത് എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഒന്നുകൂടി മെസ്സേജ് അയക്കൂ കേട്ടോ, എന്തെങ്കിലും ഒരു ക്ലൂ തരൂ. അല്ലമീൻ, അടുത്ത മെസ്സേജ് വന്നിട്ടുണ്ട്. അല്ലമീൻ ഗുഡ് മോർണിംഗ് പറഞ്ഞിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നിങ്ങളുടെയും മെസ്സേജസ് പോന്നോട്ടെ. ഷാജഹാൻ്റെ മെസ്സേജായിരുന്നു അല്ലേ? ശരി ശരി ശരി, എന്തായാലും ബാക്കി മെസ്സേജസൊക്കെ ഞാൻ എന്തായാലും വായിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെയും ഫോട്ടോസൊക്കെ അയച്ചോളൂ 5000097-ലേക്ക്.

0: at cbq.qa.
1: ഹായ്, ഞാൻ ദേവാനന്ദ്. ഖത്തർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 കേട്ടു.

അങ്ങനെ പറന്ന് നടക്കുന്ന നിങ്ങളോടൊക്കെ എവിടെയാണ്, എന്താണ് വിശേഷം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഒരുപാട് മെസ്സേജസ് ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. അതിനിടയിൽ ഒരു നല്ല ബ്യൂട്ടിഫുൾ വിഷസ് പറഞ്ഞുകൊണ്ട് അമീന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അയച്ചിരിക്കുന്നത് ധനീഷ് ആണ്. മോർണിംഗ്, ഐ ഹാവ് എ പീസ്ഫുൾ ഡേ, താങ്ക് യു സോ മച്ച്. വിജയന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. വിജയൻ ആർ എസ് ഒരു ഫോട്ടോ അയച്ചു തന്നു, അത് ഏഷ്യൻ ടൗൺ ആണെന്ന് ഞാൻ പറഞ്ഞു. കറക്റ്റ് ആണെന്ന് അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജ്യോതി, ജ്യോതി പാസ് അയച്ചിരിക്കുന്നത്, കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു കേട്ടോ, അത് ഫാഹിസ് ആണെന്ന് എനിക്ക് മനസ്സിലായി.

എവിടുത്തെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അബു അമ്മൂർ എന്തായാലും അല്ല, അതെനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ വേറെ എവിടെയാണ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേറൊരു മെസ്സേജ് വന്നിട്ടുള്ളത്, അയ്യോ അതെവിടെ പോയി. പേരില്ല, പക്ഷെ എനിക്കൊരു ഫോട്ടോ അയച്ചു. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നല്ല പരിചയമുള്ളൊരു റോഡ് പോലെ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഇത് വല്ല തുമാമയാണോ എന്നൊക്കെ. പിന്നെ മനസ്സിലായി എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സെയിം റോഡ് തന്നെയാണെന്ന് സംഭവം. എസ്ദാൻ ഒയാസിൻ്റെ അവിടെ നിന്ന് ദോഹയിലേക്ക് പോകുമ്പോൾ ഉള്ള ആ ഒരു റോഡാണത്. റഷീദ് ടി കെയുടെ മെസ്സേജ് ഉണ്ട്, ഹായ് ഗുഡ് മോർണിംഗ് ഹൗ ആർ യു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐ എം റിയലി ഗുഡ്, ഹാപ്പി ആയിട്ട് സൂപ്പർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് വണക്കം വണക്കം അഷ്ടു ബ്ലസ്റ്റ് ബ്ലസ്റ്റ് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അടിപൊളി, ഞങ്ങളുടെ ഓഫീസിൻ്റെ തൊട്ട് മുൻപിലുള്ള ആ ഒരു സിഗ്നലിൽ വന്ന് നിന്നിട്ട് ഫോട്ടോ അയച്ചിരിക്കുകയാണ്. അപ്പോൾ റിനീഷെ, അടിപൊളിയായിട്ട് ഇന്നത്തെ ദിവസത്തെ പരിപാടികളൊക്കെ അല്ലെങ്കിൽ ഫുൾ വർക്കൊക്കെ അടിപൊളിയായിട്ട് തന്നെ പോട്ടെ. ഞാൻ അബു ഹമൂറിലാണിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അൻസാറായിരുന്നു കുറച്ച് മുമ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് നല്ലപോലെ അറിയാവുന്ന സ്ഥലം ഈ പറഞ്ഞ പോലെ എന്നെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിച്ചു. തത്തയുടെ മെസ്സേജ് ഉണ്ട്, എൻ്റെ പൊന്ന തത്തയെ ഞാനത് കണ്ടുപിടിക്കട്ടെ. അയ്യോ ഇത് കാണുന്നില്ലല്ലോ എനിക്ക് മര്യാദയ്ക്ക്. ഇതെവിടെയാണ്? ഇതെൻ്റെ ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഊഹം ശരിയാണെങ്കിൽ ഇത് ഷമാൽ റോഡാണോ അതോ റയാൻ റോഡാണോ? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. എനിക്ക് ഭയങ്കര ചെറുതായിട്ട് ആ ഫോട്ടോ കാണുന്നത്. കുറച്ചും കൂടി ഒന്ന് അയച്ചേരുമോ? ഞാൻ മുന്നേ സെയ്ദിൻ്റെ ചായക്കടയിൽ ഉണ്ടായിരുന്ന ആളാണ്. ഓ ഓക്കെ ഓക്കെ, അടിപൊളി അടിപൊളി സൂപ്പർ. എന്തായാലും തത്ത റൈറ്റ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജിന് ഒരു റിപ്ലൈ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ ശരിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനൊക്കെ ഇടയിൽ ഈ രാവിലെ തന്നെ ജോലിക്ക് വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്തെ എനിക്ക് ആൺകുട്ടികളോടാണ് ചോദിക്കാനുള്ളത്. ഓക്കെ, ടു ഓൾ ദ ബോയ്സ് ഔട്ട് ദെയർ, ഇപ്പോൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പെൺകുട്ടികൾ രാവിലെ ഇപ്പോൾ ഓൾറെഡി ഓഫീസിലേക്കൊക്കെ വർക്കിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങാൻ നേരത്ത് പോയി കുളിച്ചൊരുങ്ങി അതിനുശേഷം വന്നിട്ട് മുഖത്ത് ഫേസ് വാഷ് ഇട്ട് നല്ലപോലെ ക്ലെൻസ് ചെയ്ത് പിന്നെ അതിൻ്റെ കൂടെ മോയ്സ്ചറൈസർ ഇട്ട് അതിന് മുൻപ് സിറം ഇട്ട് അതിന് ശേഷം സൺസ്ക്രീൻ ഇട്ട് അതിനിടയിൽ ഒരു രണ്ട് മൂന്ന് വേറെ സ്റ്റെപ്സ് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടായിരിക്കും ഇറങ്ങിയിട്ടുണ്ടാവുക. നിങ്ങളുടെ സ്കിൻ കെയർ എന്താണ്? അതാണ് എനിക്കിന്ന് ചോദിക്കാനുള്ളത്. പെൺകുട്ടികളെ നമ്മൾ മാറ്റി വയ്ക്കുന്നു, അവരുടെ സ്കിൻ കെയറിനെ കുറിച്ച് തടയി കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല. പക്ഷേ ആൺകുട്ടികളായ നിങ്ങൾ എന്ത് സ്കിൻ കെയർ ആണ് ചെയ്യുന്നത്? രാവിലെ തന്നെ ഫേസ് വാഷ് യൂസ് ചെയ്ത് നേരെ ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഇറങ്ങുമ്പോൾ അതൊന്നും വേണ്ടാന്ന് ചോദിച്ചിട്ട് ജസ്റ്റ് മുഖം, ഈ പറഞ്ഞ പോലെ ചില ആൾക്കാരില്ലേ, ഞാനൊരു സോപ്പും പൗഡറും അതുമാത്രം മതി എനിക്ക് എന്ന് പറയുന്ന പോലെ, അങ്ങനെയാണോ സ്കിൻ കെയർ? എന്താണ് സൺസ്ക്രീൻ യൂസ് ചെയ്യാറുള്ള ആൾക്കാരാണോ? അത് നേരെ തിരിച്ചൊരു മോയ്സ്ചറൈസർ മാത്രം ഇട്ടിട്ട് ഇറങ്ങുമ്പോൾ അതൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട, ഞാൻ ജന്മന എനിക്ക് ഭയങ്കര സൗന്ദര്യമായതുകൊണ്ട് എനിക്കൊന്നും വേണ്ട എന്ന് വിശ്വസിക്കുന്നവരാണോ? ഓ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അപ്പോഴത്തേക്കും അൻഫലിൻ്റെ മെസ്സേജാണ് ഒൺലി നാച്ചുറൽ. അതാണ്, അങ്ങനെ ഒരുപാട് പേരുണ്ടാവും. ജസ്റ്റ് ഫേസ് വാഷ്, ജാസർ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ചെറിയ സാധനങ്ങളായിരിക്കും, നമ്മൾ ചെറിയ കുഞ്ഞു സംഭവങ്ങളായിരിക്കും. പെട്ടെന്ന് നോക്കാം, തണുത്ത വെള്ളം, ഋഷീദിൻ്റെ ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം തണുത്ത വെള്ളം. ആഹാ കൊള്ളാം, അത് നല്ല കേട്ടോ. രാവിലെ തന്നെ കുറച്ചൊന്ന് തണുത്ത വെള്ളം മുഖത്തേക്ക് ഇടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം തോന്നും. അതിനിടയിൽ ഹിഷാം നമ്മുടെ ഇവിടുത്തെ എയർപോർട്ട് റോഡിൽ നിന്നും തുമാമയിലേക്ക് പോകുന്ന വഴിയിലുള്ള അൻസാർ ഗാലറിയുടെ മുന്നിലാണ്, ആ ഒരു സിഗ്നലിലാണുള്ളത്. ആൻഡ് ഇതെവിടെ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇതെവിടെയെന്ന് ചോദിച്ചാൽ എനിക്ക് ആകെ ഒരു കാറും ഒരു ബിൽഡിങ്ങും കാണാൻ പറ്റും, എനിക്ക് വേറെ ഒന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഒന്ന് ക്ലിയറായി കിട്ടുന്നില്ലെന്നേ. ഒരു കെയറും ഇല്ല, നല്ല പച്ച വെള്ളം കൊണ്ട് മുഖം കഴുകും ഇറങ്ങും, ഇത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ ആൾക്കാർക്കും ഓരോ സ്കിൻ കെയർ ആണ്. അപ്പം ഇപ്പോൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആൺകുട്ടികളോടാണ് നിങ്ങളുടെ സ്കിൻ കെയർ ചോദിച്ചത് രാവിലെ ഇറങ്ങുമ്പോൾ. മെസ്സേജ് അയച്ചോളൂ 5000 9170 കേട്ടോ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Uridu TV channel number 911.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: Home delivery.

വെൽക്കം ബാക്ക്. ഇത് ഹോം ഡെലിവറി ആണ്, അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്തായാലും ഈ ഒരു സമയം ഒരുപാട് പേര് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പലയിടങ്ങളിൽ നിന്നാണ് ഫോട്ടോസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എനിക്ക് ഏകദേശം ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബിന്നു ബ്രാനിൽ നിന്നും തിരിഞ്ഞ് ടവാർ മോളിലേക്ക് പോകുന്ന ഒരു ഒരു വഴിയുണ്ടല്ലോ. ടി വി റൗണ്ട് ബോട്ടിൽ നിന്ന് വരാണെന്നുണ്ടെങ്കിൽ റൈറ്റിൽ കാണുന്ന ആ ഒരു ബിൽഡിങ്സ് ഒക്കെ ഉള്ള അവിടെ നിന്നാണ് കൊക്കോപ്പി ആളുടെ ഫോട്ടോ വന്നിരിക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ടു പേര് കൊക്കോപ്പി. കൊക്കോപ്പായി എന്നായിരിക്കും ചിലപ്പോൾ. ആൻഡ് അതിൻ്റെ കൂടെ അടുത്തൊരു ഫോട്ടോ അയച്ചു തന്നിരിക്കുകയാണ്. ഇനിയെങ്കിലും പറയുന്നു പറഞ്ഞിട്ട് ഇത് നമ്മുടെ സഫാരി ഹൈപ്പർ മാർക്കറ്റ് എന്ന് എനിക്ക് സൈഡിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ഡൗട്ടും ഇല്ല, ഇത് നമ്മുടെ മുറയിൽ നിന്നാണ് ആ ഒരു ഫോട്ടോ വന്നിരിക്കുന്നത്. ആണോ അല്ലയോ, ഇപ്പൊ തന്നെ മെസ്സേജ് അയക്കണേ. അതിനോടൊപ്പം റയാൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞ് മറിയക്കുട്ടിയുടെ ഫോട്ടോ ആണ് വന്നിരിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞു മറിയ. ഞങ്ങളുടെ ലോകത്തിന് മനോഹരമായ വർണ്ണങ്ങൾ ചാർത്തിക്കൊണ്ട് കടന്നു വന്ന സ്വർഗീയ നിധിക്ക് ഇന്ന് രണ്ടാം പിറന്നാൾ. ഈ കുഞ്ഞ് മിഴികളിൽ എന്നും സന്തോഷം മാത്രം നിറഞ്ഞു നിൽക്കട്ടെ പ്രിയപ്പെട്ട കുഞ്ഞു മറിയയ്ക്ക്. ഈ പറഞ്ഞ ഒരുപാട് പേര് പേര് എന്താ, ഇള കാത്രിൻ പോൾ. ഓക്കെ, നല്ല പേരട്ടോ, സൂപ്പർ പേര്. ചുക്കുവിൻ്റെയും കൊക്കുവിൻ്റെയും ബിജി ദേവസിയുടെയും 1000 ജന്മദിനാശംസകൾ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നൌഷാദ്, ഖാലിദ്, റംഷി, സജ്ന ഇവരുടെയും കൂടി വിഷസ് അറിയിച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ മറ്റ് മെസ്സേജസും കൂടി വന്നിട്ടുണ്ട്. ബർത്ത്ഡേ വിഷ് തന്നെയാണ്. ഇന്നലെ കല്യാണമായിരുന്ന ജംഷീറിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. അതുപോലെ തന്നെ ഹായ് ഗുഡ് മോർണിംഗ്, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ആർ കെ പാമ്പൂർ ആയ എനിക്ക് തന്നെ ഓഹോ ഒരു വിഷ് പറയുമോ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പം ഇവർക്കൊക്കെ തന്നെ ഹാപ്പി ബർത്ത്ഡേ ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. ലെറ്റ് ദിസ് ബി എ ബ്യൂട്ടിഫുൾ ഡേ ഫോർ യു ആൾ.

അങ്ങനെ ആ ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷസൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നേരിതാ ബാക്കിയുള്ള ആ ഒരു മെസ്സേജസിലേക്കൊക്കെ പോകുമ്പോഴേക്കും കൊക്കോ ബായ് ഞാൻ കണ്ടു, ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതെവിടെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സ്ഥലമൊക്കെ പറഞ്ഞു കേട്ടോ. ഷൈൻ കുമാറിന്റെ മെസ്സേജും ഉണ്ട്, ആളും ഈ പറഞ്ഞ പോലെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിരിക്കുകയാണ്. ഇതെവിടെയാണെന്ന് പറയാനായിട്ട് ഇതെവിടെയാണ്, അയ്യോ ഇതെവിടെയാണ്, ഇത് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. ഞാനൊന്ന് ആലോചിക്കട്ടെ ഇതെവിടെയാണെന്ന്. പക്ഷേ എവിടെയോ കണ്ടു പരിചയമുള്ള സ്ഥലം. ഷൈൻ കുമാറേ, ഒരു ഒരു ചെറിയ ക്ലൂവും കൂടി തരുമോ? ഒരു ചെറിയ ക്ലൂവും കൂടി പ്ലീസ്.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. E offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: നമസ്കാരം, ഞാൻ മധു ബാലകൃഷ്ണൻ.
3: യു ആർ ലിസ്ണിംഗ് ടു
2: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

കൺവീര്യത്തെ സ്വപ്നം കണ്ടങ്ങനെ പോകണ്ട കേട്ടോ, നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നതിൽ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. അപ്പോഴേക്കും ഇവിടെ കുറച്ച് അധികം ആൾക്കാർ എവിടെ നിന്നാണ് വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മെസ്സേജുകൾ നിൽക്കുന്നില്ലല്ലോ. ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് കുറച്ച് മുമ്പ് അയച്ചിട്ടുള്ള തൊമ്മിയുടെ അപ്പൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഇപ്പോൾ കറക്റ്റ് ആയി ഞാൻ പറയുകയാണെങ്കിൽ താങ്കൾ ഇപ്പോൾ ഉള്ളത് ലുക്തയിൽ നിന്നും റയാനിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ഇതുണ്ടല്ലോ, എന്താണ് കുതിരയുടെ ഒരു ക്ലബ് ഉണ്ടല്ലോ, അയ്യോ പേര് പറഞ്ഞേ, ആ എന്താണെങ്കിലും ശരി തന്നെ, അതിൻ്റെ തൊട്ട് മുൻപിലുള്ള ആ പച്ച കളറിലുള്ള പള്ളി, ആ ഒരു സിഗ്നലിലാണ് അല്ലെങ്കിൽ ആ ഒരു റോട്ടിലാണ് താങ്കളുള്ളത്. അത് കഴിഞ്ഞ് ഫിറോസ് ഖാൻ്റെ മെസ്സേജ് അബു അമറിൽ നിന്നും അങ്ങനെ സഭ വഴി പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ മറ്റൊരു ആള് ഭയങ്കരമായിട്ട് സങ്കടം പറഞ്ഞു, ഞാൻ കൊക്കോ പൈ അല്ല, ഞാൻ ചോക്കോ പൈ ആണെന്ന് പറഞ്ഞിട്ട്. നല്ല പേര്. ഇതിൽ ചോക്കോ പൈക്ക് ഒരുപാട് സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്നുള്ളൊരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ബിനോയ് ജോൺ ജോയ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ബിനോയ് അയച്ചിരിക്കുന്ന മെസ്സേജ് നമ്മുടെ വുക്കേറിലെ ജനൂബ് സ്ക്വയറിൻ്റെ തൊട്ട് മുൻപിൽ നിന്നിട്ടായിരുന്നു. ജാസറിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. ജാസർ ഇപ്പോൾ ഉള്ളത് നമ്മുടെ വക്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. താങ്കളിപ്പോൾ നമ്മുടെ ബർവ വില്ലേജിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്തൂടെ ആ ഒരു റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. സനീഷ് പുളിതപ്പോൾ ഞാനാണല്ലോ പണിയെടുത്തോണ്ടിരിക്കുന്നത്. സനീഷ് അയച്ചിരിക്കുന്ന ഈ ഒരു മെസ്സേജ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഷെടാ ഇതെനിക്ക് അറിയാവുന്ന ഏതോ ഒരു റൗണ്ട് ബോട്ടാണല്ലോ. ഇത് ഇവിടെയാണോ നമ്മുടെ 22 February റോഡിലേക്ക് ലെഫ്റ്റ് എടുത്ത് നിറയാൻ വന്നിട്ട് നേരെ പോയിട്ട് ആ റോഡാണോ, ആ റോഡാണെങ്കിൽ പറയണം കേട്ടോ. അതുപോലെ ജസീം യൂനസിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ജസീം പോയിക്കൊണ്ടിരിക്കുന്നത് ഗസ് ദിസ്ന്ന്, ആഹാ ഇത് കൊള്ളാമല്ലോ, ഇത് നമ്മുടെ വെസ്റ്റ് ബേയിലേക്ക് പോകുന്ന റോഡ്. ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റും. ഏതാണ് പക്ഷേ മറന്നുകൊണ്ടല്ലോ, ചില പേരുകൾ കിട്ടുന്നില്ലല്ലോ. QIC കാണാൻ പറ്റും. അതെ, അത് തന്നെ ആ റോഡ് തന്നെ. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കത്തർക്കൂളുണ്ട്, നമ്മുടെ നോർത്ത് ഓയിലുണ്ട്, ആ ഒരു ഭാഗം. ഓക്കെ, കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇരിക്കുകയാണ്. അഫ്കോഴ്സ് ഐ നോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഹാപ്പി ആയിട്ട് വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല പാട്ടുകളുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. നബൻ്റെ മെസ്സേജ് ഉണ്ട്. നബൻ എന്നാണോ പേര്? നബാൻ മുഹമ്മദ് എന്നാണെന്ന് തോന്നുന്നു അല്ലേ. നല്ല പേര് കേട്ടോ, സൂപ്പർ പേര്. ഗസ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് കുറച്ച് പാടാണല്ലോ മകനെ ഗസ് ചെയ്യാൻ. അല്ല, ഇത് പാടല്ല. ഞാൻ കണ്ടുപിടിച്ചു, ഇത് നമ്മുടെ ഇത് റൈറ്റ് സൈഡിൽ ഫാമിലി ഫുഡ് സെൻറ്റർ ഒരു എയർപോർട്ട് റോഡിലേക്ക് ചെന്ന് ഇറങ്ങുന്നു. ഡീറിംഗിൽ നിന്നും എയർപോർട്ടിലേക്ക് ചെന്ന് ഇറങ്ങുന്നു. വെരി ഈസി. അതെ, വെരി വെരി ഈസി. നിതിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. നിതിൻ അയച്ചിരിക്കുന്ന മെസ്സേജ് കണ്ടിട്ട് എനിക്ക് പറയാനുള്ളത്, നിതിനെ താങ്കളിപ്പോൾ ഉള്ള സ്ഥലം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു വേറൊരു ക്ലൂ കൂടെ തരും കേട്ടോ. ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടില്ലെന്ന് തോന്നുന്നു. എനിക്ക് ചിലരൊക്കെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിന്നും ബുർക്കത്തിൽ നിന്നൊക്കെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ പോകാത്ത സ്ഥലങ്ങൾ ഞാൻ ഇങ്ങനെ കണ്ടുപിടിക്കും. അപ്പോൾ അത് ഭയങ്കര പാടാണ്. ഓക്കെ, നമുക്ക് നൈസായിട്ട് ഇതങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാം. മെസ്സേജസിൻ്റെ എണ്ണം കൂടുന്നു. ഞാൻ ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇതോ, ഇത് നമ്മുടെ മുന്തസ. താങ്കളിപ്പോൾ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഹോളിഡേ വില്ല, ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ എയറിംഗ് റോഡ്, നേരെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഓഫീസിലേക്കുള്ള വഴി. അതൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പം എല്ലാവരുടെ മെസ്സേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു. വാവ്, ബ്യൂട്ടിഫുൾ പിക്ചർ രാജേഷ്. എനിക്കൊന്നും അറിയില്ല, ആ ഒരു പിക്ചറിൻ്റെ ബ്യൂട്ടിയിൽ ഞാൻ വീണുപോയി. രാജേഷ് അയച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് ആളുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ എയർപോർട്ട്, ന്യൂ എയർപോർട്ട് റോഡിലാണെന്ന് തോന്നുന്നു. സൂപ്പർ ഫോട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ഫോട്ടോസൊക്കെ മിക്കവാറും എടുത്ത് സ്റ്റാറ്റസ് ഇടേണ്ടി വരുമോ? അത്രയ്ക്ക് നല്ല ഫോട്ടോസൊക്കെയാണല്ലോ എനിക്ക് അയക്കുന്നത്. മുഹമ്മദ് റാസിലിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. മുഹമ്മദ് റാസിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണിത്? ഇത് ഭാഗമാണ്, മനസ്സിലാവുന്നില്ല കേട്ടോ. നമ്മുടെ വെസ്റ്റ് ബേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും കഥ ഫൗണ്ടേഷൻ്റെ ഭാഗത്ത് നിന്നും ആണ് നിതിൻ്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. രാജേഷിൻ്റെ മെസ്സേജും ഉണ്ടായിരുന്നു. രാജേഷ് മട്ടയ്ക്കലിൻ്റെ മെസ്സേജാണ്. രാജേഷ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലുസൈലിലേക്കാണെന്ന് തോന്നുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ഇഫ് ഐ എം നോട്ട് റോങ്. കണ്ടോത്ത് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. രജീഷ് ആണ്. ഓക്കെ, രജീഷ് ആണ് അല്ലേ. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ, അടിപൊളി. എന്തായാലും എല്ലാവരുടെ മെസ്സേജസൊക്കെ കണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങളുടെ സ്കിൻ കെയറിനെ കുറിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിക്കാനൊരു കാരണമുണ്ട് കേട്ടോ. നമ്മളൊക്കെ തന്നെ ഒരു ഫേസ് വാഷ് അല്ലെങ്കിൽ ചെറുതായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു തണുത്ത വെള്ളത്തിൽ അങ്ങോട്ടേക്ക് മുഖം കഴുകിയിട്ട് ഇറങ്ങാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരായിരിക്കും. പക്ഷെ അതിനുപരി ഏറ്റവും നല്ല രീതിയിൽ മുഖത്തിന് വേണ്ടിയിട്ട്, അതായത് മെൻസ് സ്കിൻ കെയറിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യം ഏതാണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? അതായത് ഒരു പെർ ക്യാപിറ്റ സ്പെൻഡർ ഓൺ മെൻസ് സ്കിൻ കെയർ എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ചോദിച്ചാൽ അത് ഏത് രാജ്യമാണ്? അത് നിങ്ങൾക്ക് പെട്ടെന്ന് ഗസ് ചെയ്യാനും പറ്റും. അത്
അത് ഏത് രാജ്യമാണെന്ന് ഇപ്പൊ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആൺകുട്ടികളും മെസ്സേജ് അയക്കണം കേട്ടോ. ഏത് രാജ്യമാണ് ഏറ്റവും കൂടുതൽ മെൻസ് സ്കിൻ കെയറിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നതെന്ന് 5000997 വേണം മെസ്സേജ് അയക്കാനായി. അതിനോടൊപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെ അയച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ പറഞ്ഞത് ലുസൈൽ ബൊളിവാണ്ട് അവിടുന്ന് ഒരു ബ്യൂട്ടിഫുൾ പിക്ചർ വന്നിരിക്കുകയാണ്. ജുറൈജിന്റെ മെസ്സേജാണ്, സായി കൃഷ്ണൻ മെസ്സേജുണ്ട്, ഗുഡ് മോർണിംഗ്, ഇറ്റലി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇറ്റലി അല്ല, ഫിറോസ് അയച്ചിരിക്കുന്നത് കറക്റ്റാണ്. ഓക്കെ, അപ്പൊ ഇതാണ് സ്ഥലമെന്ന് ഞാൻ തിരിച്ച് വന്നിട്ട് പറയാം. അത്ര സുഖമില്ല ഈ വെയിലെന്നറിയാം, അതുകൊണ്ട് തന്നെ നമുക്ക് ആ നിലാവത്തൊന്ന് പോയി തിരിച്ചു വരാം പാട്ടിലൂടെയെങ്കിലും. അതല്ലേ അതിൻ്റെ ഒരു ഒരു ബ്യൂട്ടി. അപ്പൊ നമുക്ക് പാട്ടൊക്കെ കേട്ട് സുഖമായിട്ട് ഈ ഒരു ഡ്രൈവ് കണ്ടിന്യൂ ചെയ്യാം.

0: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ. കറുപ്പ്, സംവിധാനം ആർ ജെ ബാലാജി, സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ, അൻപറവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് മെയ് 14 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ. Distributed by Fars Film.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063. You are listening to
2: Radio Suno 91.7 FM, Qatar's favorite radio station.
3: Home delivery.

0: to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11 മണി കഴിഞ്ഞ് 3 മിനിറ്റ്. ഈ ഒരു സമയമായപ്പോഴേക്കും ഇവിടെ കുറേ പേര് ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള റൈറ്റ് ആൻസറും കൂടി തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. യെസ്, ഓഫ് കോഴ്സ്, ഹോം ഡെലിവറിയിലേക്ക് സ്വാഗതം. അഷ്ടമിയാണ് കൂടെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഈ ടൈമിൽ ഞാൻ കുറച്ച് മുമ്പ് ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ മെൻ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഭയങ്കരമായി ചെലവാക്കുന്ന, അതായത് സ്പെൻഡ് ചെയ്യുന്ന ഒരു കൺട്രി ഏതാണെന്നായിരുന്നു എൻ്റെ ചോദ്യം. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് ഇവിടെ രാഹുൽ, അതുപോലെ ബൈജു ജമാലിൻ്റെ ഒരു ഹായ് വന്നിട്ടുണ്ട്. അതിനിടയിൽ മുർഷയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. അമീൻ ചോദിച്ചിട്ടുണ്ട് അങ്ങനെയാണോ എന്ന് ചോദിച്ചു, ഈ ഒരു കൺട്രി ആണോ എന്ന്. അതുപോലെ അടുത്ത മെസ്സേജ് വന്നിരിക്കുന്ന ആരാണ്, ഫിറോസിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. സീമ ചോദിച്ചു കാസർഗോഡെന്ന്. കാസർഗോഡ് ഒരു കൺട്രിയാണോ? നോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് സൗത്ത് കൊറിയ തന്നെയാണ്. എല്ലാവരും റൈറ്റ് ആയിട്ട് കൊറിയ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. ബേസിക്കലി സൗത്ത് കൊറിയ. അപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നമുക്ക് എല്ലാവർക്കും അറിയാം സൗത്ത് കൊറിയയിലൊക്കെ ഒരു 18 മന്ത്സ് മാൻഡേറ്ററി ആയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടല്ലോ, പ്രത്യേകിച്ചും ആൺകുട്ടികൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ഇൻറ്റൻസ് ആയിട്ടുള്ള സൺ എക്സ്പോഷറിലേക്കൊക്കെ ഔട്ട്ഡോർ ട്രെയിനിങ്ങും കാര്യങ്ങളുള്ളതുകൊണ്ട് അത്രയും കോൾഡ് ആയിട്ടുള്ള, ഡ്രൈ ആയിട്ടുള്ള വെതർ കണ്ടീഷനിലും അത്രയും ഫിസിക്കൽ സ്ട്രെസ്സിലുള്ള സമയത്ത് സ്വെറ്റ് ചെയ്യുന്നുണ്ടാവും ആൾക്കാർ, സ്ലീപ്പ് കൺസിസ്റ്റൻ്റ് ആയിരിക്കില്ല, ഭയങ്കരമായിട്ട് ഹാർഷ് ആയിട്ടുള്ള ഈ ഒരു കണ്ടീഷനിൽ ഇവരുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡാമേജ് ആവും. അതായത് ഡീഹൈഡ്രേഷൻ വരും, അതുപോലെ സ്ട്രെസ് ഉള്ളതുകൊണ്ട് തന്നെ ആക്നെ വരാൻ കൂടുതൽ ചാൻസസ് ആണ്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഈ സ്കിൻ കെയർ ഭയങ്കരമായിട്ട് ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ഘടകമായിട്ട് എടുക്കുന്ന ആ ഒരു രാജ്യത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അത്രയും നാൾ ഈ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ത്രൂ ഔട്ട് ഇവരോട് പറയുക നല്ല ഹൈ SPF സൺസ്ക്രീൻ യൂസ് ചെയ്യാനും 2 തവണ ഡെയിലി ക്ലെൻസ് ചെയ്യാനും, അതുപോലെ തന്നെ ഹൈഡ്രേറ്റിംഗ് ക്രീം, പ്രത്യേകിച്ചും സ്നെയിൽസ് മ്യൂസിനൊക്കെ ഉണ്ടല്ലോ, മ്യൂക്കിൻ, അതൊക്കെ യൂസ് ചെയ്യാനൊക്കെ പറയും രാത്രിയിൽ. സ്കിൻ കെയറിന് ഓരോ രീതിയിലുള്ള സംഭവങ്ങളും അവർ കൊടുക്കുകയും ചെയ്യും. സോ അങ്ങനെയുള്ള നല്ല ഹൈ SPF ഒക്കെ യൂസ് ചെയ്താണ് ആ ഒരു സ്കിൻ കെയർ അത്രയും എസൻഷ്യൽ ആണ് എന്ന് അവർക്കൊരു വലിയ തോട്ട് പ്രോസസ്സ് തന്നെ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത് ബേസിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകത്തിൽ തന്നെ പെർ ക്യാപിറ്റ സ്പെൻഡർ ഓൺ മെൻസ് സ്കിൻ കെയർ നോക്കുമ്പോൾ ആദ്യം നിൽക്കുന്നത് സൗത്ത് കൊറിയ ആണ്. രണ്ടാമത് നിൽക്കുന്നത് ഡെൻമാർക്കാണ്. പക്ഷേ ഡെൻമാർക്കിനേക്കാൾ 4 ഇരട്ടിയാണ് കൊറിയയുടെ ഒരു ശതമാനം എന്ന് പറയുന്നത്. 75% കൊറിയയിലെ ആൺകുട്ടികളും ആ ഒരു ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങൾ, അതായത് സ്കിന്നൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ തന്നെയായിട്ട് ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റുകൾ വീക്ക്ലി എടുക്കുന്ന ആൾക്കാരാണ്. ആവറേജ് യൂസസ് ഓഫ് അബൌട്ട് ലൈക് 13 സ്കിൻ കെയർ പ്രൊഡക്ട്സ് മന്ത്ലി എന്തായാലും ഉണ്ടാവുന്നതായിരിക്കും അവർക്ക്. അതുമാത്രമല്ല, മെയിൽ കോസ്മെറ്റിക് മാർക്കറ്റ് ഈസ് വർത്ത് $1 billion. അത്രയും വലിയ ഒരു ഒരു മാർക്കറ്റാണ് അതെന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കേട്ടോ. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കുമ്പോൾ ഇത്രയൊക്കെ സ്പെൻഡ് ചെയ്യുമോ എന്നൊക്കെ ആലോചിക്കും. ഒരു ഫേസ് വാഷോ അല്ലെങ്കിൽ ഒരു സൺസ്ക്രീനോ മാക്സിമം ഒക്കെ പോയാൽ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് പറഞ്ഞ പോലെ ഒരു തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിയിട്ട് ഇറങ്ങുന്നവരായിരിക്കും മാക്സിമം ആൾക്കാരും. അതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മൾ ചിലപ്പോൾ മുടിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുമായിരിക്കും അല്ലേ. മുടി ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ജെല്ല് യൂസ് ചെയ്യുന്നു, അല്ലാതെ ബ്രഷസ് അതിനുവേണ്ടി സെപ്പറേറ്റ് മേടിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് പേര് അതിനുവേണ്ടി ആ ഒരു ഹെയറിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ നേരെ തിരിച്ച് സ്കിന്നിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നവരാണ് കൊറിയക്കാർ. അതുകൊണ്ട് തന്നെയാണ് അവരുടെ സ്കിൻ ഭയങ്കര മാറ്റം. പ്രത്യേകിച്ചും ആൺകുട്ടികൾ എല്ലാവരും പറയും, അയ്യോ അവർ ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ വല്ല ആവശ്യമുണ്ടോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ നമ്മൾ പറയുമെങ്കിലും അവരത്രയും നന്നായി നോക്കുന്നതുകൊണ്ടാണെന്നേ സൂപ്പറായിട്ടിരിക്കുന്നത് അവരുടെ സ്കിന്ന്. അപ്പം ഈ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത്രയും വലിയൊരു മാർക്കറ്റ് അവിടെ ഉണ്ടെന്നും അതിനോടൊപ്പം തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്കിൻ കെയർ നോക്കുന്ന ആൾക്കാരാണ് കൊറിയയിലെ ആൺകുട്ടികൾ എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നേരെ ഒരു കുട്ടി സ്റ്റോറിയിലേക്ക് പോവാണ്. കുട്ടി സ്റ്റോറി ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ പെരിയ സ്റ്റോറി ഇതാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ. എല്ലാവരും എൻജോയ് ചെയ്യാണ്, സെലിബ്രേറ്റ് ചെയ്യാണ്. Now we all will listen to him. Everybody is a fan of him.

0: Anna. No tension, babe.
1: This is
2: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
3: Now, available on Vodafone Shuf app.
1: നിങ്ങൾ ഒരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: ഹായ് നമസ്കാരം, ഞാൻ സുരാജ് വെഞ്ഞാറമൂടാണ്.
6: ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ?
7: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

നല്ല പാട്ടൊക്കെ കേട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരുപാട് വിശേഷങ്ങളും അഷ്ടമിയാണ് കൂടെയുള്ളത്. അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. ആൻഡ് ഓഫ് കോഴ്സ് 11 മണി കഴിഞ്ഞു 18 മിനിറ്റ്. ഈ ഒരു സമയത്ത് ഒരുപാട് പേര് ഇപ്പം കുറച്ച് മുമ്പ് നമ്മൾ ഈ പറഞ്ഞു സ്കിൻ കെയർ എന്നൊക്കെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളൊക്കെ അത് നോക്കുന്നത് ചിലപ്പോൾ ഒരു കല്യാണ സമയത്തൊക്കെ ആയിരിക്കും. കല്യാണ സമയത്തൊക്കെ മാസങ്ങൾക്ക് മുൻപ് മുതൽ സ്കിൻ കെയർ തുടങ്ങും. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ, വെഡിങ് എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രിപ്പറേഷൻസ് ഉണ്ടല്ലോ. ഇപ്പം ഗസ്റ്റ് ലിസ്റ്റ് റെഡിയാക്കുക, അതുപോലെ തന്നെ കോസ്റ്റ്യൂം, മേക്കപ്പ്, ബാക്കി കാര്യങ്ങൾ, ഈവൻ ഫുഡ്, കാറ്ററിങ്ങിന് കൊടുക്കണോ, അങ്ങനെ ചെയ്യണോ, ഇങ്ങനെ ചെയ്യണോ, ഹോള്, ഇതിൻ്റെയൊക്കെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് മാസങ്ങൾക്ക് മുൻപ് മുതൽ ആ ഒരു തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നതായിരിക്കും. പക്ഷെ ഈ ഒരു തയ്യാറെടുപ്പ് ഇല്ലാണ്ട് 24 മണിക്കൂറിനുള്ളിൽ വിവാഹം കഴിക്കാനായിട്ട് വിളിച്ചു ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കൊന്ന് ഞെട്ടിയെങ്കിൽ പോലും 24 മണിക്കൂറോ, അതായത് നാളെ കല്യാണം കഴിക്കാനോ എന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, അതെ നാളെ കല്യാണം കഴിക്കാൻ, കുഴപ്പമുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പം അച്ഛനും അമ്മയൊക്കെ കുഴപ്പമില്ല, നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ആൾ പറഞ്ഞു, യെസ് എന്നെ കൊണ്ട് പറ്റും, എന്നാൽ ശരി ഞങ്ങളും റെഡിയാക്കാം എന്ന് പറഞ്ഞിട്ട് കൂടെ നിന്നു. അങ്ങനെ അതിഗംഭീരമായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അധികം ആൾക്കാരൊന്നുമില്ല, പക്ഷെ എല്ലാ ഫ്രണ്ട്സും ഉണ്ട്, എല്ലാ ഫാമിലി മെമ്പേഴ്സും ഉണ്ട്, എല്ലാവരുമായിട്ട് ചണ്ഡീഗഡിലെ ആ ഒരു ഇൻഫ്ലുവൻസർ എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് 2-3 ദിവസം മുമ്പാണ് ഞാൻ ഈ വീഡിയോ കണ്ടത്. അപ്പോഴത്തേക്കും ഇത് വലിയ ന്യൂസായി, ഭയങ്കരമായിട്ട് വൈറലായി. ഞാൻ ഭയങ്കര റാൻഡംലി കണ്ടൊരു വീഡിയോ ആണ്, അതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം ഷീസ് ജസ്റ്റ് ഗോയിങ് ലൈക്ക് മോർണിംഗിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കാൻ നിൽക്കുകയാണ് വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട്. അങ്ങനെ രസമായിട്ടാണ് അവർ ആ ഒരു ടോട്ടൽ സെറ്റപ്പും കാര്യങ്ങളും അത് കണ്ടു കഴിഞ്ഞാൽ 24 മണിക്കൂറിൽ ചെയ്ത പരിപാടിയാണെന്നൊന്നും തോന്നൂല്ലെങ്കിലും നല്ല അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു 24 hours മതിയോ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട്. നമ്മളാണെങ്കിലോ 24 മാസം മുമ്പ് തുടങ്ങിയാൽ പോലും ചിലപ്പോൾ തീരൂല. അങ്ങനെയാണ് ചില വെഡിങ്ങുകളുള്ളത്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു വെഡിങ് പ്ലാനർ ആവുകയാണ്, അല്ലെങ്കിൽ ഒരു വീട്ടിലൊരു വെഡിങ് നടക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വെഡിങ് ആണ്, എത്ര നാള് കറക്റ്റ് കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ഫുള്ളി പ്രിപ്പയർ ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഇനിയിപ്പോൾ കല്യാണം കഴിച്ച ആൾക്കാരാണെങ്കിൽ തന്നെ നിങ്ങൾ എത്ര മാസങ്ങൾ അല്ലെങ്കിൽ എത്ര ദിവസങ്ങളെടുത്തോ നിങ്ങളുടെ കല്യാണത്തിൻ്റെ ഫുൾ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി? ഇത് പെൺകുട്ടികളോടും ആൺകുട്ടികളോടും ഒരുപോലെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഒരു കല്യാണത്തിൻ്റെ പ്രിപ്പറേഷൻ എക്സ്പീരിയൻസ് എന്തായാലും എങ്ങനെയൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പം എത്ര ദിവസം എടുക്കും, എത്ര നേരം നിങ്ങൾക്ക് വേണം? ഒരു 24 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ സ്ട്രെസ് അടിച്ച് ആകെ വയ്യാണ്ടായി പോകും. പക്ഷേ എന്നാലും ചെയ്യാൻ ശ്രമിക്കും, മാക്സിമം ചെയ്യാൻ ശ്രമിക്കും. നിങ്ങളുടെ ഒരു ടൈം ലൈൻ എത്രയായിരിക്കും ഒന്ന് ആലോചിച്ചിട്ട് മെസ്സേജ് അയക്കേ. അപ്പോഴേക്കും നമുക്ക് വിജയ് യേശുദാസിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ

0: 91.7 FM. 91.7 FM.
1: Katos Happiness Frequency.
0: Radio Sunum.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

0: വചനങ്ങളിലൂടെ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ ദയയുള്ളവരാണെങ്കിൽ ആകാശാധിപനായ ദൈവം നിങ്ങളോട് ദയ കാണിക്കും.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ആക്ഷൻ
3: മുനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
2: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല.
1: ഓ ഡ്രാമ,
4: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
6: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency-um. You are

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: എല്ലാവർക്കും വണക്കം, ഞാൻ വിജയ് സേതുപതി.
3: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ.
2: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടെ.

നല്ല പാട്ടൊക്കെ കേട്ടിങ്ങനെ വരുന്ന സമയത്തുണ്ടല്ലോ, ചെറുതായിട്ടൊരു കല്യാണത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഫീലില്, അല്ലെങ്കിൽ ആ ഒരു സെലിബ്രേഷനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ആ ടോട്ടൽ ഒരു എനർജി കൊണ്ടുവരാൻ എത്ര നാളെടുക്കും എന്നൊക്കെയുള്ള വലിയ ചർച്ചകളിലായിരുന്നു നമ്മളെല്ലാവരും. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് കല്യാണ പ്രിപ്പറേഷൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വെറും 24 മണിക്കൂർ മതിയെന്നേ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് എന്ന് കാണിച്ചു തന്നിരിക്കുകയാണ്. അതും ചെറിയ കല്യാണമൊന്നുമല്ല, നല്ല അടിപൊളിയായിട്ട് നടത്തിയ ഒരു കല്യാണം.

അങ്ങനെ ഒരു മാസം വേണമെന്ന് പറയുന്നവരുണ്ട് ഇവിടെ മെസ്സേജിൽ, രണ്ടു മാസം വേണമെന്ന് പറയുന്നവരുണ്ട്. ഞാൻ ഒരു വർഷം എടുത്താണ് എന്റെ കല്യാണ പ്രിപ്പറേഷൻസ് ചെയ്തു എന്ന് പറയുന്നു. പക്ഷെ അങ്ങ് ചണ്ഡീഗഡിൽ വെറും 24 മണിക്കൂർ മതി എന്റെ കല്യാണത്തിന് വേണ്ടി പ്രിപ്പയർ ആകാൻ എന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് ഒരു പെൺകുട്ടി. അതിഗംഭീരമായിട്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ട്, എല്ലാവരുടെ വിളിച്ച് മറ്റേ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ വിളിച്ച് പറയുന്നത് കേൾക്കാൻ ഭയങ്കര രസമായിരുന്നു. അതെ, എന്റെ കല്യാണമാണ്, നാളെ ഒന്നും പരിപാടിയൊന്നും ഇല്ലല്ലോ, വേഗം വന്നേ കൂട്ടോ വീട്ടിലേക്ക്. അവർ തന്നെ ഞെട്ടിപ്പോയി. എന്താണ് അവർക്ക് ടെൻഷൻ, അവരെന്താണ് കോസ്റ്റ്യൂം ഇടുകയെന്ന്. അങ്ങനെ ആകെ മൊത്തത്തിൽ കൺഫ്യൂഷനും ഒക്കെ കഴിഞ്ഞിട്ട് 24 മണിക്കൂറിൽ ബ്യൂട്ടിഫുള്ളായിട്ടൊരു കല്യാണം. അപ്പോൾ ഇവിടെ വന്ന ആൻസേഴ്സ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വർഷമൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഒരു വർഷത്തിൽ കൂടുതൽ എടുക്കുന്നവരും ഉണ്ട്. എന്തായാലും കല്യാണമൊക്കെ ചീരി പാട്ടിലേക്ക് തന്നെ പോകുന്നു. കല്യാണത്തെക്കുറിച്ച് പറഞ്ഞൊക്കെ കഴിഞ്ഞ് തിരിച്ചിനി നമുക്ക് രണ്ട് പാട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ മറ്റു ചില ഇന്റർനാഷണൽ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയാനായിട്ടുണ്ട്. സ്പോർട്സ് പ്രേമികളിലെ നമ്മുടെ ഇന്നത്തെ മാച്ചസിലേക്കൊക്കെ തന്നെ എത്തിക്കാനായിട്ടുണ്ട്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക കത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം ദാ 12 മണി കഴിഞ്ഞു 8 മിനിറ്റ് ആയിരിക്കുകയാണ് ഗതന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ. അപ്പൊ ഈ ഒരു സമയത്ത് എന്തായാലും എല്ലാവരും ദാ 12 മണി കഴിഞ്ഞു, കുറച്ചധികം ഒരു ഹാഫ് ഓഫ് ദ ഡേ വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. അതല്ല ഇനി സെക്കൻഡ് ഷിഫ്റ്റിന് വേണ്ടിയൊക്കെ ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ശരി തന്നെ, നമുക്ക് ഓരോ ദിവസത്തെയും മാച്ചസും കാര്യങ്ങളൊക്കെ തന്നെ എന്താകും എന്നുള്ളൊരു ഒരു ഒരു വലിയ സൈഡ് എൻഡിൽ കിടക്കുന്നൊരു കാര്യമാണ്. ഇപ്പം ഇന്നലെ തന്നെ മാച്ച് മിസ് ചെയ്തവരുണ്ടാവും, ഇന്ന് രാവിലെ എഴുന്നേറ്റ് ആദ്യം ചിന്തിക്കുക അയ്യോ ഇന്നലെ എന്തായി എന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഇനി എന്തായാലും ഇന്നത്തെ ദിവസത്തെ മാച്ചിനെ കുറിച്ചിട്ടും കൂടി പറയണം. ഓരോ ദിവസത്തെ മാച്ചസ് ഇനി അങ്ങോട്ടേക്ക് നല്ല അതിഗംഭീര മാച്ചസ് ആവാനായിട്ട് പോവുകയാണ്. നല്ല പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയാണ്. സോ അപ്ഡേറ്റിലേക്ക് പോകുന്ന സമയം, ഇന്ന് പഞ്ചാബും ഡൽഹിയും തമ്മിലുള്ള മാച്ച്, അതായത് 55-ാമത്തെ മാച്ചാണ് ഇന്ന് നടക്കുന്നത്. ഇനി 74 മാച്ചിൽ 55 എത്തി. അപ്പോൾ ഇനി എന്തായാലും കുറച്ചും കൂടി മാച്ചസ് ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് 5 മണിക്ക് നടക്കുന്ന ഈ ഒരു മാച്ചിൽ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നതായിരിക്കും പഞ്ചാബ് വീണ്ടും ആ ഒരു ഫസ്റ്റ് പൊസിഷനിലേക്ക് എത്തുമോ എന്ന്. കാരണം കുറച്ച് നാളുകളായിട്ട് കുറച്ചധികം മാച്ചസുകളായിട്ട് ഫസ്റ്റ് പൊസിഷനിൽ നിന്നിരുന്ന നമ്മുടെ പഞ്ചാബ് ഇപ്പം

ഇനി ഒരു ഒരു പ്രതീക്ഷ വരുള്ളൂ. അത് കഴിഞ്ഞ് RCB കൊൽക്കത്തയുടെ മാച്ച്, പഞ്ചാബ് ഇനി മുംബൈ ആയിട്ട് കളിക്കാനുണ്ട്, ചെന്നൈക്ക് ഇനി ലക്നൗ ആയിട്ടൊരു മാച്ചുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ മാച്ചസ് ഇനി കുറച്ചധികം കൂടി കഴിഞ്ഞാൽ പിന്നെ പ്ലേ ഓഫിലേക്ക് കടക്കേണ്ട സമയമാകും. പ്ലേ ഓഫിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് മിനിറ്റ് മാച്ചസിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് അതിഗംഭീരമായിട്ടുള്ള മത്സരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. ആണ് ഇന്ന് ആര് ജയിക്കും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. പഞ്ചാബ് ജയിക്കുമോ അതുകൊണ്ട് എനിക്ക് ജയിക്കുമോ എന്തായാലും അയക്കാൻ മറക്കരുത് കേട്ടോ. 5000917 ലേക്കാണ് മെസ്സേജ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായം.

0: 25 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005.
1: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർജി ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് മെയ് 14 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
2: ഹായ്, ഞാൻ നിങ്ങളുടെ മോഹൻലാൽ.
3: എന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞേരെ, ഒറ്റ വീട് കാട് കയറി.
2: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: ഇനി ഞാൻ പറയും, കേൾക്കാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now, available on Amazon Music.
2: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. Power up your evenings with 917 evenings. Nyayar mudal gaadam vare vaigittu 5 mani mudal.
4: 917 Joy Alukas 917 evenings
5: presented by Joy Alukas, world's favorite jeweler.
6: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de rizhi ariyam. Call 400-1707
8: in association with
9: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
10: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecues inum avashyamayathellam orukki Daiso.
11: Daiso, let's make every outing unforgettable.
12: And
13: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
1: Home delivery.

എല്ലാ മുൻചുത്തിമാർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. ആൻഡ് ഓഫ് കോഴ്സ് വെൽക്കം ബാക്ക്, ഇത് ഹോം ഡെലിവറി ആണ് അഷ്ടമിയാണ് കൂടെ ഉള്ളത്. ഏതായാലും ഈ ഒരു സമയം കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയം 12 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആയപ്പോൾ അസ്സലാമു അലൈക്കും, സുഖമാണോ? നമ്മുടെ ഫ്രണ്ട് അഷ്റഫിൻ്റെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് ചെയ്യുമോ? അവൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ഹാസിബിൻ്റെ മെസ്സേജ് ആയിരുന്നു. ഉറപ്പായിട്ടും ബർത്ത്ഡേ വിഷ് ചെയ്യുമല്ലോ. അപ്പോൾ എന്തായാലും ദുബായിലിരുന്ന് കേൾക്കുന്നില്ലെങ്കിലും ഈ ഒരു വിഷ് സംഘത്തേക്ക് എത്തിക്കുക കേട്ടോ. മുഹമ്മദ് ഹാസിബിൻ്റെ ഫ്രണ്ടായിട്ടുള്ള നമ്മുടെ അഷ്റഫിന് വേണ്ടിയിട്ട്.

എന്തായാലും ബർത്ത്ഡേ വിഷ് പറഞ്ഞപ്പോഴേക്കും മറ്റൊരു വിഷ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനിവേഴ്സറിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. 8 വർഷം എടുത്ത് പ്രണയിച്ച് ഇപ്പൊ ദാ 12-ാമത്തെ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാണ് കൃഷ്ണചന്ദ്രനും രമ്യ കൃഷ്ണചന്ദ്രനും രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഉള്ള ആ ഒരു വിഷസ് അറിയിച്ചിരിക്കുന്നു. അപ്പൊ എന്തായാലും ഇന്ന് ഫാദറിന്റെയും മദറിന്റെയും ആനിവേഴ്സറിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഫുൾ വിഷസ് അറിയിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടേ ഇരിക്കുന്നു, അടിപൊളി. അപ്പൊ എന്തായാലും ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടു പേർക്കും വേണ്ടിയിട്ട് ആനിവേഴ്സറി വിഷസ്. അപ്പൊ എന്തായാലും ആനിവേഴ്സറി വിഷസൊക്കെ കൊടുക്കുമ്പോ ഉണ്ടല്ലോ എനിക്ക് ഒരു ബ്യൂട്ടിഫുൾ സോങ്ങും കൂടി അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് തോന്നി. കാരണം എന്തോ ഈ ഒരു പാട്ട് അവർക്ക് പറ്റിയൊരു പാട്ടാണെന്ന് തോന്നുന്നു.

0: ഇഷ്ടം.
1: അപ്പൊ ഈ ഒരു ഇഷ്ടമുള്ള സോങ് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട്, അയ്യോടാ അതിനിടയിൽ ജാഫറിന്റെ മെസ്സേജ് ഞാൻ മിസ് ചെയ്തല്ലോ. ബ്രദറിന്റെയും സിസ്റ്ററിന്റെയും ബർത്ത്ഡേ ആണ്. മുംതാസ് ജാസിം അവരുടെ ഇക്ക ഞാൻ എന്റെ പേരാണ് ദാ ജാഫർ കേട്ടോ എന്ന് പറഞ്ഞ മെസ്സേജ് ഉണ്ട്. അപ്പൊ ജാഫറിന്റെ അനിയനും അനിയത്തിക്കും വേണ്ടിയിട്ട് ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. അവർ ട്വിൻസ് ആണോ, അതുകൊണ്ടാണോ ഒരുമിച്ച് ഒരേ ദിവസം ബർത്ത്ഡേ? അത് കൊള്ളാട്ടോ, അടിപൊളി. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് നിങ്ങളുടെ വീട്ടിൽ ആഘോഷങ്ങൾ നടക്കട്ടെ. രണ്ടുപേരോടും എന്റെ വിഷസ് അറിയിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹിഷാം അബ്ദുൽ വഹാബ് പാടിയ ഒരു പാട്ടിലേക്ക് പോകുന്നു. ഇപ്പൊ ഈ കേൾപ്പിച്ച പാട്ടുണ്ടല്ലോ, അതായത് ഇഷ്ടം എനിക്കിഷ്ടം, അത് ഉടനെ വരുന്നുണ്ട്. അപ്പൊ കേൾക്കാനായി കേട്ടുകൊണ്ടേയിരിക്കുക അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്നോ 91.7 FM.

0: വെൽക്കം ബാക്ക്. ഇത് ഹോം ഡെലിവറിയാണ്, വിശേഷങ്ങളൊക്കെ ആയ അഷ്ടമിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, അങ്ങനെ എല്ലാം കഴിഞ്ഞ് എനിക്ക് പോകുന്നതിന് മുൻപുണ്ടല്ലോ നല്ല ഉച്ചഭക്ഷണത്തിനെ കുറിച്ച് പറയാതെ ഞാൻ എങ്ങനെ പോകുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിഷപ്പടിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം തന്നെ പറഞ്ഞാലോ എന്ന് വിചാരിക്കുകയായിരുന്നു. നല്ല അടിപൊളി ഫിഷ് നിർവാണ.
1: Taste of the hour brought to you by BMR Parva Village. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ.
0: അപ്പൊ ഈ സംഭവം വേണമെന്നുണ്ടെങ്കിൽ നേരെ തന്നെ ബിരിയാണി മഖാനി, അതായത് BMR ലേക്ക് ചെല്ലുക. BMR അടിപൊളി ഫിഷ് നിർവാണയും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ ആ ഒരു റെസിപ്പി ഞാനും കൂടെ അങ്ങോട്ട് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പൊ അതിന് വേണ്ടത് നമുക്ക് എന്തായാലും കിങ് ഫിഷ് തന്നെയാണ് കേട്ടോ. കിങ് ഫിഷ് ഈ പറഞ്ഞ പോലെ മാറിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അതിന് കുറച്ച് പൊടികളും ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു 4 കിങ് ഫിഷ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് 4 പീസ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അതിന് വേണ്ട ഒരു 1 teaspoon മഞ്ഞൾപ്പൊടി, ഒരു 1 teaspoon കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ ഒരു 1/2 teaspoon ബ്ലാക്ക് പെപ്പർ, 1 tablespoon ലെമൺ ജ്യൂസ് വേണം, കുറച്ച് ആവശ്യത്തിന് ഉപ്പും വേണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷാലോ ഫ്രൈ ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 tablespoon കോക്കനട്ട് ഓയിലും എടുത്ത് വയ്ക്കാം. പിന്നെ വേണ്ടത് ആ ഒരു ക്രീമി സോസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അതിന് വേണ്ടി ഒരു 2 tablespoon ബട്ടറും ഒരു മീഡിയം ഓണിയൻ കുറച്ചൊന്ന് ചോപ്പ് ചെയ്ത് വയ്ക്കുക, ഒരു 1 tablespoon ഗാർലിക്ക് ചോപ്പ് ചെയ്ത് വയ്ക്കുക, 1-2 ഗ്രീൻ ചില്ലി നല്ല രീതിയിൽ ചോപ്പ് ചെയ്ത് വയ്ക്കുക, ഒരു ചെറിയ ടൊമാറ്റോ എടുക്കുക, അതും നന്നായിട്ട് ഫൈനലി ചോപ്പ് ചെയ്ത്, പിന്നെ ഒരു 1/2 teaspoon കുരുമുളക് പൊടിയും ഒരു 1/2 teaspoon ഒറിഗാനോ എടുക്കാം, അല്ലെങ്കിൽ ഇറ്റാലിയൻ സീസണിങ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതായാലും മതി. ഒരു 1/2 teaspoon ചില്ലി ഫ്ലേക്സ്, അത് അതിനൊരു ഒരു ഒരു ചെറിയൊരു സ്പൈസ് ലെവൽ ഒന്ന് കൂട്ടാനും ഭയങ്കര രസമാണ്, അതിനൊരു പ്രത്യേക ഫീല് വരും. പിന്നെ ഒരു 1/2 cup ഫ്രഷ് ക്രീം, 2 tablespoon മയണൈസ്, 2 tablespoon ഗ്രേറ്റഡ് ചീസ്, അതിപ്പോൾ മോസറല്ല ആവാം അല്ലെങ്കിൽ പ്രോസസ്ഡ് ചീസ് ആവാം, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൊറിയാൻഡറും അതുപോലെ അല്ലെങ്കിൽ പാഴ്സലി ലീഫ് ആണെങ്കിലും മതി. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ പൊടികളൊക്കെ യൂസ് ചെയ്ത് നന്നായി ഫിഷ് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതായത് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടി, ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്. അത് നല്ല രീതിയിൽ ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ വെച്ചതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലപോലെ ഗോൾഡൻ ഔട്ട്സൈഡ്, അതിനോടൊപ്പം തന്നെ നന്നായി ഉള്ളിൽ കുക്ക് ചെയ്തു, കുക്കായിട്ടുണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ അത് നന്നായിട്ട് റെഡിയായി കഴിഞ്ഞാൽ നമുക്കത് മാറ്റി വെക്കാം. ഈ പറഞ്ഞ പോലെ ഓവർ കുക്ക് ചെയ്യരുത്, ഓവർ ഫ്രൈ ആയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് പാകത്തിന് തന്നെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സോസിന് വേണ്ടിയിട്ട് ബട്ടർ മെൽറ്റ് ചെയ്ത് അതിലേക്ക് ഓണിയൻ ഇട്ട് നന്നായി സോട്ടേ ചെയ്ത് അതിലേക്ക് ഈ പറഞ്ഞ ഗാർലിക്കും ഗ്രീൻ ചില്ലിയും ഇട്ടിട്ട് ടൊമാറ്റോയും ഇട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരുന്ന ഒരു പരുവാകുമ്പോഴത്തേക്കും അതിലേക്ക് കുരുമുളക് പൊടിയും ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും ഇട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്യുക ക്രീം. ക്രീം ആഡ് ചെയ്തതിന് ശേഷം ആ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ കുറച്ച് മയണൈസും ചീസും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ സ്മൂത്തി ടെക്സ്ചർ, ഒരു ക്രീമി ടെക്സ്ചറിൽ എത്തിക്കഴിഞ്ഞാൽ ആ തീയങ്ങൾ ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിനി നമുക്ക് അസംബ്ലി ചെയ്ത് അത് ബേക്ക് ചെയ്യേണ്ട സമയമാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈഡ് കിങ് ഫിഷ് ഒരു ചെറിയ രീതിയിൽ ഒരു ബേക്കിംഗ് ഡിഷിൽ വെച്ചാലും മതി. സാധാരണ നമ്മളത് വാഴയിലയിൽ പൊതിയാറാണ് പതിവ് അല്ലേ, അല്ലെങ്കിൽ വാഴയിലയിൽ സെറ്റ് ചെയ്യാൻ നമ്മളത് യൂസ് ചെയ്യാറുണ്ട്, ഒരു ചട്ടിയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതിലേക്ക് നന്നായിട്ട് ആ സോസ് അങ്ങോട്ടേക്ക് ഒഴിച്ച് അതിലേക്ക് ഈ പറഞ്ഞ ഫിഷ് വെച്ച് അതിലേക്ക് കുറച്ച് എക്സ്ട്രാ സോസും ഒഴിച്ച് വേണമെങ്കിൽ ചീസ് ടോപ്പ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മുകളിൽ പാഴ്സലി ലീവ്സോ അല്ലെങ്കിൽ കൊറിയാൻഡോ ലീവ്സോ ഒക്കെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇപ്പം ബേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓവനാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു 180 സെൽഷ്യസിൽ 10 മുതൽ 15 മിനിറ്റ് വരെ വെച്ചാൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ ചെറിയ തീയിലിട്ട് ഒരു 5 മുതൽ 7 മിനിറ്റ് വരെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. നന്നായി അടച്ച് വെച്ച് കുക്ക് ചെയ്യാനായിട്ട് ഓർക്കുക കേട്ടോ. നല്ലപോലെ ചൂടോടെ ആ ഒരു ഫിഷ് നിർവാണം അങ്ങോട്ടേക്ക് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ മോനെ ആർക്കാണെങ്കിലും ഇപ്പൊ വിശപ്പ് വരുന്നുണ്ടാവില്ലേ.
1: ടേസ്റ്റ് ഓഫ് ദി ഹവർ ബ്രോട്ട് ടു യു ബൈ മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR വർവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 666-14884.
0: ഈ ഫിഷ് നിർവാണം ഉണ്ടാക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആലോചിച്ചത് നല്ല പണിയുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊക്കെ കുറച്ചധികം ഈ പറഞ്ഞ പോലെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ടൈമില്ല, പെട്ടെന്ന് കഴിക്കണം, ഈ നിർവാണം കഴിക്കാൻ തോന്നി എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ വിട്ടോളൂ നമ്മുടെ ബി എം ആറിലേക്ക്. ബർവ വില്ലേജിലാണ്, സഫാരിയുടെ തൊട്ടപ്പുറത്താണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ അടിപൊളിയായിട്ട് അത് ഉണ്ടാക്കി തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അവരോടും പറയാം, ഞങ്ങളോടും പറയാം. ബി എം ആറിൻ്റെ ഒരു യമ്മി റെസിപ്പിയും കൂടി പറഞ്ഞുകൊണ്ട് എനിക്ക് ദാറ്റാച്ച ബൈ ബൈ പറഞ്ഞ് പോകേണ്ട സമയമാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും എത്തും സിനിമാ വിശേഷങ്ങളുമായി. അപ്പൊ കേട്ടോടെ ഇരിക്കുക കത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ കേട്ട്.

0: ഒക്കെ സെഡാണ് മോനെ.
1: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
1: മാറ്റിനി ക്ലാസിക്സ്.

0: സുനോ.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: Matinee Classics.
4: Matinee Classics.

0: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. You are listening to Radio Sunil.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: Good afternoon. Beautiful good afternoon wishes to all my lovely listeners. Ellarkum aa oru good afternoon parinjukonde Sandeepana join cheynathu Matinee Mashupil cinema logathe visheshangalumayitta. ബ്യൂട്ടിഫുൾ ഈ ഒരു ദിവസമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ സ്പെഷ്യലി സിനിമ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 2 മണി കഴിഞ്ഞ് 3:12. അയ്യോ, ഐ ഹവ് ബീൻ ലാഫിംഗ് ലൈക്ക് എനിത്തിങ്. ചിരിച്ചോണ്ട് ഇങ്ങനെ കുറേ നേരം ഇരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞ ഒരു സിനിമയുടെ വിശേഷങ്ങൾ നോക്കാനായിട്ട് ഒന്ന് യൂട്യൂബിലോട്ട് കയറിയതാണ്. അവിടെ നിന്ന് പിന്നെ ഞാൻ പോയത് എങ്ങടേക്കൊക്കെയാണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. എന്തായാലും കുറേ ഇൻ്റർവ്യൂസ്, ഇപ്പോൾ ഇറങ്ങുന്ന കുറേ അധികം ഇൻ്റർവ്യൂസ് തന്നെ ഫ്രം ദ ബിഗിനിങ് ഔട്ട് ഓഫ് കൺട്രോൾ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരെയും തന്നെ. ശരിക്കും സിനിമയ്ക്കകത്ത് ഈ ചിരിയും കളിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പേഴ്സണലി നമ്മൾ കരുതി പോകുന്ന ഒരുപാട് കോമ്പിനേഷൻസ് കണ്ടു. ഈ ഒരു കോമ്പിനേഷന്റെ കാര്യമൊക്കെ പറഞ്ഞു പോകുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവുക ഞാൻ പറയാൻ പോകുന്ന കുറച്ച് വ്യക്തികളെ പറ്റിയിട്ട് തന്നെയായിരിക്കും. ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ് ആൻഡ് ഓൾസോ വിനീത് ശ്രീനിവാസൻ. ശരിക്കും വിനീത് ശ്രീനിവാസൻ ആ ഒരു ഗ്യാങ്ങിൻ്റെ കൂടെ അധികം ഇൻ്റർവ്യൂസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. യെസ്, അതിരടി മൂവി എന്ന ചിത്രത്തെ പറ്റിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇന്ന് ആദ്യം ഡിസ്കഷനിലേക്ക് കൊണ്ടുവരാനുള്ളത്. പക്ഷേ അതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ടു ഓൾ മൈ ലവ്ലി ലിസണേഴ്സ് എല്ലാവർക്കും ഒരു ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. ഫുഡൊക്കെ കഴിച്ച് സിനിമാ കഥകളൊക്കെ കേൾക്കാറായിട്ട് എല്ലാവരും റെഡി ആയിട്ട് സെറ്റായിട്ടിരിക്കുകയാണ് അറിയാം. ബട്ട് ദെൻ ദാ ഒരു ചെറിയ ചിന്ന പാട്ടൊക്കെ കേട്ട് കുറച്ചുകൂടി ഒന്ന് ആ ഒരു സിനിമാ വൈബിലേക്ക് എത്തിയതിന് ശേഷം നമുക്ക് അതിരടി മൂവിയുടെ വിശേഷങ്ങൾ കേൾക്കാം. സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം. മിന്നൽ മുരളി എന്ന സിനിമയിലെ സോങ് കമ്മിങ് അപ്പ് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. ഇതാ ഖത്തറിന്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യും, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. Radio Sonoro.

പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി ഫസ്റ്റ് തിങ് ദാറ്റ് കംസ് ടു മൈ മൈൻഡ്, ശരിക്കും ക്യാമ്പസ് ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകൾ തന്നെയാണ്. കുറച്ച് മുന്നേ പറഞ്ഞു പോയ ആ ഒരു സ്റ്റാർ കാസ്റ്റ്, ഒബ്വിയസ്ലി ടൊവിനോ തോമസ്, അതേപോലെ തന്നെ ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ നമ്മുടെ അരികിലേക്ക് ലീഡ് റോൾസിൽ എത്തുന്ന ഗംഭീരമായിട്ടുള്ള സിനിമ അതിരടി എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാനുള്ളത്. ശരിക്കും ചിത്രം ഈ ഒരാഴ്ച തന്നെ റിലീസിന് എത്തുമ്പോഴും ഭയങ്കരമായിട്ടുള്ള ഹൈ ഡിമാൻഡ് ചിത്രത്തിനുള്ളത് കൊണ്ട് തന്നെ പല റെസ്പോൺസസ് ഒക്കെ നോക്കിയിട്ട് ഡയറക്ടേഴ്സ് ഒക്കെ എടുത്തേക്കുന്ന ഒരു തീരുമാനമാണ് ചിത്രത്തിൻ്റെ ഒരു സ്പെഷ്യൽ പെയ്ഡ് പ്രീമിയർ കേട്ടോ. ചിത്രത്തിൻ്റെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള പെയ്ഡ് പ്രീമിയേഴ്സ് വെനസ്ഡേ, ഈ വരുന്ന ബുധനാഴ്ച May 13, അതായത് ചിത്രം റിലീസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് May 14 വ്യാഴാഴ്ച ദിവസമാണ്. പക്ഷേ നമുക്ക് തലേ ദിവസം കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ബട്ട് ദെൻ ഇറ്റ്സ് പെയ്ഡ്, സോ സ്പെഷ്യലി പെയ്ഡ് ആയിട്ടുള്ള ആ ഒരു പ്രീമിയർ ഷോ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് അക്രോസ് കേരള ആൻഡ് അതർ റീജിയൻസ് ഈ ഒരു സൗകര്യം നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു പെയ്ഡ് പ്രീമിയേഴ്സിൽ ആദ്യമേ കയറി ആ ചിത്രമൊക്കെ കണ്ടൊന്ന് വിലയിരുത്തണമെന്നുണ്ടെങ്കിൽ, ബട്ട് ഐ പേഴ്സണലി തിങ്ക് ദാറ്റ് ചിരിക്കാൻ ഒരുപാടുള്ള സിനിമയാണെന്നുള്ളത് ഇൻ്റർവ്യൂസ് കാണുമ്പോൾ എവിടേക്കോ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരുപാട് ഇൻ്റർവ്യൂസ് ദേ ഹാവ് ഗിവൻ, ദ പ്രൊമോഷൻ ഒക്കെ കാണുമ്പോൾ തന്നെ ശരിക്കും ചിത്രത്തിനെ പറ്റിയിട്ട് അവിടെ ഒന്നും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കോമഡി. ആ ഒരു ചിത്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും അധികമായിട്ട് ഇൻ്റർവ്യൂസിനൊന്നും പറഞ്ഞു പോകുന്നില്ല. പക്ഷേ ഇവരുടെ വൈബ്, എൻ്റെ അമ്മയെ, ഒരു അൺമാച്ച്ഡ് എനർജി എന്ന് തന്നെ പറയണം. എല്ലാവരും തന്നെ അതിഗംഭീരമായിട്ട് തന്നെ ആ ഒരു എനർജി കംപ്ലീറ്റും ഈ ഒരു മൂവിയിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു മൾട്ടി സ്റ്റാർ സിനിമ വീണ്ടും നമ്മുടെ അരികിലേക്ക് എത്തുമ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ തന്നെയാണ്. മാറി മാറി വരുന്ന ക്യാമ്പസ് ചിന്താഗതികളും അതേപോലെ തന്നെ ഇതിനിടയ്ക്ക് നമുക്ക് എവിടേക്കോ മിസ്സാവുന്ന ഒരുപാട് കോമ്പിനേഷൻസിനെയൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മൂവി ആയിരിക്കും ഇത് എന്നുള്ളൊരു കാര്യത്തിന് യാതൊരു സംശയമില്ല. എന്തായാലും ചിത്രത്തിൽ വീണ്ടും നമ്മൾ നോക്കുമ്പോൾ കുറേ സപ്പോർട്ടിംഗ് കാസ്റ്റുകൾ കൂടിയുണ്ട്. ദർശന രാജേന്ദ്രൻ, സരിൻ ഷിഹാബ്, അതേപോലെ തന്നെ റിയ ഷിബു ഒക്കെ കൂടെ തന്നെ ഇതൊരു ക്യാമ്പസ് ആക്ഷൻ കോമഡി ഹൈ ഒക്ടെയിൻ മൂവി ആക്കി തീർക്കാൻ പോവാണ്. ആൻഡ് ദെർ ഇസ് നോ ഡിബേറ്റ് ഓൺ ദിസ്. അപ്പോൾ ആ അതിരടി എന്നുള്ള സിനിമയുടെ വിശേഷങ്ങൾ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലോട്ട് വന്നത് ഈ ഒരു സിനിമയായിരുന്നു. ഐ ഡോ നോ വൈ, ബട്ട് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ വിനീത് ശ്രീനിവാസിൻ്റെ പേര് പറയുമ്പോൾ This movie is something that is phenomenal and campus love കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ പ്രേമം എന്ന സിനിമയിലെ ആ ഒരു പാട്ടിലേക്കാണ് പോകുന്നത്. I'll be back very soon. സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോസ് 91.7.

0: ബഹാറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത് അൽ ബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽ ബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: Hi, this is Karthi.
4: You are listening to
3: Radio Suno 91.7 FM. KTK.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സിനിമ 91.7 FM. ബാറ്റണി ബാറ്റപ്പിന്റെ ടൈമാണ്. സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. What a beautiful afternoon. എന്തായാലും ഈ ഒരു ആഫ്റ്റർനൂൺ ഞാൻ വളരെ എനർജൈസ്ഡ് ആയിട്ട് ഇരിക്കുന്നതിന്റെ മറ്റൊരു റീസൺ കൂടിയുണ്ട്. ദ റീസൺ ഇസ് എൻ നമ്പർ ഓഫ് മൂവീസ് ആണ്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയെ പറ്റി നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര എനർജൈസ്ഡ് ആയിട്ടുള്ള ഒരു എന്താണ് ആർട്ടിസ്റ്റുകൾ, അതിലും എനർജൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടേഴ്സ് ഒക്കെ മുന്നോട്ട് വരുന്നു എന്നുള്ള അത് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. നമ്മൾ 2025 കണക്കെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മലയാള സിനിമ ഇറങ്ങിയ ഒരു വർഷവും കൂടിയായിരുന്നു. ഇനി ആ ഒരു ടാർഗറ്റ്, ആ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ വർഷം എന്തായാലും തകർക്കും എന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. ബിക്കോസ് ആ ഒരു പോക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ അതിരടി മൂവിയുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ആവേശത്തിൽ, അതിരടിയുടെ ആവേശത്തിൽ ഇവിടെ നമ്മുടെ കൂടെ ആശയും ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ ആശ.
1: ഹലോ ഹലോ ഹലോ.
0: യെസ്, അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആശയെ നല്ല പരിചയപ്പെട്ടാണ്. ഇപ്പം നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലൈൻറ്റ് റിലീഷൻ മാനേജറാണ് ആശ. ഒലിഫ്സിനോ റേഡിയോ നെറ്റ്വർക്കിന്റെ വെൽക്കം ടു ദി ഷോ.
1: താങ്ക് യു സോ മച്ച്. ഇപ്പോഴെങ്കിലും പഠിച്ചല്ലോ ഞാൻ എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്ന്.
0: അതെ. സോ ആശ, ഏറ്റവും അധികം ആന്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ കുറച്ച് മുന്നേ വരെ ഐ വാസ് അബൌട്ട് ടു സീ ഇന്റർവ്യൂ, ആ ഒരു ഇന്റർവ്യൂ കാണാൻ പോയിട്ട് ചിരിച്ച് ചിരിച്ച് ചിരിച്ച് കുറച്ചധികം നേരമായിട്ട് ഞാൻ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു യൂട്യൂബില്. സോ ഹൗ എക്സൈറ്റഡ് ആർ യു അതിരടി മൂവിക്ക്?
1: അതിരടി പറഞ്ഞ കണക്ക് തന്നെ നമ്മുടെ കേരളത്തിനെ ഇളക്കി മറിച്ച ഒരു പ്രൊമോഷൻ ആയിരുന്നു. അത് ഞാനും ഒരുപാട് വട്ടം വീണ്ടും വീണ്ടും കണ്ടു. നല്ല ഫണ്ണി ആയിട്ടുള്ള, അടിപൊളി ആയിട്ടുള്ള കുറെ ഇന്റർവ്യൂസ് അവർ കൊടുക്കുന്നുണ്ട്. പ്രൊമോഷൻ അതിഭീകരായിരുന്നു.
0: ബട്ട് അവിടെ എവിടെയൊക്കെയോ ഒരു സ്ട്രാറ്റജി, നിങ്ങൾ ഈ മാർക്കറ്റിംഗുകാരൊക്കെ ഭയങ്കര സ്ട്രാറ്റജിയുടെ ആൾക്കാരാന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അവർ ആ കംപ്ലീറ്റ് ഇന്റർവ്യൂവും കൊണ്ടുപോകുന്നത് ഒരു ഫണ്ട് രീതിയിലാണെങ്കിലും സിനിമയെ പറ്റി ഒരു കാര്യം ഒരിടത്തും
1: പറയുന്നില്ല എന്നുള്ളതാണ്. അത് വെയിറ്റ് ആൻഡ് സീ എന്നുള്ളൊരു സംഭവമാണ്.
0: എക്സാക്ട്.
1: ഞാനും സന്ദീപിനെ പോലെ തന്നെ കാത്തിരിക്കുകയാണ് ആ പടം.
0: എക്സാക്ട്ലി. ശരിക്കും വെറും ചെറിയൊരു കാത്തിരിപ്പല്ല, 2 മണിക്കൂർ 37 മിനിറ്റ് റൺ ടൈം ഉള്ള ഈ ഒരു സിനിമ എത്തുമ്പോൾ നമ്മൾ ഏറ്റവും അധികം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇതിലെ മ്യൂസിക് ട്രാക്കുകൾ കൂടിയാണ്. കഴിഞ്ഞ ദിവസം ഇതിലെ ഒരു പാട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പാട്ടൊക്കെ അത്യാവശ്യം ഹിറ്റായിട്ടൊക്കെ വരുന്നുണ്ട്. ആൻഡ് ഒരു ഹൈ എനർജി സൗണ്ട് ട്രാക്ക് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് കംപ്ലീറ്റ്ലി കമ്പോസ്ഡ് ബൈ വിഷ്ണു വിജയ്. വിഷ്ണു വിജയ് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല. തല്ലുമാല, പ്രേമലു സിനിമയിലൊക്കെ തന്നെ നമുക്ക് സുപരിചിതമായിട്ടുള്ള വിഷ്ണു വിജയ് ആണ് പാട്ട് ചെയ്തിരിക്കുന്നത്. ഇനിയും വരും തീർച്ചയായിട്ടും, അതിലൊന്നും യാതൊരു ഡൗട്ട് ഇല്ല. ഇതിൽ എന്നെ ഫാസിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നാട്ടില് അതും നമ്മളുടെ മേജർ സിറ്റീസിലുള്ള ഒരുപാട് പേര് തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കോഴിക്കോട്, അതേപോലെ തന്നെ ബംഗളൂരു, ചെന്നൈ, ഇവിടെ നിന്നൊക്കെയാണ് ടിക്കറ്റ്സ് ഇപ്പൊ തന്നെ ബുക്കിംഗ് കംപ്ലീറ്റ് ആയിരിക്കും. ഓൾമോസ്റ്റ് 50,000 ടിക്കറ്റ്സ് ഇതിനിടയ്ക്ക് തന്നെ വിറ്റ് പോയിട്ടുണ്ട്. ഓക്കെ.
1: പ്രൊമോഷൻ അതിഭീകര പ്രൊമോഷൻ.
0: അപ്പൊ എന്തായാലും ആ പ്രൊമോഷൻ സ്ട്രാറ്റജി ആണോ അല്ല ഇനി മൂവിയിൽ എക്സ്പെക്ടേഷൻ, എനിക്കിത് മൂവിയുടെ അല്ല ആ വൈബ് കാണാൻ വേണ്ടിയിട്ട് ഡിഫറന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സിനിമയാണ്. ഇതൊക്കെ തന്നെ ഡിസ്കഷനിലുണ്ട്. എന്താണ് ആ സിനിമ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ അറിയാനായിട്ടുണ്ട്. പക്ഷേ ദ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് സിനിമ, ഈ സിനിമ ഇറങ്ങാൻ പോകുന്ന ഈ ആഴ്ചയാണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച എന്നുള്ളത് നമ്മുടെ മനസ്സ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ചിത്രം.
1: എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും. മെയ് 21 അടിപൊളി ഒരു റിലീസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ലാലേട്ടന്റെ ബർത്ത്ഡേയുടെ അന്ന്. ദൃശ്യം 3.
0: ദൃശ്യം 3 എന്നുള്ള ആ ഒരു ചിത്രത്തിന് ഏറ്റവും അധികം ഒരു ആന്റിസിപ്പേഷൻ വരാനുള്ള റീസൺ എന്ന് പറയുന്നത് അതിന്റെ ഒരു സ്ട്രാറ്റജി തന്നെയാണ്. നമ്മൾ ദൃശ്യത്തിന്റെ ആദ്യത്തെ ആ ഒരു പാർട്ട് എടുത്തു നോക്കുമ്പോൾ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാണ്ട് ഒരു മൂവി ഇറങ്ങുന്നു ലാലേട്ടന്റെ ഒരു ചിത്രം. എന്നാൽ സെക്കൻഡ് ഇറങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള പ്രൊമോഷനും കാര്യങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും 3rd ഇറങ്ങുമ്പോൾ ഈ ഓഡ് നമ്പേഴ്സ് സെലക്ട് ചെയ്യുന്ന പോലെ തന്നെ 3rd വലിയ പ്രൊമോഷൻ ഇല്ല, വലിയ കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് ജിത്തു ജോസഫ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞാൻ അധികം പ്രൊമോഷൻ ചെയ്യുന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് എനിബഡി ടു കീപ് ഹൈ എക്സ്പെക്ടേഷൻ ഓൺ ദ മൂവി എന്നുള്ളത്. ട്രെയിലർ കാണുമ്പോൾ എന്തോ ഒരു സംഭവം ഒളിച്ചിരിക്കുന്ന പോലെ എനിക്കൊരു, ശരിക്കും പറഞ്ഞാൽ എനിക്കത് കണ്ടപ്പോ തൊട്ട് ഉള്ളിലൊരു ആകാംക്ഷ. നമുക്ക് പൊതുവേ ഈ പറഞ്ഞ പോലെ നമുക്ക് അറിയാനുള്ള ആഗ്രഹങ്ങൾ മലയാളിക്ക് എനിക്ക് കുറച്ച് കൂടുതലാണ്. എന്തായാലും ദൃശ്യം ത്രീയുടെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM. കേട്ട് എന്തായാലും വിഷ്ണുവിന്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും തല്ലുമാല എന്ന ചിത്രത്തിലെ ഈ ഒരു പാട്ട് പ്ലേ ചെയ്യാണ്ട് അൺറെസിസ്റ്റബിൾ ഗൈസ്. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട്

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and
1: App Store.
2: Qatarinde Mandi Paradise, rich Arabian flavors umai Zamzam Mandi.
3: Mandi, Madbi, Madfoon, Madkoot thudangi Mandiyude authentic ruchi ariyam.
2: Zamzam Mandi, where flavors create memories. Wholesale Market Doha. Call 4000-1707.
4: 2026 ൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
5: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
4: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
1: റേഡിയോ സുനോ

0: 91.7 FM.
1: Once again, welcome back. Radio Center 91.7 FM. The Matinee Mashup in the time. Sandeep Anna Kode on your favorite FM station, Radio Center 91.7 FM. വെൽ സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള സിനിമകളെ പറ്റി തന്നെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഈ ഒരു പോയിന്റിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മറ്റൊരു സിനിമ കൂടെ വെയിറ്റിംഗ് ആണ്. ഞാനും ആശയും ദേ ഇപ്പൊ കൂടെ ജോയിൻ ചെയ്യുകയാണ് ഈ ഒരു ടൈമിൽ. ഏതാണ് ആശ ആ മൂവി?
2: ദൃശ്യം 3 പോലെ തന്നെ ഭയങ്കര വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ ആണ് ഇനി വരാൻ പോകുന്നത്. May 28 റിലീസിന് ഒരുങ്ങുന്ന കാട്ടാളൻ.
1: ഓക്കെ, അപ്പൊ ആ ഒരു ഡേറ്റിന്റെ കാര്യത്തില് ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം സിനിമകൾ തമ്മിൽ ഈ പറഞ്ഞ പോലെ ഡേറ്റ് ക്ലാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കോൺഫ്ലിക്ട് ഒക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ടെൻഷനാണ്. ഏത് സിനിമയ്ക്ക് പോകും, അയ്യോ ഇതിന് പോയത് ശരിയായില്ലല്ലോ, പിന്നെ റിഗ്രറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഈ ഒരു ചിന്താഗതി മനസ്സിലൂടെ എപ്പോഴും ഓടിപ്പോയിക്കൊണ്ടേയിരിക്കും. ഇന്നത്തെ ഈ ഒരു ടൈമിൽ നമുക്ക് ഇത് കൺഫേം ആയിട്ട് അറിയാനായിട്ട് സാധിക്കുന്നത് May 28 പെപ്പേടെ, നമ്മുടെ സ്വന്തം പെപ്പേടെ ഹനാൻ ഷാ. ആൻഡ് ഓൾസോ പെപ്പയും ഹനാൻ ഷായും തമ്മിലുള്ള കോമ്പിനേഷൻ വെരി ഫസ്റ്റ് ടൈം ഹാപ്പനിങ്. അത് മാത്രമല്ല, പെപ്പയുടെ മൂവി കാണാനായിട്ട് ഒരുപാട് പേര് ആ അജ ഗജാന്തരം തൊട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പെപ്പയുടെ ഒരു സിനിമ. അത് കഴിഞ്ഞ സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത, അല്ലെങ്കിൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തി എവിടെ ആ ക്യാരക്ടർ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോ യെസ്, അനദർ മൂവി കാട്ടാളൻ എന്നുള്ള സിനിമ വരികയാണ്. കുറച്ചു മുന്നേ നമ്മുടെ ആശ പറഞ്ഞ പോലെ തന്നെ ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള ഒരു ത്രില്ലർ മലയാളം സിനിമ.
2: എനിക്ക് പെപ്പനെ പറ്റി പറയുമ്പോൾ എന്റെ മനസ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ് ഒന്ന് ആർഡിഎക്സ്, അതുപോലെ തന്നെ അങ്കമാലി ഡയറീസ്. എനിക്ക് ഇതിൽ രണ്ടിലും പെപ്പനെ ഭയങ്കര ഇഷ്ടം. ഇനി ഞാൻ വെയിറ്റ് ചെയ്യുന്ന പടമാണ് കാട്ടാളൻ.
1: May 28
2: അതെ അതെ, എനിക്ക് ഹനാൻ ഷയും പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അപ്പോ ഇതിനൊക്കെ കൂടി
1: രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വരുമ്പോൾ എനിക്ക് തോന്നുന്നു മലയാള ലോകം ഈസ് വെയിറ്റിംഗ് ഫോർ ദിസ് പർട്ടിക്കുലർ കോംബോ ടു കം. എങ്ങനെയാണ് അവർ ആ ഒരു പെർഫോമൻസ് ഓൺ സ്ക്രീൻ ഒരു ബിഗ് സ്ക്രീനിൽ വരുമ്പോൾ വി ഓൾ ആർ വെയിറ്റിംഗ്. അപ്പൊ ആ ഒരു വെയിറ്റിംഗ് ആണ്, ആന്റിസിപ്പേഷൻ ഒരുപാട് ഒരുപാട് ഉണ്ട്. ഈ കഥകളൊക്കെ പറഞ്ഞു പോകുമ്പോൾ സിനിമാ ലോകത്തെ ആ വിശേഷങ്ങളൊക്കെ തന്നെ ചെറുതായിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. നാളെ വീണ്ടും ഒരുപാട് സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കേട്ടുമുട്ടാം. ദിസ് ഇസ് യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. മറ്റ് സിനിമാ കഥകളൊക്കെ ആയിട്ട് അഷ്ടമി ജോയിൻ ചെയ്യുന്നതായിരിക്കും മാറ്റിനി മാച്ചപ്പിൽ. സോ സീ യു ഓൾ, ടേക്ക് കെയർ.

0: The biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർജി ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് മെയ് 14 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
3: പ്രിയ സുഹൃത്തുക്കളെ, ഐ എം ലാലു അലക്സ്.
0: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ 91.7.

0: വചനങ്ങളിലൂടെ. സദ്വൃത്തയായ ഭാര്യയാണ് ഐഹിക വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായത്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: മാറ്റിനെയും മാഷ വിശേഷങ്ങളുമായി സമയം 2 മണി കഴിയുമ്പോൾ അഷ്ടമിയും സുദൈവുമാണ് നിങ്ങളുടെ കൂടെ.
3: ഹലോ ഗൈസ്,
2: സുദൈവ്.
3: യെസ് യെസ് അഷ്ടമി മാഡം.
2: 10 ദിവസങ്ങൾ
3: മാത്രം ബാക്കി നിൽക്കുന്നു ആ ഒരു ലെജൻഡറി മൊമെന്റിനായി. നമ്മളെല്ലാരും കാത്തിരിക്കുന്ന ആ ഒരു ദിവസം തന്നെയാണ്.
2: അതെ,
3: നമ്മളെല്ലാരും കണ്ണു തുറന്ന ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്.
2: ദൃശ്യം 3
3: ഇങ്ങനെ ഇരിക്കുകയാണ്.
2: അതെ, അപ്പം ഇതില് ഇപ്പം ലാസ്റ്റ് കുറെ ഇന്റർവ്യൂസ് ഒക്കെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ലാലേട്ടന്റെ കുറെ തമാശകൾ കേൾക്കുന്നു.
3: അതെ, കറക്റ്റ് അല്ലേ? അതെ, കാരണം കറക്റ്റ് കാര്യങ്ങളല്ലേ.
2: അപ്പൊ അതിൽ തന്നെ ജിതു ജോസഫ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരിക്കൽ കേസ് ചിത്രശേഷി എന്നോട് ചോദിച്ചു, ജോർജ് കുട്ടി ഒരു പ്രത്യേക കാര്യം ചെയ്തേക്കുമോ എന്ന്. അതിലൂടെയാണ് ദൃശ്യം 3 ഒരു തുടക്കം അദ്ദേഹത്തിന് കിട്ടിയത് എന്നാണ് പറയുന്നത്. ചിത്രശേഷി തന്ന ആ ഒരു ആശയവുമായിട്ടാണ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എന്തായിരിക്കും
3: ചിത്രശേഷിയെ വിളിച്ച് ചോദിച്ചാലോ എന്ന് വരെ നമ്മളിങ്ങനെ ഇതിലാണ്. അതായത് ചിലപ്പോ ചേച്ചി പറയുമായിരിക്കും,
2: അറിയില്ല. ചേച്ചിക്ക് വന്ന എന്തെങ്കിലും ഒരു തോട്ട് ചിലപ്പോ ചേച്ചി ഷെയർ ചെയ്തതായിരിക്കാം. നമുക്കും ചിലപ്പോ തോന്നൂല്ലേ, നമ്മളിപ്പം കുറെ ദിവസമായിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓഫീസിൽ തന്നെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഇനി എങ്ങാനും ജോർജ് കുട്ടി പോയിട്ട് കീഴടങ്ങുമോ.
3: എന്റെ മനസ്സിൽ വരുന്ന ഒരു തോട്ട് എന്താണെന്ന് അറിയാം? അതായത് ലാസ്റ്റ് ദൃശ്യം 2 തീരുമ്പോഴത്തേക്കും വരുണിന്റെ റിമൈൻസ്, മോർട്ടൽ റിമൈൻസ്, സ്കെൽട്ടൽ റിമൈൻസ് കുറച്ച് അദ്ദേഹം ആസിഡ് ഒഴിച്ച് ദ്രവിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ചിലത് കർമ്മം ചെയ്യാൻ കൊടുത്തതായിട്ടും കാണുന്നുണ്ട്. അങ്ങനെ ആ റിച്വൽ പെർഫോം ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ആ സംഭവത്തിൽ നിന്ന് ചെറിയ സംഭവം മാറ്റി DNA ടെസ്റ്റിംഗ് നടത്തി ഇതിലൂടെ എങ്ങാനും അവർ പിടിക്കാൻ നോക്കുമോ എന്നുള്ളതാണ് എന്റെ ഡൗട്ട്.
2: ഭയങ്കര, അതായത് അറ്റ് ദ മോസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ,
3: ആ രീതിയിലുള്ള ചിന്തയാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്. അത് എങ്ങനെയാണ്, കാരണം ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ദൃശ്യം 1 തീരുന്ന സമയത്ത് ദൃശ്യം 2 എന്ന കഥയ്ക്കൊരു സ്കോപ്പ് ഇല്ല എന്നായിരുന്നു നമ്മൾ വിചാരിച്ചത്. ദൃശ്യം 2 അവർ കൊണ്ടുവന്നപ്പോഴത്തേക്കും ആ ട്വിസ്റ്റ് കൊണ്ടുവന്ന സ്ഥലത്താണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. അതെങ്ങനെ കൊണ്ടുവന്നു, ആ ചിന്ത പോയ ഇതാണ്.
2: അതാണ്, അപ്പൊ അതുകൊണ്ട് ദൃശ്യം 3 വരുമ്പോൾ
3: ഇതായിരിക്കുമോ പറയാൻ പറ്റില്ല. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോന്നും പറയാൻ പറ്റില്ല.
2: വേറൊരു ഐ വിറ്റ്നസ് ഉണ്ടോന്നും അറിയാൻ പറ്റില്ല.
3: വേറെ ഐ വിറ്റ്നസ് ഉണ്ടോന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ കഴിഞ്ഞ ഇൻസ്റ്റാൾമെന്റിൽ, അതായത് കഴിഞ്ഞ ഇതില് ആ ഒരു കോട്ടയം, ഇവിടെ അവരുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂഷന്റെ അവിടെ സെക്യൂരിറ്റി ഗാർഡ് ആയിട്ട് നിന്ന് മോഹൻലാൽ ക്യാൻവാസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറക്കുന്നു, ആക്ടറിന്റെ.
2: അയ്യോ, എനിക്ക് ഓർമ്മയില്ല.
3: അതിനി അദ്ദേഹം എങ്ങാനും ഇനി
2: ലീഡ്
3: കൊടുക്കുമോ?
2: ഓക്കെ,
3: അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്.
2: എനിക്ക് തോന്നുന്നു എല്ലാവരും ഇപ്പം ഈ ഒരു 10 ദിവസത്തിനുള്ളിൽ ഒന്നുകൂടെ ദൃശ്യം 1 ഉം 2 ഉം കാണുന്നത് നല്ലതായിരിക്കും.
3: തീർച്ചയായും കാണുന്നത് നല്ലതായിരിക്കും. എസ്പെഷ്യലി നമുക്ക് ആ ഒരു ഇത് കിട്ടാൻ വേണ്ടി, ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടി.
2: പിന്നെ
3: അതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ കാര്യം പറയുമ്പോഴത്തേക്കും എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ദൃശ്യം 3 ഇന്റർവ്യൂസ് നടക്കുന്ന സമയത്ത് എസ്തർ പറഞ്ഞൊരു കഥ ഉണ്ടല്ലോ, തെലുങ്കിൽ പോയപ്പോഴത്തേക്കും സഹദേവൻ ചവിട്ടുന്ന സീൻ തെലുങ്കിൽ വന്നപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു, പൊന്നണ്ണ എന്നെ കൊണ്ട് പറ്റൂല അങ്ങനെ. അപ്പോ അവിടെയാണ് ദൃശ്യം എന്ന സിനിമ ഏത് ലാംഗ്വേജിൽ വന്നാലും മലയാളത്തിൽ എന്തുകൊണ്ട് ദൃശ്യം സ്പെഷ്യൽ ആകുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഒരൊറ്റ പേരേ ഉള്ളൂ മോനെ, അത് മോഹൻലാൽ ആണ്.
2: അതെ, അദ്ദേഹത്തിന്റെ ബർത്ത്ഡേയും കൂടി നമ്മൾ സെലിബ്രേറ്റ്
3: ചെയ്യുകയാണ്. അപ്പോ ഒരു സ്പെഷ്യൽ ഡേ തന്നെയാണ്.
2: ഉറപ്പായിട്ടും. എന്നാലും ഞങ്ങളുടെ വിശേഷം തീരുന്നില്ല. ഈ പറഞ്ഞ പോലെ ദൃശ്യത്തിന്റെ ഒരു ഒരു റീക്യാപ്പിന് വേണ്ടി നിങ്ങൾ ബാക്കി പാർട്സ് ഒക്കെ, അതായത് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടൊക്കെ ഒന്ന് കണ്ടിട്ട് വേണം പോകാനായിട്ട്. ഇനി വിരലുകൾ എണ്ണാവുന്ന തരത്തിലുള്ള ദിവസങ്ങൾ, 10 ദിവസങ്ങൾ.
3: 10 days
2: to go. Well, let's wait for that. എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോണ്ടിരിക്കുക അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ മാറ്റിനി മാഷബിൾ. ഞങ്ങൾ 2 പേരുണ്ട്, അഷ്ടമിയും
3: സുദൈവും.

0: Access.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on
3: Apple Podcast
1: and
3: Google Podcast.
4: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500-56123.
0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal vyaazham vare vaigittu 5 mani mudal.
5: 917 evenings. Joy Alukas 917 evenings
6: presented by Joy Alukas, world's favorite jeweler.
7: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
8: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgut thudangi authentic Arabic cuisine de ruchi ariyam. Call 400-1707
9: in association with
10: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
11: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecue sinum avashyamayathellam oruki Daiso.
10: Daiso, let's make every outing unforgettable.
6: And
12: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
2: This is
13: Matine Marsha.
2: Only on
1: Radio Suno 91.7 FM.
2: Brought to you by
14: Safari, world-class shopping experience, Doha, Qatar,
6: and
15: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency-um.

0: ചില ആൾക്കാരൊക്കെ ലെജൻഡറി ആക്ടേഴ്സ് ആണ്.
1: തീർച്ചയായിട്ടും
0: എല്ലാ ലാംഗ്വേജസിലും അവരെ ലെജൻഡറി എന്ന് പറയാൻ കാരണം അവർ ചെയ്തു വെച്ചിരിക്കുന്ന വർക്കുകൾ തന്നെയാണ്. അപ്പോ ഈ പറഞ്ഞ പോലെ ചിലരുടെ ഒക്കെ തന്നെ നമ്മളൊരു അവരുടെ ജീവിതത്തിലേക്കൊക്കെ പോകുമ്പോൾ, അവരുടെ വർക്കുകളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ പറയാറുണ്ട്, 500+ സിനിമകൾ, 300+ സിനിമകൾ, 1000+ സിനിമകൾ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുള്ളത് ഈ ലെജൻഡറി ആക്ടേഴ്സിനെ കുറിച്ച്
1: തന്നെയാണ്.
0: അങ്ങനെ പുതുതായിട്ട് ഈ പറഞ്ഞ പോലെ മോസ്റ്റ് നമ്പേഴ്സ് ഓഫ് മൂവീസ് ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റ് വന്ന സമയത്ത് അവർ ടോട്ടലി നോക്കിയതാണ്.
1: എല്ലാ ലാംഗ്വേജസും
0: അതിൽ ആദ്യം നിൽക്കുന്നത് സുകുമാരി ചേച്ചിയാണ്. സുകുമാരി ചേച്ചി 2500+ ആക്ച്വലി ഈ പറഞ്ഞ പോലെ കുറെ മെയിൻ സ്ട്രീം മൂവീസ് എടുത്തിട്ടാണ് ഇവര് ആ ഒരു നമ്പർ എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 2500. അപ്പൊ ഒന്ന് ആലോചിച്ചോക്ക്, പെട്ടിയിൽ നിന്നും പുറത്തിറങ്ങാണ്ട് എത്ര സിനിമകൾ ഇരുന്നിട്ടുണ്ടാവും അദ്ദേഹത്തിന്.
1: സത്യം സത്യം സത്യം സത്യം
0: അല്ലെ,
1: എത്ര മാത്രം സിനിമകൾ റിലീസ് ആയിട്ടുണ്ടാവില്ല.
0: അതെ,
1: അയ്യോ, 2500+ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും ചിന്തിക്കാൻ പോലും പറ്റുന്ന
0: ഒരു പ്രായത്തിൽ തുടങ്ങി.
1: സത്യം, എങ്ങനെ സാധിച്ചു എന്നാണ്.
0: ഇനി രണ്ടാമത് നിൽക്കുന്നത് നമുക്കൊക്കെ പ്രിയങ്കരിയായിട്ടുള്ള മനോരമ മാം ആണ്.
1: ഓക്കെ,
0: അത് ഈ പറഞ്ഞ പോലെ കാരണം തമിഴും തെലുങ്കും മലയാളവും ആള് ചെയ്തത് കൊണ്ട് തന്നെയായിരിക്കാം. ഇനി മൂന്നാമത് നിൽക്കുന്നത് നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ജഗതി ശ്രീകുമാർ. ജഗതി ചേട്ടൻ എത്ര സിനിമകൾ ചെയ്തു എന്ന് ജഗതി ചേട്ടന് പോലും കണക്കുണ്ടാവില്ല.
1: സത്യമായിട്ടും ആ ഒരു സമയത്ത് ഞാൻ പലപ്പോഴും പല ഇന്റർവ്യൂസിലും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതായത് ഒരേ സമയത്ത് 3 സിനിമകളിൽ പുള്ളി അഭിനയിക്കുന്നുണ്ടാവും. അപ്പൊ ഒരു സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലേക്കുള്ള യാത്രകളിലാണ്. ഈവൻ എന്താ പറയാ, മോഹൻലാലും ഏതോ ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു, അതായത് 1000+ സിനിമകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഒരു സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലോട്ട് പോകുന്നത്. വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയിരുന്നു ആ ഒരു ആക്സിഡന്റ്. നടന്നത് കാരണം അതിനുശേഷം ജഗതി ശ്രീകുമാർ എന്ന ആക്ടറിനെ നമുക്ക് ഫുൾ ഫ്ലെഡ്ജിൽ കാണാൻ പറ്റിയിട്ട്.
0: എനിക്ക് തോന്നുന്നു ഇപ്പം ജഗദീഷും അതുപോലെ ഈവൻ ഒരുപാട് സീരിയസ് ക്യാരക്ടേഴ്സ് ഒക്കെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ജഗതി ചേട്ടനും കൂടി അർഹമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു.
1: സിദ്ദീഖ്
0: സാർ ചെയ്യുന്നതിലും ഒക്കെ തന്നെ ഇപ്പൊ കുറെ അച്ഛൻ ക്യാരക്ടേഴ്സ് ഒക്കെ വരുമ്പോ അത് ചിലപ്പോ ഈ പറഞ്ഞ പോലെ വേറൊരു ലെവലിലേക്ക് എത്തിക്കാൻ ചിലപ്പോ അദ്ദേഹത്തിന് കഴിഞ്ഞേനെ.
1: എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജഗതി ശ്രീകുമാർ എന്ന് പറയുമ്പോഴത്തേക്കും മലയാളികൾക്ക് അദ്ദേഹം എപ്പോഴും ഒരു ഹാസ്യ താരമാണ്. അതെ, അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഷെയ്ഡഡ് ആയിട്ടുള്ള ഗ്രേ ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള ആ ഒരു സ്കില്ലും അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പോൾ ചില ആൾക്കാർ കമ്മാര സംഭവം എന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം ആ സിനിമകളിൽ എന്ത് രീതിയിലുള്ള പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഈവൻ ഇന്ത്യൻ റുപ്പിയിലും, ഇന്ത്യൻ റുപ്പിയിൽ ചെറിയൊരു ഹ്യൂമർ ഉണ്ട്, ഹ്യൂമർ ഇല്ലായ്മയില്ലെന്നില്ല,
0: പക്ഷെ
1: കലർന്ന ഒരു സംഭവമാണ് അത്. എസ്പെഷ്യലി ഇന്ത്യൻ റുപ്പിയുടെ അവസാനമൊക്കെ എടുക്കുന്ന ആ ഒരു സമയം എത്തുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ട്രഗിൾസിനെ കുറിച്ച് പറയുന്ന ക്യാരക്ടർ സ്ട്രഗിളിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഒരു ആക്ടർ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഇത് ഈസി ആയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഇത് ചെയ്ത് പോകുന്നതെന്നാണ്. ഫ്ലോ സ്റ്റേറ്റിലാണ് അദ്ദേഹം നിൽക്കുന്നത്.
0: അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഓരോ ഇത് ചെയ്യുമ്പോഴും സീന് ചെയ്യുമ്പോഴും അദ്ദേഹത്തിന്റേതായിട്ടുള്ള ഇൻപുട്ടുകൾ, അദ്ദേഹത്തിന്റേതായിട്ടുള്ള ഡയലോഗുകൾ, ഇതൊക്കെ എക്സ്പ്രഷൻസ് ഇതൊക്കെ അദ്ദേഹം പ്ലാൻഡ് ആണ്
1: ഭയങ്കര. അതാണ് ഒരു ആക്ടർ, അദ്ദേഹത്തിന് ഒരു ആക്ടർ എന്ന രീതിയിൽ വളരെ വലിയ രീതിയിൽ മാറ്റി
0: നിർത്തുന്നത്.
1: എസ്പെഷ്യലി നമ്മൾ ആ ഒരു സമയം നോക്കുകയാണെങ്കിൽ മലയാള സിനിമയിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കലും ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മലയാള സിനിമയിൽ ഇപ്പൊ താരങ്ങളാണ് കൂടുതൽ, ലൈക്ക് ആക്ടേഴ്സ് കുറവാണ്. ആൻഡ് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഒരു ആ ഒരു കാലഘട്ടം ശ്രദ്ധിക്കുക, ശങ്കരാടി, ഒടുവില്, ജഗതി ശ്രീകുമാർ, സുകുമാരി, KPSC ലളിത, അതായത് വേൾഡ് ക്ലാസ് ആക്ടേഴ്സിന്റെ ഒരു ലൈനപ്പ് തന്നെ
0: ഉണ്ടായിരുന്നു.
1: ഇന്നസെന്റ് ഏട്ടൻ നമുക്ക് ഓരോ ആൾക്കാരുടെ പേരിങ്ങനെ ഓർത്തെടുക്കുമ്പോൾ ഇന്ന ആളുണ്ട്, മാളച്ചേട്ടനുണ്ട്, ഇന്നസെന്റ് ഏട്ടനുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. ആ ഒരു ഏജ്, ആ ഒരു ജനറേഷനിൽ നിന്ന് അദ്ദേഹം വരുമ്പോഴത്തേക്കും ആ ജനറേഷനിലും അദ്ദേഹം പെർഫോം ചെയ്തു. ആ ജനറേഷനിൽ അദ്ദേഹം യങ്സ്റ്റർ ആയിരുന്നു
0: ഉറപ്പായിട്ടും,
1: എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു മിഡിൽ ഏജിൽ അത് നന്നായിട്ട് ചെയ്തു. ലേറ്റർ ഇയേഴ്സിലും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
0: അതെ, പിന്നെ ചെയ്യാനുള്ള ക്യാരക്ടേഴ്സ് ഈ പറഞ്ഞ പോലെ സിറ്റുവേഷൻസ് കാരണം വന്നില്ല. അതാണ് എന്തായാലും ഇതിനിടയിൽ എനിക്ക് പെട്ടെന്ന് ഒരു ഇന്റർവ്യൂവിൽ സായികുമാർ പറഞ്ഞൊരു കാര്യം കൂടി ഓർമ്മ വരികയാണ്. സായികുമാറിനോടാണെന്ന് തോന്നുന്നു, ഞാൻ പെട്ടെന്ന് റീകോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് പറഞ്ഞു കൊടുത്തു എന്ന്. എടേ, ഒരു ഇത് വരുമ്പോ, സീൻ വരുമ്പോ നീ ആദ്യം വിചാരിക്കണം അപ്പുറത്തുള്ളവൻ എന്ത് പറയൂ എന്നുള്ളത്. അപ്പുറത്തുള്ളവൻ ഒരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അടുത്ത് രണ്ടുണ്ടാവണം തിരിച്ചു പറയാം, അതില്ലാന്നുണ്ടെങ്കിൽ ഞാൻ കയറി സ്കോർ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇരുന്നിട്ട്
1: കാര്യമില്ല.
0: ആദ്യത്തേല് കൊടുത്തു കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ടേക്ക് എടുക്കുമ്പോൾ വീണ്ടും വ്യത്യസ്തമായിട്ട് കൊടുക്കണം, എന്നാലേ അപ്പുറത്തുള്ളവൻ വീണ്ടും ഒന്ന്
1: പതറുള്ളൂ.
0: അന്നിട്ട് മൂന്നാമത്തെ ടേക്ക് നീ കറക്റ്റ് ആയിട്ട് എടുത്തു, അപ്പൊ പിന്നെ എല്ലാം കറക്റ്റ് ആയിട്ട്
1: മീറ്ററും താഴെ വരും.
0: ഈ ഒരു സാധനം ആള് പറയുന്ന ഒരു ശൈലിയുണ്ട്,
1: സത്യം സത്യം.
0: ഓ, ഭയങ്കര ഭയങ്കര രസമാണ് കേൾക്കാൻ,
1: അടിപൊളിയാണ്. അത് മാത്രമല്ല, ഇപ്പൊ നമ്മള് ജഗദീഷ് ശ്രീകുമാറിനെ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കും അദ്ദേഹം വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരാളാണ്, റിയൽ ലൈഫിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എത്ര മാത്രം ഒരു സീരിയസ് ഔട്ട്ലുക്ക് ഉള്ള ഒരാളാണ്.
0: അതെ, എന്തായാലും ഈ ഒരു ലിസ്റ്റിലെ മൂന്ന് പേരുടെ പേര് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി നാലാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയും ഏഴാമത്തെയും പൊസിഷൻ പറയണം. അതില് ബാക്കി അന്യഭാഷകളിൽ നിന്നൊക്കെ ഉള്ളവരുണ്ട്, പക്ഷേ ഒരു മലയാളി കൂടി ഉണ്ട് കേട്ടോ. ഏഴാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന മലയാളി താരം ആരാണെന്ന് നിങ്ങൾ പറയൂ 5000917 ലേക്ക്.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
3: നമ്മളിങ്ങനെ ഓരോ ഓരോ ആക്ടേഴ്സിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ള ആക്ടേഴ്സിന്റെ ലിസ്റ്റ്. അപ്പൊ അതിൽ ആദ്യം സുകുമാരി ചേച്ചിയെ കുറിച്ച് പറഞ്ഞു, രണ്ടാമത് മനോരമ മാം, മൂന്നാമത് എത്തിയപ്പോ ജഗതി ചേട്ടനെ കുറിച്ച് പറഞ്ഞു. തീരില്ല, അത്രയ്ക്കുണ്ട്,
4: ഒരുപാടുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് ദിവസങ്ങൾ തന്നെ നോക്കി എടുത്തൊരു പോഡ്കാസ്റ്റ് പോലെ ടോക്ക് റേഡിയോ ആക്കി മാറ്റണം.
3: ഉറപ്പായിട്ടും എന്തായാലും ഇനി നാലാമത്തെ പൊസിഷനിലേക്ക് എത്തുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എന്റെ ചൈൽഡ്ഹുഡ് ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുള്ള ജഗതി ചേട്ടനെയൊക്കെ പോലെ തന്നെ എനിക്ക് അത്രയും ഇഷ്ടമുള്ള ഒരാളാണ് ബ്രഹ്മാനന്ദൻ സാറ്. തെലുങ്കില് ഞാൻ ഓരോ സിനിമകളും ഇരുന്ന് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ കോമഡി കണ്ട് അദ്ദേഹം വരാൻ വെയിറ്റ് ചെയ്യും. അവിടെ എന്താ സംഭവം വെച്ചാൽ നമ്മുടെ ഒരു ശൈലിയല്ല, നമ്മുടെ ത്രൂ ഔട്ടിലായിരിക്കും ഒരു കോമഡി സീൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അവിടെ സിനിമയിൽ കറക്റ്റ് ഒരു എൻട്രിയിൽ ഒരു കൊമേഡിയൻ വന്നിട്ടായിരുന്നു ഒരു സമയത്ത്. പിന്നെ ആ കോമഡി സീൻസ് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും മെയിൻ സ്ഥലത്തേക്ക് പോകും, വീണ്ടും ഇതേ
4: ആൾക്കാരുടെ
3: അങ്ങനെയൊക്കെ വരുമായിരുന്നു ഇനി ചില സിനിമകളിലൊക്കെ. അത് കഴിഞ്ഞിട്ട് പക്ഷെ ബ്രഹ്മാനന്ദ് സാർ അതിന്റെ ആ ശൈലി മാറ്റി അത്രയും ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് വരെ ലഭിച്ചിട്ടുള്ള
4: ഒരാളാണ്. ഇപ്പോ നോർത്ത് ഇന്ത്യയില് തെലുങ്കിലെ ചില സിനിമകൾ ഡബ് ചെയ്ത് വരും, അപ്പൊ അതൊക്കെ കാണുമായിരുന്നു.
3: ആളുടെ എക്സ്പ്രഷൻസ് ആണ് രസം. അതായത് ഇങ്ങനെ വന്ന് നിന്ന് ജസ്റ്റ് നോക്കത്തേ ഉള്ളൂ, ജസ്റ്റ് കണ്ണു വെച്ചിട്ട് ഇങ്ങനെ നോക്കത്തേ ഉള്ളൂ. ആ നോട്ടം കണ്ട ചിരി വരും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമാണ്. എനിക്കൊരു സിനിമയെ ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എല്ലാവരെയും വിറപ്പിക്കുന്ന ഒരു ആളായിട്ടാണ് ഉള്ളത്. വെച്ചാൽ ഭാര്യനെയും മക്കളെയും അപ്പുറത്തുള്ള മറ്റേ റെന്റിനൊക്കെ വീട് എടുത്തിട്ട് ഈ കറക്റ്റായിട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പ്രഭാസിന്റെ ഒരു എൻട്രി ഉണ്ട് കേട്ടോ, സിനിമ പ്രഭാസിന്റെ ആണ്. പ്രഭാസ് ഇങ്ങനെ വന്നിട്ട് നൈസായിട്ട് കൊണ്ടുപോയിട്ട് ടപ ടപ ടപ കുറെ അങ്ങോട്ട് കൊടുക്കും, തിരിച്ചറിഞ്ഞു വന്നിട്ട് പതിയെ തന്നാൽ മതി സാർ, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കഴിയും. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടി ഇവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് പോവാണെന്നൊക്കെ പറഞ്ഞ ആള് പോവും. പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ ആള് പറയും, പ്രഭാസ് പറയും, എന്റെ വീട് അവിടെയാണ്, ആ ഭാഗത്താണ്, അവിടെ ചെല്ലണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ഫുള്ള് ഗുണ്ടാ ടീംസ് ആണ് ഫുള്ള് വീട്ടില്, പെട്ടുപോവും. അവിടെ പുറത്തിറങ്ങാനും പറ്റൂല, അകത്ത് കയറാനും പറ്റൂല. അയ്യോ ഭയങ്കര രസമാണ് അത് കണ്ടു നിൽക്കാൻ. ആളുടെ അഭിനയം തന്നെ ത്രൂ ഔട്ട് സിനിമയിൽ അങ്ങനെ ഒരാളാണ് ഈ പറഞ്ഞ പോലെ ബ്രഹ്മാനന്ദ സാറ്. അത് കഴിഞ്ഞ് ശക്തി കപൂറാണ്
4: ബോളിവുഡില് വളരെ സജീവമായ ഒരാൾ തന്നെയായിരുന്നു.
3: എനിക്കൊന്ന് 700+
4: സിനിമകൾ
3: ഉറപ്പായിട്ടും ശക്തി കപൂർ. അത് കഴിഞ്ഞ് അനുപം കേർ, ഈ പറഞ്ഞ പോലെ 540 സിനിമകൾ പുറത്ത് ചെയ്തിട്ടുണ്ട്. അനുപം കേർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സിനിമകൾ നമ്മുടെ മനസ്സിൽ
4: അല്ലെ,
3: ഒരു അച്ഛൻ ക്യാരക്ടറില്.
4: സത്യം, അദ്ദേഹത്തിന്റെ കോമഡി ചെയ്യുന്ന രീതിയും വളരെ വ്യത്യസ്തമായിരുന്നു.
3: അതെ,
4: നമ്മൾ അതുവരെ ഇപ്പൊ എസ്പെഷ്യലി ഇത് പറയുമ്പോഴത്തേക്ക് എന്റെ മനസ്സിൽ ഏറ്റവും ആദ്യം ഓടിയെത്തുന്നത് രഹനായ തേരി ദിൽമേ എന്ന സിനിമയാണ്. മിന്നല എന്ന സിനിമയുടെ ഹിന്ദിയാണ് രഹനായ തേരി ദിൽമേ. മാധവൻ തന്നെയാണ് ചെയ്തത്. അതിൽ മാധവന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് അനുപം ഖേർ ആണ്. യാ മോനെ, അടിപൊളി ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ. ഭയങ്കര രസമാണ് അവര് തമ്മിലുള്ള ഒരു സംഭാഷണവും ഇതും ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ ആ സിനിമ കാണുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ആഗ്രഹിക്കും നമ്മുടെ അച്ഛനും ഇത്ര ചില്ലായിരുന്നെങ്കിലോ എന്നുള്ള ഒരു ആ ഒരു സംഭവം.
3: എനിക്ക് പെട്ടെന്ന് കൊച്ചു കൊച്ചോതാഹയാണ് ഓർമ്മ വരുന്നത്. അതിലൊക്കെ ഉണ്ട്. പക്ഷെ കൊച്ചു കൊച്ചോതായില് നേനയുടെ ഫാദർ ആയിട്ടുള്ള സമയത്ത് അത് കഴിഞ്ഞ ആ ഒരു മറ്റേ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് മറ്റേ മിസ് വരുമ്പോ മിസ്സിന്റെ കൂടെ ഉള്ള സീനുകള് ഭയങ്കര രസമാണ്, ഭയങ്കര ക്യൂട്ടാ കാണാനായിട്ട്. അങ്ങനെ എന്തായാലും അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ആളെ കുറിച്ചിട്ടാണ് പറയേണ്ടത്. നമ്മള് കുറച്ച് മുമ്പ് പറഞ്ഞു നിർത്തിയത്
4: 7th
3: മലയാളത്തിലെ തല. അതെ, നമ്മളെ സ്വന്തം മമ്മൂക്കയാണ്.
4: യെസ്, ദ പേട്രിയാർക്ക്.
3: യെസ്. അപ്പൊ മമ്മൂക്ക ഈ പറഞ്ഞ പോലെ ഇനി എന്താണ് മമ്മൂക്കയ്ക്ക് ചെയ്യാനുള്ളത്? എല്ലാം ചെയ്തു കഴിഞ്ഞു അല്ലെ. പക്ഷെ എന്നാലും ഇപ്പോഴും ആഗ്രഹത്തോടു കൂടി തന്നെ ഓരോ പുതിയ പുതിയ കൈൻഡ് ഓഫ് വർക്കുകൾ അന്വേഷിക്കുന്ന ഒരാളാണ്.
4: അത് ഈവൻ മമ്മൂക്കയുടെ പല പല ഇന്റർവ്യൂവിലും നമ്മൾ കാണുമ്പോഴും അദ്ദേഹം ക്ലാരിഫൈ അല്ലെങ്കിൽ ക്ലിയർ ചെയ്ത ഒരു കാര്യമാണ്. അതായത് ഒരു ആർത്തിയാണ് അദ്ദേഹത്തിന് സിനിമ എന്ന് പറയുന്നത്, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ, പുതിയ പുതിയ ക്യാരക്ടേഴ്സ് ചെയ്യാൻ. ആൻഡ് ഇപ്പൊ നമ്മള് മമ്മൂക്കയും ലാലേട്ടനെയും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ അങ്ങനെ കമ്പയർ ചെയ്യാറുണ്ട്. ഞാനും ഒരു പോയിന്റ് ഓഫ് ടൈം വരെ കമ്പയർ ചെയ്യാറുണ്ട്. ബട്ട് ദെൻ ഐ സ്റ്റോപ്ഡ് കമ്പയറിങ്. കാരണം എന്താന്ന് വെച്ചാൽ ഒന്ന് രണ്ട് രണ്ട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആക്ടേഴ്സ് ആണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും ഓപ്പറേറ്റ് ചെയ്യുന്ന രീതി വളരെ വ്യത്യാസമാണ്. ലാലേട്ടൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് കുറെയൊക്കെ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലാണ്. കൂട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നു, അല്ലെങ്കിൽ ബന്ധത്തിന്റെ പുറത്ത് കുറെ കാര്യങ്ങൾ ചെയ്യുന്നു. അതേ, അതുകൊണ്ട് തന്നെ ലാലിട്ടൻ സിനിമ സക്സസ്ഫുൾ ആകുന്നോ ഇല്ലയോ എന്നൊന്നും നോക്കാറില്ല.
3: പിന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട് ലാലിട്ടൻ, അഭിനയിച്ച് വലിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല,
4: അഭിനയിക്കുന്നു. പക്ഷെ അവിടെയാണ് മമ്മൂക്കയുടെ ഒരു വ്യത്യാസം വരുന്നത്. മമ്മൂക്കയ്ക്ക് ഒരു ക്യാരക്ടർ കൊടുക്കുകയാണെങ്കിൽ ആ ക്യാരക്ടറിന്റെ എല്ലാ മാനറിസംസും അദ്ദേഹം കംപ്ലീറ്റ് ആയിട്ട്
3: പഠിച്ച്
4: ഉൾക്കൊണ്ട് അതിനെ പ്രസന്റ് ചെയ്യും. അത് അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് പല പല സ്ലാങ്ങുകൾ പഠിക്കുക. പക്ഷെ ആ കാര്യം നമുക്ക് ഒരിക്കലും മോഹൻലാൽ സിനിമകളിൽ കാണാൻ പറ്റില്ല. നമ്മൾ കാണുകയാണെങ്കിലും ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കാണാൻ പറ്റില്ല.
3: അവിടെ അഭിനയം വേറെ രീതിയിൽ കൊണ്ടുപോകുന്നു
4: എന്നുള്ളതാണ്. ഇവിടെ ഒരു പ്രോപ്പർ ചിട്ടയോടെ തന്നെ, ഈവൻ അദ്ദേഹത്തിന്റെ ഫുഡ് ഹാബിറ്റ്സ് അദ്ദേഹം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മാറ്റിയതാണ്. ഈ ഒരു ലോഞ്ചിറ്റിവിറ്റി കിട്ടാൻ വേണ്ടി ഫുഡ് ഹാബിറ്റ്സ് മാറ്റി, ഡയറ്റ് മാറ്റി, വർക്ക്ഔട്ട് ചെയ്യുന്ന രീതി മാറ്റി, എല്ലാം മാറ്റി. കാരണം എന്താണ്, ഈ ഫീൽഡിനോട് അത്രയും അധികം ആർത്തി അദ്ദേഹത്തിനുണ്ട്.
3: ഉറപ്പായിട്ടും അത് ഏറ്റവും വലിയ രസകരമായിട്ട് നിഖില പറയുന്നൊരു കാര്യമുണ്ട്. നിഖില, ഇല്ല മമ്മൂക്ക, ഞാനൊരു ബ്രേക്ക് എടുത്തേക്കാണ്. ബ്രേക്കോ? എന്ത് ബ്രേക്ക്? നീ എന്ത് ചെയ്തിട്ട് ബ്രേക്ക് എടുത്തത്? എന്തുണ്ടാക്കി? കാരണം നിഖില വിമൽ എന്നൊക്കെ പറയുന്നത് വന്നേക്കുന്ന ഒരാളാണ്, ചെറിയ കുറച്ച് മൂവീസ് ചെയ്ത ഒരാളാണ്. അല്ല, എന്ത് ചെയ്തിട്ടാണ് നീ ബ്രേക്ക് എടുത്തത്? ഈ സമയത്ത് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ, ഉള്ള കാലത്ത് ചെയ്യാൻ നോക്കുന്നു പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു കാര്യം ഉണ്ടല്ലോ, അത് സ്ട്രൈക്ക് ചെയ്തിട്ടാണ് അയ്യോ ശരിയാണ് മമ്മൂക്ക പറഞ്ഞ ശരിയാണെന്ന് ആൾക്ക് റിയലൈസ് ആയത്.
4: ഇതേപോലെ തന്നെ ഖത്തറിലുള്ള എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഹരിചേട്ടന്റെ കാര്യം. ഹരിചേട്ടൻ സിനിമയിൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കാണാൻ കാരണം ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് തന്നെയായിരുന്നു അദ്ദേഹം വന്ന് അവിടെ ഇന്റർവ്യൂ ചെയ്യാൻ. സോ ആ സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് മമ്മൂക്ക ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ ചെയ്യുന്നത്, ജോലിയൊക്കെ ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു ജോലിയുണ്ട്, ജോലി ഒന്നും രാജിവെക്കണ്ട, സിനിമയുടെ കാര്യമാണ്, എന്താണ് എപ്പോഴൊന്നും പറയാൻ പറ്റൂല. സോ എപ്പോഴും ഒരു നല്ലൊരു ബാക്കപ്പ് ഉണ്ടാവണം. ഒന്ന് ആലോചിച്ച് നോക്കുക, മലയാള സിനിമയുടെ പീക്കിലിരിക്കുന്ന ഒരാള് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പൊ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഒരു ആർട്ടിസ്റ്റ് ഒരിക്കലും ആർട്ട് ഫോമിനെക്കാളും വലുതാകില്ല എന്നുള്ളതിന്റെ സത്യമാണ് അവിടെ മമ്മൂക്ക വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞു കൊടുത്ത. ഇതിന്റെ കാര്യം എപ്പോ വേണോ മാറി മറിയാം. സോ ഓൾവേസ് ഹാവ് എ ബാക്കപ്പ് വിത്ത് യുവർ സെൽഫ്.
3: യെസ്, ആ ഒരു ബാക്കപ്പ് നമ്മൾ എല്ലാവരും എപ്പോഴും ഏതൊരു കലയുടെ പുറകെ പോകുമ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നാളൊരു സമയത്ത് നമ്മൾ സീറോയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ലൈഫ് ലെസൺ കൂടിയാണ്.
4: തീർച്ചയായിട്ടും.
3: അപ്പൊ എന്തായാലും ഇത് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഇവിടുത്തെ മാച്ച് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും ചിലപ്പോൾ ഒരു ഗെയിമൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അതിനുവേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ കേട്ട് കേട്ട്
4: കൂട്ടുകൂടാം.

0: Radio Suno. Radio Suno. 91.7 FM. Qatar's favorite radio station. മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: This is only on
0: Radio Suno 91.7 FM.
2: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
3: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.
4: Tamil Fresh.
5: Hatta podu Tamil Paadal.
6: Tamil Fresh song of the hour.
7: Fresh, fresh, fresh.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. മുൻദിനം
2: പാർത്തേനെ. ഹലോ എവരിവൺ, ദിസ് ഇസ് നരേഷ് അയ്യർ.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7. കേട്ട്

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
2: ഗുഡ് ഈവനിങ് ഖത്തർ റേഡിയോ സുനോ 91.7 എഫ്എമ്മിൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റ്. ഈ ഒരു സമയം എന്തായാലും ചില മൂവീസ് ഉണ്ടല്ലോ, അതിൻ്റെ വർഷങ്ങൾ മുൻപ് ഇറങ്ങിയ കൂട്ടത്തിലൊക്കെ പെടുത്താൻ പറ്റാത്ത ചില മൂവീസ് ഉണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പെട്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാഹുബലി എത്ര വർഷം മുൻപ് ഇറങ്ങിയതാണെന്നൊന്ന് ആലോചിക്കുമ്പം ഇതിപ്പോൾ കുറേ ആയല്ലോ, പക്ഷെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തട്ടത്തിൻ മറയത്ത് ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾക്കെന്തോ വളരെ കുറച്ച് നാൾ മുൻപ് കണ്ട പോലെയാണ് ആ സിനിമയെ കുറിച്ചിട്ട് പറയുമ്പോൾ ഒന്ന് മനസ്സിൽ വരിക. അല്ലെങ്കിൽ പ്രേമം, പക്ഷെ ഒന്ന് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 8 വർഷം 10 വർഷം 15 വർഷത്തിൻ്റെ കണക്കൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അത്രയും പിന്നോട്ട് പോകുന്ന ചില മൂവീസ് ആണെങ്കിലും അതിൻ്റെ ആ ഒരു ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ, അത് അതേപോലെ നിൽക്കുന്ന ചില മൂവീസ് ഉണ്ട്. അതുപോലെ എനിക്കൊരു ഭയങ്കര ഇഷ്ടപ്പെട്ട് ആ ഒരു മൂവി കണ്ട് അതിൽ ആ മൂവിയുടെ ഉള്ളിൽ കാണിക്കുന്ന മറ്റൊരു മൂവിയെ കുറിച്ചിട്ട് ഞാൻ അതിൽ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ആ മൂവി അന്വേഷിച്ച് പോയി. അത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1970s 1980s മറ്റേ മൂവി ആയിരുന്നു. ആ മൂവി എന്നിട്ടിരുന്ന് കണ്ട് അങ്ങനെ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മൂവിയുണ്ട്, മഹാനടി. അത് തെലുങ്കിലാണ് എടുത്തതെന്നുണ്ടെങ്കിലും എല്ലാവരും അത് മലയാളത്തിലും തമിഴിലും ഒക്കെ കണ്ടതാണ്. മഹാനടി എന്ന് പറയുന്നത് 2018 ഇറങ്ങിയ ഒരു ബയോഗ്രഫിക്കൽ സിനിമ തന്നെയാണ്, ബേസ്ഡ് ഓൺ ദ ലൈഫ് ഓഫ് സാവിത്രി ഗാരു. അപ്പം സാവിത്രി മാമിൻ്റെ ആ ഒരു ലൈഫ് നാഗശ്വിൻ അതിഗംഭീരമായിട്ട് പോർട്രേ ചെയ്തൊരു മൂവി കൂടിയാണത്. പ്രിയങ്ക ദത്ത് അതുപോലെ തന്നെ വിജയ് ദീപ് മൂവീസിൻ്റെ ബാനറിൽ ഈ ഒരു സിനിമ ഇറങ്ങിയപ്പം അത് ഒരിക്കലും പ്രതീക്ഷയിൽ നമ്മൾ കീർത്തി സുരേഷിന് അങ്ങ് നാഷണൽ അവാർഡ് വരെ എത്തിക്കുന്ന ഒരു മൂവി ആയിരിക്കും എന്ന്. ആൻഡ് ഓഫ് കോഴ്സ് നല്ല ബ്യൂട്ടിഫുള്ളി അതിലെ ആ ഒരു തെലുഗു ഡെബ്യൂവിലെത്തി അതിഗംഭീരമായിട്ട് നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നത് ദുൽഖർ സൽമാനാണ്. നമുക്കപ്പോൾ ഒരു സ്റ്റാർ ആണെങ്കിലും ആ ഒരു തെലുഗു ഓഡിയൻസിന് അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യ ലെവലിലേക്ക് ദുൽഖർ എത്തുന്ന ആ ഒരു സാഹചര്യത്തിൽ തെലുഗു പീപ്പിൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച ഒരു മൂവി തന്നെയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ദുൽഖറിൻ്റെ ജെമിനി ഗണേഷനായിട്ട് എത്തുമ്പോൾ അതുപോലെ തന്നെ സമാന്ത, വിജയ് ദേവർകൊണ്ട ആൻഡ് ഒരുപാട് പേര്, മോഹൻ ബാബു, പ്രകാശ് രാജ്, അങ്ങനെ ഒരുപാട് പേരാണ് ഇതിലെ സപ്പോർട്ടിങ് റോൾസ് ആയിട്ടൊക്കെ തന്നെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും ഞാൻ കുറച്ച് നാൾ മുൻപ് ഒരാളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ആൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ആ മൂവി, എന്തോ എനിക്കത് ഭയങ്കര സ്ലോ ആണെങ്കിലോ ചിലപ്പോൾ ആ പടം എന്ന് വെച്ചിട്ട് ഞാൻ കണ്ടില്ല എന്ന്. ചില ബയോഗ്രഫിക്കൽ ഫിലിംസിന് ചിലപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും, നമ്മളുടെ ഇന്നർ മൈൻഡിൽ ഓഹ് ഭയങ്കര സ്ലോ ആയിരിക്കും ചിലപ്പോൾ പടം എന്നൊക്കെ തോന്നിപ്പോവും. പക്ഷെ അല്ല, ഇത് ഭയങ്കര രസകരമായിട്ടാണ് അതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ബ്യൂട്ടിഫുള്ളായി ചെയ്തിട്ടുള്ള ഈ ഒരു മൂവി എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അത്രയും നല്ല ഒരു ഒരു കൈൻഡ് ഓഫ് റെക്കഗ്നേഷൻ കിട്ടിയിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. നിരവധി ഇപ്പം 66th നാഷണൽ അവാർഡിലെ ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഈ ഒരു മൂവിക്കായിരുന്നു, ബെസ്റ്റ് ആക്ട്രസ് ഈ ഒരു മൂവിക്കായിരുന്നു, ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈൻ ഈ ഒരു മൂവിക്കായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു മൂവിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഏകദേശം 8 വർഷം മുൻപ് ഇറങ്ങിയത് എന്ന് പറയുമ്പം എനിക്ക് തീരെ അത് ആക്ച്വലി എനിക്ക് 8 വർഷമായോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ല ഈ സിനിമ കണ്ടിട്ടാണ് ഞാൻ മറ്റൊരു സിനിമ പോയി കണ്ടതെന്ന്. ഈ ഒരു ഫിലിമിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു പോർഷൻ കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മായാ ബസാർ എന്ന് പറയുന്ന, സോറി കേട്ടോ ഞാൻ കുറച്ച് മുൻപ് അറിയാതെ പറഞ്ഞു പോയത് 1980s എൻ്റെ മിസ്റ്റേക്കാണ്, 1957 സിനിമയാണിത്. അപ്പോൾ ആ മൂവി ഞാൻ ഈ ഒരു സിനിമയിലൂടെ കണ്ടിട്ടാണ് പോയി കണ്ടത്. സാവിത്രി മാമിൻ്റെ ഏറ്റവും ബെസ്റ്റ് മൂവീസിലൊന്നാണ് മായാ ബസാർ എന്ന് പറയുന്നത്. പക്ഷെ ഭയങ്കര രസമുള്ള മൂവിയാണ്, ഒരു ഭയങ്കര ഫീമെയിൽ സെൻട്രിക്കായിട്ടൊരു മൂവി വന്ന് ഇത്രയും കോമഡി രീതിയിൽ, എന്നാൽ ഭയങ്കര രസകരമായിട്ട് ഒരു ഹിസ്റ്റോറിക്കൽ കഥയെ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മൂവി കണ്ടിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും അത് കാണാത്തവരുണ്ടെങ്കിൽ അതും ഒന്ന് കണ്ടു നോക്കൂ, ചിലപ്പോൾ അതിൻ്റെ സബ് ടൈറ്റിൽസൊക്കെ കിട്ടാൻ പാടായിരിക്കും, അതുകൊണ്ട് തന്നെ തെലുഗു മനസ്സിലാവുന്നവർക്കേ ചിലപ്പോൾ കാണാൻ പറ്റുള്ളൂ, അതാണൊരു പ്രശ്നം. എന്തായാലും ഈ 1957 ഒരു മൂവി എനിക്ക് തോന്നുന്ന ഏറ്റവും ഓൾഡസ്റ്റ് മൂവി ഓഫ് തെലുഗു ഞാൻ കണ്ടിട്ടുള്ളത് ഈ മായാ ബസാറാണ് കേട്ടോ. അതിൻ്റെ വേറെ ഏതെങ്കിലും ലാംഗ്വേജിലേക്ക് അത് വന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. എനിവേ, ഈ ഒരു മൂവിയിലേക്ക് പോകുന്ന ഈ ഒരു സമയത്ത് ചില മൂവികൾ നമുക്ക് പ്രിയപ്പെട്ടതാണ്, ചില മൂവികൾ ഇറങ്ങുന്നതിന് മുൻപേ നമുക്ക് നമ്മളുടെ മൈൻഡിൽ ഒരു സാധനം ഉണ്ടാവും, ആ ഒരു സാധനം ചിലപ്പോൾ നമ്മൾ തന്നെ വിചാരിച്ചെടുക്കുന്നതായിരിക്കാം, ഓ അതുകൊണ്ട് അത് കാണാതിരിക്കാം എന്ന് വിചാരിക്കും. ചിലത് ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും പറഞ്ഞ കേട്ടിട്ട് ഉള്ള ഒരു തോട്ട് പ്രോസസ് ആയിരിക്കാം, അങ്ങനെ നമ്മൾ ആ സിനിമ കാണാതെ വിടും. അങ്ങനെയുള്ള ചില മൂവീസിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതിലൊന്നാണ് ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ പോലെ പല ആൾക്കാരും എന്നോട് പറഞ്ഞൊരു അഭിപ്രായം, ഈ ഒരു മഹാനടിയെക്കുറിച്ച്. ഇനി മറ്റു സിനിമയെക്കുറിച്ച് പറയാനുണ്ട്, അപ്പോഴേക്കും നമുക്കൊരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരാം. ഇത് കത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കതർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ട് കൂടും സവാരി. മോർണിംഗ് സവാരി,
2: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ
1: മോർണിംഗ് സവാരി.
3: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
4: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
7: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel.

0: മൂവി കാണാനായിട്ട് പോകുമ്പോൾ ചില മുൻകൂട്ടിയുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടുള്ള ചില അഭിപ്രായങ്ങൾ ഇതൊന്നും വെച്ച് പോകരുത് എന്ന് വളരെ വാശിയോടെ അല്ലെങ്കിൽ എപ്പോഴും അത് മൈൻഡിൽ വെച്ചുകൊണ്ട് ഓരോ തിയേറ്ററിലും പോകുന്ന ഒരാളാണ് ആശിയ.
1: അതെ
0: അല്ലെ, ഏത് മൂവി വന്നാലും വേറെയുള്ളവർ എന്തെങ്കിലും പറയട്ടെ ഞാൻ എന്തായാലും പോയി കാണാം.
1: അതെ അതെ അതെ,
0: ആ ഒരു മൈൻഡ് സെറ്റ് ആണ് പൊതുവെ.
1: അതെ, കാരണം ഞാൻ ഇപ്പോ റീസെന്റ് ആയിട്ട് കാണുന്നുണ്ട്, കാരണം നമ്മളൊരു മൂവി ഇറങ്ങിക്കഴിഞ്ഞാല് പോയിട്ട് റിവ്യൂവേഴ്സ് എന്താ പറയുന്നത്, അവര് പറയുന്നതിനനുസരിച്ചിട്ട് പോയിട്ട് മൂവി കാണുന്ന ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് ദൃഢം, ഷെയ്ൻ നിഗത്തിന്റെ ദൃഢം എന്ന മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ റിവ്യൂ നോക്കുന്ന സമയത്ത് ഫുള്ള് കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല ആ ഒരു തോട്ടിലായിരുന്നു. അപ്പൊ ഞാനും വന്ന് മടിച്ചു, മീൻസ് ഞാൻ നോർമലി അങ്ങനെ ചെയ്യാറില്ല, എന്നാലും ഞാൻ വിചാരിച്ചു ആ കൊടന്നാ പിന്നെ പോണ്ട, എല്ലാവരും ഒരു ഇതാണല്ലോ പറയുന്നത്. എന്നാൽ എന്നിട്ട് പിന്നെ രണ്ടാമത് വിചാരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഷൈനികത്തിന്റെ സിനിമയാണല്ലോ എന്ന് പോയി കണ്ടേക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി കണ്ടപ്പോ നല്ല മൂവി ആയിരുന്നു. ആക്ച്വലി
0: ഇഷ്ടപ്പെട്ടു
1: ഇഷ്ടപ്പെട്ടു. ആക്ച്വലി മിക്കപ്പോഴും എനിക്ക് പറ്റുന്ന അല്ലെങ്കിൽ മിക്കപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് പലരും ഈ റിവ്യൂസ് പറയുന്നത് കേട്ടിട്ട് പിന്നെ മൂവിക്ക് പോവാത്തൊരവസ്ഥ.

0: എനിക്ക് തോന്നുന്നു അത് കൊറേക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാ, ഓ സിനിമ അടിപൊളിയാണോ, തിയേറ്റർ വാച്ച് ആണോ, എന്നാ തിയേറ്ററിൽ പോകാം, ബാക്കിയെല്ലാം ഒ ടി ടി വരാൻ കാത്തിരിക്കാം, ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഇപ്പൊ ആൾക്കാർക്ക് അല്ലേ.
1: അങ്ങനെ
0: എനിക്ക് പൊതുവേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പേഴ്സണൽ റീസൺ കാരണം, അതായത് ഇപ്പം വയ്യ, ഒരു പേഴ്സണൽ ടൈം വേണം, അതായത് ഒരു മീ ടൈം വേണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ചില സാഹചര്യങ്ങളിൽ സിനിമ ഉണ്ടെങ്കിലും പോകണ്ട എന്ന് വിചാരിക്കും. അല്ലാതെ മിക്ക സിനിമകളും തിയേറ്ററിൽ തന്നെ പോയി കാണണം, അതേപോലെ ബാക്കിയുള്ളവർ പറഞ്ഞു കേട്ടിട്ട് മൈൻഡിൽ വെച്ച് ഇതാക്കരുത്. എനിക്കത് ഭയങ്കര സങ്കടമായെന്ന് വെച്ചാൽ പാട്രിയോട്ട്, എല്ലാവരും ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിട്ട് അവിടെ ചെന്നിട്ട് അവര് പ്രതീക്ഷിച്ചത് തരാൻ വേണ്ടിയിട്ടല്ലല്ലോ. ഈ പറഞ്ഞാൽ ആ ഒരു കഥയല്ലേ തരാൻ പറ്റുള്ളൂ. നമ്മള് പ്രതീക്ഷിക്കുന്ന പോലെ ലാലേട്ടൻ മുണ്ടും മടക്കി കുത്തി, അല്ലെങ്കിൽ മമ്മൂക്ക സൂപ്പർ അഞ്ചാറ് ഡയലോഗ് ഒരു ഒറ്റ സ്ട്രെച്ചിൽ പറയാൻ നമ്മൾ വിചാരിച്ചിരുന്ന നടക്കൂ,
1: നടക്കൂല.
0: അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ റിവ്യൂവേഴ്സ് വന്ന് പറഞ്ഞപ്പോ ഒരു ഡിമ്മായി.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചില സിനിമ ഇപ്പൊ ഞാനിപ്പോ ദൃഢം കണ്ട സമയത്ത് തന്നെ അതൊരു സിമ്പിൾ സിനിമയാണ്, പക്ഷെ ട്വിസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉള്ള നല്ലൊരു സിനിമയാണ്, ഒരു കുഞ്ഞു സിനിമയാണ്. പക്ഷെ അതിനകത്ത് ഇവര് ഈ റിവ്യൂവേഴ്സിന്റെ എടുത്ത് നോക്കുന്ന സമയത്ത് ഇവരൊക്കെ എന്തോ വലിയൊരു കാര്യം, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഇങ്ങനെ ആവണം എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. അങ്ങനെയില്ല, ഇതില്ല, അതുകൊണ്ടാണ് ഈ മൂവി അത്രയ്ക്ക് അങ്ങോട്ട് കൊള്ളില്ല. ആക്ച്വലി സിനിമ എന്ന് പറയുന്നത് എൻഡ് ഓഫ് ദി ഡേ എന്താണ്, എന്റർടൈൻമെന്റ്. പക്ഷെ അങ്ങനെയല്ല ഇപ്പൊ എനിക്ക് തോന്നുന്നു പലരും ചിന്തിക്കുന്നത്, എന്തൊരു വലിയ സംഭവമാണ്, അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനം അതിനകത്ത് വരണം. വന്നാൽ ആ മൂവി അടിപൊളിയാണ്, വന്നില്ലെങ്കിൽ ആ മൂവിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ നല്ല മൂവി ആണെങ്കിലും അതൊക്കെ തിയേറ്ററിൽ പരാജയപ്പെടുന്നു, അത് പിന്നീട് ഒ ടി ടിയിലേക്ക് പോകുമ്പോൾ വിജയിക്കുന്നു.
0: ഇതാ പ്രശ്നം, നമ്മൾ വീട്ടിലിരുന്ന് കാണുമ്പോ നമുക്കത് ഓക്കെ ശരി, പൈസ കൊടുത്തിട്ട് അവിടെ പോയി ഇരുന്ന് കാണുമ്പോ അത് പറ്റൂല, നമ്മൾ ഡയറക്ടേഴ്സായി മാറും. അങ്ങനെ ചില പടങ്ങളുണ്ട് കേട്ടോ, അതെനിക്ക് വല്ലാണ്ട് തോന്നിപ്പോയത്, ചില ആൾക്കാര് അനോമി ഇറങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓ അത് തിയേറ്ററിൽ പോയി കാണണോ, വന്നിട്ട് കണ്ടാ പോരെയെന്ന്. ഞാൻ പറഞ്ഞു ഇല്ല, തിയേറ്ററിൽ മിസ് ചെയ്യരുത്, അത് തിയേറ്റേഴ്സിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഓഡിയോ ഇതും കൂടിയാണ്, എന്തോ ഒരു പ്രത്യേകതരം ഓഡിയോ ആണ് അവരിതിനെ സെറ്റ് ചെയ്തത്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങള് നമ്മൾ അവിടെ ചെന്നിരുന്നാലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ, അല്ലാതെ നമ്മൾ വീട്ടിലിരുന്ന് നമുക്ക് അറിയാൻ പറ്റില്ല.
1: അപ്പൊ ഇത് പറഞ്ഞപ്പോ തന്നെ ഇപ്പം ഈ ദൃഢ മൂവി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ക്ലൈമാക്സിൽ ഇവർ ഇതുപോലത്തെ ഒരു കുറച്ച് എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ആ ഫൈറ്റിന്റെ ഇടയിലുള്ള ശബ്ദങ്ങൾ തന്നെ അവർ കുറച്ച് എക്സ്പെരിമെന്റും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ ജസ്റ്റ് നമ്മളൊന്ന് പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് തോന്നുന്നു നല്ലതായിരിക്കും. ഒരു പക്ഷേ വീട്ടിലിരുന്ന് കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ അത് അത്രയും എക്സ്പീരിയൻസ് ചെയ്യണമെന്നില്ല.
0: അതുപോലെ അതെ, ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി നിങ്ങൾ പോയി കാണണം കേട്ടോ. അത് പറഞ്ഞപ്പോഴാ ലവ് ഇൻഷുറൻസ് കമ്പനി പോയി കണ്ടായിരുന്നോ?
1: കണ്ടിരുന്നു. നമ്മുടെ ഇതുണ്ടായിരുന്നു, നമ്മുടെ ഷോ ഉണ്ടായിരുന്നല്ലോ, കണ്ടിട്ടുണ്ടായിരുന്നു.
0: എനിക്ക് അന്ന് വരാൻ പറ്റിയില്ല.
1: ഓക്കെ.
0: എന്നിട്ട് ഞാൻ റീസെന്റ്ലി കണ്ടപ്പോഴത്തേക്കും ഞാനിങ്ങനെ ആലോചിച്ചു, ഇത് തിയേറ്ററിൽ കാണ്ടായിരുന്നു, അത്രയും ഭയങ്കരമായിട്ട് ഡിജിറ്റലി ടെക്നിക്കലി കളോ വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഒരു സമൂഹം ഇപ്പൊ പോകുന്ന പോക്കിൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ എന്താകും.
1: അത് മാത്രല്ല, ആ ഒരു മൂവിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ പാട്ടുകളൊക്കെ കുറച്ച് നാൾക്ക് മുന്നേ ഹിറ്റ് ആയിട്ടുള്ള പാട്ടുകളായിരുന്നു. അപ്പൊ ഞാൻ ആ മൂവി എനിക്ക് തിയേറ്ററിൽ പോയി കാണണം എന്ന് ഫീൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലെ ഓരോ ധീമാധീമയാണെങ്കിൽ ഓരോ പാട്ടുകളും എനിക്കത് തിയേറ്ററിൽ എങ്ങനെയായിരിക്കും, അനിരുദ്ധിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, അതൊന്ന് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ആ മൂവി കാണാൻ പോയിട്ടുള്ളത്.
0: അതും ഈ പറഞ്ഞ പോലെ തിയേറ്റേഴ്സിൽ വലിയ വിജയമായില്ല, അതാണ് പ്രശ്നം. അപ്പൊ അതും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അത് എന്തോ ഈ പറഞ്ഞ പോലെ വലിയ കാര്യമായിട്ട് നമ്മളിങ്ങനെ വിചാരിക്കാതെ ചില മൂവീസ് ചില എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി കാണാം.
1: തീർച്ചയായിട്ടും.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
4: Joyalukkas, world's favorite jeweler.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: rate update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22 only at Sky Jewelry.
1: ഇപ്പോഴത്തെ ഗോൾ റേറ്റ് അപ്ഡേറ്റിലേക്ക് ഒന്ന് കടക്കേണ്ട സമയമായിരിക്കാണ് ഖത്തറിന്റെ ഫേവറി റേഡിയോ സ്റ്റേഷനിൽ. 24 കാരറ്റ് ഗോൾഡ് 562 ഖത്തറിയാൽ, 22 കാരറ്റ് ഗോൾഡ് 518 ഖത്തറിയാൽ, 21 കാരറ്റ് ഗോൾഡ് 491 ഖത്തറിയാൽ, 18 കാരറ്റ് ഗോൾഡ് 424 ഖത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഗോൾഡിന്റെ നിരക്ക് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കാം.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: ഹായ്, ദിസ് ഇസ് സുഹാസ്നി.
4: യു ആർ ലിസണിംഗ് ടു
3: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: This is
6: Radio Suno 91.7 FM.
7: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
8: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

അങ്ങനെ നല്ലൊരു എം ജി ശ്രീകുമാർ സോങ് ഒക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ കത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെറോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് മൂവീസ് ഉണ്ട് ഈ വരുന്ന, എനിക്കൊന്ന് അതിരടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എല്ലാ ഇന്റർവ്യൂസും കണ്ടിട്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് എന്താ പറയുക, ആകാംക്ഷ കൂടുന്നു. ആ ഒരു കോമ്പിനേഷൻ കാണാനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ് എല്ലാ ഇന്റർവ്യൂ കാണാൻ തോന്നിപ്പോയിട്ടോ. സത്യം പറഞ്ഞാൽ വല്ലപ്പോഴാണ് ചില സിനിമകളുടെ ആ ഒരു ഇന്റർവ്യൂസ് കാണുമ്പോഴത്തേക്കും ഇരുന്ന് ചിരിച്ച് ചിരിച്ചൊരു വഴിക്കാവുന്നത്. അതുപോലൊരു സിനിമ തന്നെയാണ് അതിരടി. ടൊവിനോ ബേസിൽ, വിനീത് ശ്രീനിവാസൻ, ഈ ഒരു കോമ്പിനേഷൻ അലോങ് വിത്ത് അഫ്കോഴ്സ് നമ്മുടെ ഒക്കെ തന്നെ സർവം മായയിലെ മായ എത്തുന്നു. അതിനോടൊപ്പം നമ്മുടെ മറ്റ് പലരും, നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് പേരാണ് അതിലേക്ക് എത്തുന്നത്. പെട്ടെന്ന് ഞാനിങ്ങനെ ആലോചിച്ചെടുക്കായിരുന്നു ഓരോരോ പേരുകൾ. അത് പറഞ്ഞപ്പോഴാണ് അതിൻ്റെ കൂടെ തന്നെ ഇനി 10 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. 10 ദിവസം കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ദൃശ്യം 3 എത്താനായിട്ട് പോകുന്നു. അങ്ങനെ നിരവധി സിനിമകളാണ്. അപ്പം ഈ സിനിമകളൊക്കെ തന്നെ ആദ്യം തന്നെ പോയി കാണുക, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനായിട്ട് ഇരിക്കരുത്. ആ റിവ്യൂസും കാര്യങ്ങളൊക്കെ തന്നെ അഫ്കോഴ്സ് നമ്മളുടെ രീതിയിൽ കണ്ടിട്ട് വേണം നമ്മൾ അതിന് റിവ്യൂവും കാര്യങ്ങളൊക്കെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കാനായിട്ട്. നമ്മൾക്ക് എങ്ങനെയാണ് അത് ഇഷ്ടപ്പെടുന്നതെന്ന് അറിയില്ല, കാരണം ഓരോ വ്യക്തികൾക്കും ഓരോ ടേസ്റ്റാണ്. എനിക്ക് വർക്കൗട്ട് ആവുന്നത് നിങ്ങൾക്ക് വർക്കൗട്ട് ആവില്ല. ഇപ്പം ആ ഒരു വൈറ്റ് കാറിൽ ഇരുന്ന് പോകുന്ന ഒരാൾ സിനിമ കാണുന്നതായിരിക്കില്ല ചിലപ്പോൾ അപ്പുറത്തിരിക്കുന്ന ബ്ലാക്ക് കാറിലുള്ള ആൾക്ക് വർക്കൗട്ട് ആവുക. അങ്ങനെ ആകെ മൊത്തത്തിൽ നമുക്ക് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പോലും പല പല അഭിപ്രായങ്ങളുണ്ടാവും. അപ്പോൾ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുക, പക്ഷെ അത് വെച്ച് അത് അടിസ്ഥാനമാക്കി സിനിമകൾ കാണാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക്. ഇനി ഐ പി എൽ മാച്ചിലേക്കൊക്കെ പോകണം. പഞ്ചാബും ഡൽഹിയും ദാ ഓൾ സെറ്റാണ് കളത്തിലേക്ക് ഇറങ്ങാൻ.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
3: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. E offer 2026 June 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യ നായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് മെയ് 14 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
6: Of the art.
7: In the art of Podumakulanda.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings. Presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgut thudangi authentic Arabic cuisine de ruji ariyam. Call 4001707.
3: In association with
4: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
5: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecues inum avashyamayathellam oriki Daiso.
6: Daiso, let's make every outing unforgettable.
7: And
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
9: Good evening, good evening, good evening. Amazing ആയിട്ടുള്ള ഒരു ഈവനിങ് ടൈം ദാ. അതിൽ മനോഹരമായിട്ടുള്ള ഒരുപാട് വിശേഷങ്ങളുമായിട്ട് സന്ദീപാണ് ജോയിൻ ചെയ്യുന്നത്. ഓൺ യർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ 917 ഈവനിങ്സിന്റെ ടൈമാണ്. മെയ് 11 തിങ്കളാഴ്ച ദിവസം. ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ട്. നോട്ട് ജസ്റ്റ് സ്പെഷ്യാലിറ്റി, പക്ഷെ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു വണ്ടർഫുൾ മാച്ചിൻ്റെ വിശേഷങ്ങൾ കൂടി അറിയാനാണ്. എന്തായാലും ഐ പി എൽ T20 വിശേഷങ്ങൾ എന്താണ്? രാവിലെ അല്ലല്ലോ, വൈകുന്നേരം തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ, പക്ഷേ ഇപ്പോഴല്ല കേട്ടോ, രാവിലെ ഇന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ച് മുന്നേ നമ്മുടെ മാച്ചിനെയും മാഷപ്പിൽക്ക് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വന്നതാണ്. നാക്കൊക്കെ വിളക്കുന്നു, ശരിയല്ലാന്ന് തോന്നുന്നു. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റാർട്ട് നല്ലതല്ല എന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ട്രാക്കിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ട്രാക്കിലേക്ക് ഞാനും എന്തായാലും എത്താനായിട്ട് അതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈം. രണ്ട് ഗംഭീരമായിട്ടുള്ള ടീം, ആ ടീമിൻ്റെ മാച്ച് വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട്. ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യാലിറ്റിയിലേക്ക് പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം മദേഴ്സ് ഡേ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ കുറച്ച് ബാക്കി പത്രം, കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാനുണ്ട്. അതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ദാ ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ് ടു ഓൾ മൈ ലവ്ലി ലിസ്ണേഴ്സ് പറയുകയാണ്. ആ ഒരു ഈവനിങ് വിഷ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴേ ഏറ്റവും അധികം വെയിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഗുഡ് ഈവനിങ് വിഷസ് കേൾക്കാനും വായിക്കാനും ഒക്കെ തന്നെയാണ്. അപ്പോൾ ആ വിഷസ് അയച്ചു തുടങ്ങിക്കോളൂ 5000917ലേക്ക്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വെഡിങ് ഡേ വിഷസ്, ബർത്ത് ഡേ വിഷസ്, എല്ലാ വിഷസും ദാ ഇങ്ങോട്ട് പോകുന്നോട്ടെ. ഞാൻ എന്തായാലും വെയിറ്റിംഗ് ആണ്. ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ സന്ദീപാണ് കൂടെയുള്ളത്. 91.7 FM ഖത്തറിൻ്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 10 മിനിറ്റും 58 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോനോ 91.75. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: യു ആർ

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: You're listening to Radio Sonoro.

0: Store today.
1: Welcome back to Radio Sun 91.7 FM. ഇത് 917 ഈവനിങ്സ് ഇന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ഉള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 18:52. ഈ ഒരു പോയിന്റിൽ തീർച്ചയായിട്ടും എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഗംഭീരമായിട്ടുള്ള സ്കോറിന് വേണ്ടിയിട്ടാണ്. ആൻഡ് സ്കോറിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ തീർച്ചയായിട്ടും ആ രണ്ട് ടീമിനെയും കുറിച്ച് പറയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഓരോ ദിവസം കഴിയും തോറും, ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മത്സരം തൊട്ട് നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് മൊമെന്റുകൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള മൊമെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിക്കറ്റ് പോകുന്നതും അതേപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പല ടീമുകളും വിജയിച്ചു പോകുന്നതൊക്കെ തന്നെ ഇങ്ങനെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ടോട്ടലി അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണോ ഇപ്പോൾ നമ്മുടെ IPL പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവിടെ ഇവിടെയൊക്കെ നമുക്ക് അത് സമ്മതിച്ചു കൊടുക്കേണ്ടി വരും. ആ ഒരു സമ്മതം എന്തായാലും ഇന്നത്തെ സ്കോറിന് എത്രത്തോളം ബാധിക്കും എന്നുള്ളത് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി സ്കോർസ്. IPL സ്കോർ അപ്ഡേറ്റിന്റെ ടൈം.
2: T20 സ്കോർ അപ്ഡേറ്റ് brought to you by
3: ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്തർകദീൻ വക്ര VFS ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്മ ബിന്നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ ബ്രൂക്സ് കഫേ ഖത്തർ. സർവിംഗ് ഹാപ്പിനെസ്. കോ-പ്രസന്റഡ് ബൈ
4: ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198.
5: In association with
6: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ദേശി രുചിയുമായി ദേശി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
1: യെസ്, ഇന്നത്തെ ആ ഒരു അപ്ഡേറ്റിലേക്ക്, പഞ്ചാബ് ആൻഡ് ഓൾസോ ഡൽഹി, രണ്ട് അടിപൊളി ടീംസ് അല്ലേ. രണ്ട് ടീമിലും എനിക്ക് തോന്നുന്നു പഞ്ചാബ് കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രകടനമാണോ ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ തൊട്ട് ദയവ് ചെയ്ത് ഒരു ടീമിനെയും സപ്പോർട്ട് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. കാരണം ഏത് ടീമിനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാലും അവർക്കൊന്നും ഒരു വിക്കറ്റ് നഷ്ടമാവുന്നുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ഗെയിമിൽ തോറ്റു പോകുന്നു എന്നുള്ള ഒരു അഭിപ്രായമൊക്കെ വരുന്നുണ്ട്. ഞാൻ ഒരു ടീമിനെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. നോട്ട് ബീയിങ് ബയസ് ടു എനി ടീംസ്, പഞ്ചാബ് ആൻഡ് ഡൽഹി ഇതാ അതിമനോഹരമായിട്ടുള്ള ആ ഒരു പ്രകടനം കാഴ്ചവെക്കുമ്പോൾ ആദ്യത്തെ 3 ഓവേഴ്സ് കംപ്ലീറ്റ് ആണ്. 57 റൺസ്, ഒരു വിക്കറ്റും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ആൻഡ് ആദ്യത്തെ ആ ഒരു 3 ഓവേഴ്സ് പവർ പ്ലേ നടക്കുമ്പോൾ തന്നെ 57 റൺസ് ഇസ് എ ഹ്യൂജ് തിങ് ആൻഡ് എടുത്തു പറയാനുള്ളത് പ്രിയാൻഷിൻ്റെ ആ ഒരു പ്രകടനമാണ്. 17 ബോൾസിൽ നിന്ന് 41 റൺസ് സ്വന്തമാക്കിയാണ് ഇതാ മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള വൈബ് എന്ന് പറയുന്നത് സംതിങ് ദാറ്റ് is we have to get updated to each moment. ഓരോ മൊമെന്റും അപ്ഡേറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ള രീതിയിലാണ് കളിയുടെ ആ ഒരു ഗതി പോകുന്നത്. ഏറ്റവും അടിപൊളിയായിട്ട് ആ ഒരു ഗെയിം ഇങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് ഇത് റേഡിയോ സോണ 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത്. റൺ റീഡിൻ്റെ ഒരു കാര്യം കൂടി ചെറുതായിട്ടൊന്ന് ഓർപ്പിക്കുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനെ കാട്ടില്ല, എനിക്ക് തോന്നുന്ന ഈ ഒരു IPL എൻറ്റയർലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 18 വരെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഓൾമോസ്റ്റ് 17-18 അടുപ്പിച്ചത് വീണ്ടും റൺ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 200 മുകളിൽ അല്ലെങ്കിൽ ഒരു 250 അടുപ്പിച്ച് നമുക്ക് ആ ഒരു റൺസ് എന്ന ഒരു ടാർഗറ്റ് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു വിലയിരുത്തൽ. ഇതൊക്കെ തുടക്കത്തിലെ കാര്യമാണ്, കളി എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. അതുകൊണ്ട് തന്നെ സ്റ്റേ ട്യൂൺഡ് കേട്ടുകൊണ്ടേയിരിക്കുക. ഐ വിൽ ബി റൈറ്റ് വിത്ത് യു ഓൾ ദി അപ്ഡേറ്റ്സ് ഓഫ് IPL T20.
7: വടക്ക് വടക്ക് കൊട്ടണ കൊട്ടണ വെക്കു തിത്തൈച്ചോടും വെക്കണ കിഴക്കില്ലേ മൈനെ കാണാം പടിഞ്ഞാട്ടിൽ.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. 917 evenings.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency. Radio Sino.
0: Today's Go Rate Update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22. Only at Sky Jewelry.
2: In the gold rate update, 18 carat gold, 430.50, Qatar Riyal 21 carat gold, 499, Qatar Riyal 22 carat gold, 526, Qatar Riyal 24 carat gold, 521, Qatar Riyal. Gold rate is brought to you by Sky Jewelry.
0: You are listening to Radio Suno 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
6: Hi Radio Suno Display, ഞാൻ നിങ്ങളുടെ ബിജു നാരായണൻ.
0: You are listening to
6: Radio Suno. Ini kete kete uttu kuda.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
3: in association with
4: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
5: Foldable chairs, picnic balls, thudangi, ningalude outdoor camping inum, barbecue inum, avashyamayathellam oruki, Daiso.
6: Daiso, let's make every outing unforgettable.
7: And
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
9: What a match. In fact, അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാച്ച് തന്നെയാണ്. ദർ ഇസ് നോ ഡിബേറ്റ് അബൌട്ട് ഇറ്റ്. കാരണം അത്ര മനോഹരമായിട്ടുള്ള പെർഫോമൻസ് പഞ്ചാബ് ദേ തന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചാബ് മാത്രമല്ല, രണ്ട് ടീമുകളും തന്നെ. ഡൽഹിയും അതിമനോഹരമായിട്ട് ബൗൾ ചെയ്യുന്നുണ്ട്. ബട്ട് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഡൽഹി തന്നെ വിൻ ചെയ്ത ടോസ്. അവർ തന്നെ ബൗൾ ചെയ്യാൻ തീരുമാനം എടുക്കുന്നു. ആൻഡ് ആ ഒരു തീരുമാനത്തിൽ നിന്നും ഓൾമോസ്റ്റ് നമുക്ക് ദേ ആറാമത്തെ ഓവർ അവസാനിച്ച് ഏഴാമത്തെ ഓവറിന്റെ പകുതിയും കഴിയുമ്പോൾ 77 റൺസ് ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പഞ്ചാബിന്റെ ആ ഒരു നേട്ടം എന്ന് എനിക്ക് ഈ ഒരു പോയിന്റിൽ എടുത്തു പറയാനുള്ളത്. റൺ റേറ്റ് എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും ആ ഒരു പൊയ്ക്കൊണ്ടിരുന്ന ഫ്ലോ കുറഞ്ഞു എങ്കിൽ പോലും പ്രിയാൻഷ് ഒക്കെ തന്നെ 27 ബോൾസിൽ നിന്നും 50 റൺസ് സ്വന്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പഞ്ചാബ് ഈ ഒരു പോയിന്റിൽ അറ്റ് ദിസ് പോയിന്റ് ഏഴാമത്തെ ഓവർ കഴിയാനായിട്ട് 3 ബോൾസ് മാത്രമാണ് ബാക്കിയുള്ളത്. 77 റൺസ് എടുത്തിട്ടുണ്ട്, നോ വിക്കറ്റ്സ് ഹാവ് ഗോൺ. ഇത് തന്നെ പ്രത്യേകതയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇനി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഫൈനൽ ആ ഒരു സ്കോർ, ആ ഒരു ടാർഗറ്റ് എത്രയായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം വിക്കറ്റ് ഒന്നും തന്നെ വിട്ടുകൊടുക്കാനായിട്ട് പഞ്ചാബ് റെഡിയല്ല. ഏറ്റവും ഒരു ശാന്തമായിട്ടുള്ള സ്റ്റേഡിയം എന്ന് പറയണം. ഭയങ്കര ആവേശമൊന്നും അങ്ങനെ അധികം ഈ ഒരു ടൈമിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് ദ സ്റ്റേഡിയം ഇസ് ക്വൈറ്റ് കൂളർ. ഇന്നത്തെ ആ ഒരു മത്സരം എത്രത്തോളം ഗംഭീരമായിരിക്കും, ആരായിരിക്കും രാത്രി ആ ഒരു വിന്നർ ആയിട്ട് അല്ലെങ്കിൽ ഇന്നത്തെ മത്സരത്തിന്റെ ജേതാക്കളായിട്ട് അത് എത്താൻ പോകുന്നത്, we'll have to wait until then. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴേ തീർച്ചയായിട്ടും ആ ഒരു സ്കോറ് അപ്ഡേറ്റ്സ് ഒക്കെ അറിയാനായിട്ട് സ്റ്റേ ട്യൂൺഡ് കേട്ടുകൊണ്ടേയിരിക്കുക. ഒരുപാട് ബ്യൂട്ടിഫുൾ ട്രാക്കുകളും അതിൻ്റെ കൂടെ ചെറിയ ചെറിയ കഥകളും ഒക്കെ ആയിട്ട് ഞാൻ കൂടെ ഉണ്ടാവും ഓൺ യുവർ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ IPL സ്കോർ അപ്ഡേറ്റ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം.
10: T20 Score Update Brought to you by
11: ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്തർകദീൻ വക്ര VFS ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്മ ബിൻ നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ @ ബ്രൂക്സ് കഫേ ഖത്താർ. സെർവിംഗ് ഹാപ്പിനെസ്. കോ പ്രസന്റഡ് ബൈ
12: ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198.
13: In association with
14: Crisil Boundary Gal Payumbol Asil DC Rujiyumai DC Daba Bin Mohammed Thavol Mall and Mall of Qatar.
9: Yes, IPL score update wider Sandeep Aanu koodiyulladu on your favorite FM station. At this point enikkum cherudayittonu doubt adichu thodangunnundu. Njan ee paranja pole kannu vekkunnano endana sambhavam nallathu enikku manasilavunnilla. But then da aa oru overum avasanikkar aavumbo, adayathu 7th overum avasanikkar aavunnathine avasanathe aa oru rendamathe സെക്കൻഡ് ലാസ്റ്റ് ബോളിൽ, അവസാനത്തെ രണ്ടാമത്തെ ബോളോ, ആ കറക്റ്റ് തന്നെ. അപ്പോൾ സെക്കൻഡ് ലാസ്റ്റ് ബോളിൽ ഒരു വിക്കറ്റ് കൂടി നഷ്ടമായിരിക്കുകയാണ്. ഒരു വിക്കറ്റ് കൂടി എന്ന് പറയുമ്പോൾ വെരി ഫസ്റ്റ് വിക്കറ്റാണ് നഷ്ടമാവുന്നത് പഞ്ചാബിന്. ഇതുവരെ നഷ്ടങ്ങളൊന്നും ഇല്ലാണ്ട് വളരെ ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതാ 78 റൺസ് ഒരു വിക്കറ്റ് നഷ്ടത്തിലാണ് ഇപ്പോൾ പഞ്ചാബ് ഉള്ളത്. ഇനി ഏഴാമത്തെ ഓവർ കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ബോൾ കൂടി ബാക്കിയുണ്ട്. ആ വിശേഷങ്ങളും അതേപോലെ തന്നെ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് കൂടെ ഞാനുണ്ട് എന്ന് ഓർപ്പിച്ചുകൊണ്ട് തന്നെ മനോഹരമായിട്ടുള്ള ട്രാക്കിലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ ഖത്തറിന്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസിയിൽ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings. Presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4001707.
1: In association with
2: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecues inum avashyamayathellam oriki Daiso.
2: Daiso, let's make every outing unforgettable.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: ഡേയ്സ് ആൻഡ് ടൈം, അയ്യോ, ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സമയവും ദിവസങ്ങളും ഒക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ, തീർച്ചയായിട്ടും മെയ് 11 എന്നുള്ള ഈ ഒരു ദിവസം തിങ്കളാഴ്ച ദിവസമായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ആ ഒരു സാറ്റർഡേ, ഐ മീൻ സൺഡേ വൈബിൽ, സാറ്റർഡേ അല്ലല്ലോ, സൺഡേ വൈബിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ബദ്ധൻ ഓർമ്മിപ്പിക്കുകയാണ്, സൺഡേ ഒന്നും അല്ല, തിങ്കളാഴ്ച ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞാൽ, രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വീക്കെൻഡിലോട്ട് നമ്മൾ കടക്കുന്ന ഒരു സമയമാണ്. ഒത്തിരി പ്ലാനിങ്സും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യണം. പക്ഷേ ആ പ്ലാനിലോട്ടും കാര്യത്തിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ നമ്മൾ നേരെ പോകുന്നത് ഐ പി എൽ സ്കോർ അപ്ഡേറ്റിലേക്ക്. റൈറ്റ് നൗ
0: T20 സ്കോർ അപ്ഡേറ്റ് brought to you by
5: ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മതർകദീൻ വക്ര VFS ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്മ ബിന്നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ ബ്രൂക്സ് കഫേ ഖത്തർ. സെർവിംഗ് ഹാപ്പിനെസ്. കോ-പ്രസന്റഡ് ബൈ
6: ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198.
7: In association with
8: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ഡി സി രുചിയുമായി ഡി സി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
4: കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച പോലെയാണോ മുന്നോട്ട് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേ ഇവിടെ മാച്ചിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം ഓക്കെ, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. എന്തായാലും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ചിനെ പറ്റിയിട്ട് എനിക്ക് സംസാരിക്കാനായിട്ടുണ്ട്. ആ ഒരു ട്രെൻഡിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി സ്കോർ അപ്ഡേറ്റ്സ് റൈറ്റ് നൗ. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം തീർച്ചയായിട്ടും എത്ര വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിക്കറ്റുകളുടെ എണ്ണത്തിനെക്കാട്ടിലും ഈ ഒരു പോയിന്റിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആ ഒരു സ്കോറിന് തന്നെയാണ്. 200 എന്നുള്ള സ്കോറിലേക്ക് പഞ്ചാബിന് എത്താനായിട്ട് പറ്റുമോ? കാരണം അത്രമാത്രം ഗംഭീരമായിട്ടുള്ള ഒരു റൺ റേറ്റിലാണ് ഇന്നത്തെ ആ ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഓൺ ക്രീസ് ഉള്ളത് ശ്രേയസ് അയ്യറും കൂപ്പർ കൊനോലിയാണ്. രണ്ടുപേരും കൂടി ഒരു ബ്യൂട്ടിഫുൾ പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദാ 10th ഓവർ അവസാനിക്കുമ്പോൾ ഇപ്പോൾ ഉള്ള 114 എന്നുള്ള സ്കോറ് 200 250 ഒക്കെ എത്തിക്കാനായിട്ട് നമ്മുടെ പഞ്ചാബിന് സാധിക്കുമെന്നുള്ള ഒരു അത്രത്തോളം കാലിബറുള്ള ഒരു ടീമാണ്. അപ്പോൾ ദർ ഇസ് നോ ഡിബേറ്റ് ദാറ്റ് ദേ കനോട്ട് ഡു ഇറ്റ്. അങ്ങനത്തെ കാര്യങ്ങൾക്കുള്ള ഡിബേറ്റും കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. വളരെ സിമ്പിളായിട്ട് പഞ്ചാബിന് സാധിക്കട്ടെ. ആൻഡ് പഞ്ചാബിന് ആ കാര്യം സാധിക്കുമ്പോൾ ഡൽഹിക്കും ഈക്വലി പെർഫോം ചെയ്യാനായിട്ട് പിടിച്ചു നിൽക്കാനായിട്ട് കൂടി സാധിക്കട്ടെ എന്ന് പറയുന്നു. ഈ പോയിന്റിൽ, അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം, ശ്രേയസ് 12 ബോളിൽ നിന്നും 18 റൺസും, അതേപോലെ തന്നെ കൂപ്പർ കൊനോലി 6 ബോൾസിൽ നിന്നും 7 റൺസും സ്വന്തമാക്കിയാണ് നിൽപ്പുള്ളത്. ആൻഡ് ശ്രേയസ് ആസ് ഓൺ സ്ട്രൈക്ക്, 115 റൺസ്, 2 വിക്കറ്റ് നഷ്ടത്തിൽ 10 ഓവേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 11th ഓവർ ഓൾമോസ്റ്റ് ഇങ്ങനെ കംപ്ലീറ്റ് ആയി വരുന്നു. ഈ ഒരു ടൈമിൽ ദ ഐ പി എൽ അപ്ഡേറ്റ്സുമായിട്ട് സന്ദീപാണ് കൂടെയുള്ളത്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ ആ ഒരു ട്രെൻഡ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. എന്താണെന്ന് അറിയാനായിട്ട് വെയിറ്റ് ചെയ്യുക. 2026 നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റം വരുന്നു. യെസ്, ആ ഒരു മാറ്റത്തെ നമ്മൾ പോസിറ്റീവായിട്ടായിരിക്കുമോ കാണുന്നത് എന്നുള്ളത് Let's see. Wait, കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സുനോ 91.7 FM. ആ ഒരു ചേഞ്ച് എന്താണെന്ന് അറിയാനായിട്ട്.

0: വചനങ്ങളിലൂടെ നിങ്ങൾ കടത്തെ സൂക്ഷിക്കുക. കടം രാത്രിയിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 15:28. ദിസ് ഈസ് യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. ഒരുപാട് വിശേഷങ്ങളുമായിട്ട് സന്ദീപാണ് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ബ്യൂട്ടിഫുൾ ട്രാക്കുകളൊക്കെ ഇതാ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം. അതിലും ഗംഭീരമായിട്ടുള്ള സോങ്സ് ഒക്കെ ഇടയ്ക്കൂടെ ഞാനിങ്ങനെ പ്ലേ ചെയ്ത് പോകുന്നുണ്ട്. IPL അപ്ഡേറ്റ്സ് തൽക്കാലം ഒന്ന് അവിടെ നിൽക്കട്ടെ. എനിക്ക് ചെറുതായിട്ട് ഒരു വലിയ ഡിസ്കഷൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ ചേഞ്ചസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന 2026 ഒരു പുതിയ 2016 മാറുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഞാൻ പറഞ്ഞ വർഷങ്ങളൊന്നും മാറിപ്പോയിട്ടില്ല. 2026 സംവെയർ ബിക്കമിങ് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള 2016 പുതിയ വെർഷനാണ് എന്നുള്ളതാണ് പകുതി മുക്കാൽ പേരും ദാ ഇപ്പോൾ നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും തന്നെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യുന്നത്. എന്തിനാണ് ഈ ഒരു ക്ലെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സംഭവങ്ങൾ അതൊക്കെ തന്നെ തിരിച്ചു വരുന്നു. അത് ജസ്റ്റ് നൊസ്റ്റാൾജിയ കൊണ്ടോ അങ്ങനത്തെ സംഭവങ്ങൾ കൊണ്ട് മാത്രമല്ല, അഫോർഡബിലിറ്റി ഒന്നാമത്തെ കാര്യം, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ യൂസബിലിറ്റിയാണ്. തീർച്ചയായിട്ടും നമുക്ക് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഭയങ്കര കോമ്പൗണ്ട് ആക്കി വെച്ചിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ കോംപ്ലക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ആ കോംപ്ലക്സിറ്റി ഒന്ന് കുറയ്ക്കാനായിട്ട് നമുക്ക് വീണ്ടും പോകേണ്ടത് പഴയ കാലത്തേക്ക് തന്നെയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ഇന്നത്തെ ദിവസം നമ്മളുടെ ഡിസ്കഷനിലേക്ക് വരുന്നത് നമ്മുടെ വെരി കോമൺ ഹെഡ്സെറ്റ് ആണ്, അല്ലെങ്കിൽ വയേർഡ് ആയിട്ടുള്ള ഹെഡ്സെറ്റ്സ് ആണ്. 2024 കാലഘട്ടത്തിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ഗാഡ്ജറ്റ്. ഈ ഒരു ഗാഡ്ജറ്റ് പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ എക്സിസ്റ്റൻസിലേ ഇല്ല. 2025-2024 ആ ഒരു അവസാന കാലഘട്ടത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരുടെ എക്സിസ്റ്റൻസ് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ട ടൈമിലേക്കാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു ടൈമിൽ വളരെയധികം ചേഞ്ച് ആയിട്ട് കൊണ്ടുവന്നത് ഇപ്പോൾ എയർപോഡ്സ് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലുള്ള നമുക്ക് വയേർഡ് അല്ലാത്ത ഹെഡ്ഫോണുകളായിരുന്നു. ഒരു കൗതുകത്തിന് നമ്മളിതൊക്കെ മേടിച്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പക്ഷേ അതിൻ്റെ ഒരു ഹെഡ്ഫോൺ കളഞ്ഞു പോയാൽ, നമ്മൾ യൂസ് ചെയ്യുന്ന എയർപോഡ് അത് ഒരെണ്ണം കളഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുതിയ ഒരെണ്ണം മേടിക്കേണ്ടി വരുന്നു. ആൻഡ് ദ കോസ്റ്റ് ഇസ് റിലേറ്റീവ്ലി ഭയങ്കര ഹൈ ആണ്. നമുക്ക് ജനറലി നോക്കിക്കഴിഞ്ഞാൽ വയേർഡായിട്ടുള്ള ഹെഡ്സെറ്റ് 10 രൂപ ഒന്നുമില്ല. നാട്ടിൽ പോയി കഴിഞ്ഞാൽ 10 രൂപ മുതൽ മേടിക്കാൻ പറ്റുന്ന സംഭവം. ഇവിടെയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ 8 റിയാല് 5 റിയാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഹെഡ്സെറ്റ് വയേർഡായിട്ടുള്ള പർച്ചേസ് ചെയ്യാൻ സാധിക്കും. യൂസ് ഒന്ന് തന്നെയാണ്, ചിലപ്പോൾ ക്വാളിറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വന്നിട്ടുണ്ട്. സോ ബെറ്റർ ഒരു 10-45-50 റിയാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അഫോർഡബിൾ ആയിട്ടുള്ള വളരെ ക്വാളിറ്റി പരമായിട്ടുള്ള ഹെഡ്ഫോൺസ് വയേർഡ് കിട്ടുമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ 400-300 ഒക്കെ മുടക്കി ഹെഡ്ഫോൺസിൻ്റെ ആ ഒരു വയർലെസ് വേർഷൻ മേടിക്കുന്നത് എന്നുള്ളത് പുതിയ ജനറേഷൻ, ജെൻസി ജനറേഷൻ തിങ്ക് ചെയ്ത് തുടങ്ങിയോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. റിവൈവൽ ആണോ, നൊസ്റ്റാൾജി ആണോ, എന്താണെന്ന് ുള്ളത് ജെൻസി പിള്ളേരാണ് പറയേണ്ടത്. സോ നിങ്ങൾക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ളത്, ഇപ്പോൾ യൂസ് ചെയ്യുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ആ ഒരു ഹെഡ്സെറ്റ് വയേർഡ് അല്ലാത്തതാണോ അതോ വയേർഡ് ആയിട്ടുള്ളതാണോ? വയേർഡ് ഹെഡ്സെറ്റ്സ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യുക, ഫോട്ടോ ഒക്കെ അയച്ച് ഒന്ന് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇടാനായിട്ട് മറക്കണ്ട. 5000-9170917 ഹ്യൂജ് ഡിസ്കഷൻ ഇസ് കമ്മിങ് അപ്പ്. ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടി തന്നെ മനോഹരമായ ഒരു ട്രാക്കിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ your favorite FM station.

0: You are listening to Radio Suno 91.7 FM
1: Qatar's happiness frequency.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
5: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
6: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
7: The biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
8: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
9: എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗായിക കെ എസ് ചിത്ര.
0: യു ആർ ലിസ്ണിംഗ് ടു
9: റേഡിയോ സുനോ 91.7.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
3: in association with
4: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
5: Foldable chairs, picnic balls, thudangi, ningalude outdoor camping inum barbecue sinum avashyamayathellam oriki Daiso.
6: Daiso, let's make every outing unforgettable.
7: And
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
9: Welcome back once again. Radio Suno 91.7 FM. The IPL updates in the time lake. T20 updates. ഈയൊരു ടൈമിൽ നമ്മൾ 16th ഓവർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു. 162 റൺസ് 2 വിക്കറ്റ് നഷ്ടത്തിലാണ് പഞ്ചാബ് ആസ് ഓഫ് നൗ ഉള്ളത്. ഡൽഹി ഇതേ കുറച്ച് സ്ട്രെസ്ഡ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ശ്രേയസ് ആൻഡ് കൊണോൾ ഇതേ നമുക്ക് ആ ഒരു വളരെ ഇതായിട്ടുള്ള വളരെ സ്മൂത്ത് ആയിട്ടുള്ള ആൻഡ് ഓൾസോ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു റൺസ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. എടുത്തു പറയേണ്ടത് ശ്രേയസിൻ്റെ ഓവർ തന്നെ, ഐ മീൻ റൺസ് തന്നെയാണ്. 27 ബോൾസിൽ നിന്നും 41 റൺസ് സ്വന്തമാക്കി ശ്രേയസും. ഒട്ടും മോശമല്ല കൊണോളി, 22 ബോൾസിൽ നിന്നും 31 റൺസ് സ്വന്തമാക്കി. ശ്രേയസിനെയും സപ്പോർട്ട് ചെയ്ത് ഏറ്റവും മനോഹരമായിട്ട് തന്നെ ആ ഒരു ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. 2 വിക്കറ്റ് മാത്രമാണ് ഈ ഒരു പോയിന്റിൽ നഷ്ടമായിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു സ്കോറും ബിൽഡപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇന്നത്തെ ആ ഒരു ഫൈനൽ ടാർഗറ്റ്, നമ്മുടെ പഞ്ചാബ് ടീം ഡൽഹിക്ക് വേണ്ടി സെറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ടാർഗറ്റ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്ന ആ ഒരു നമ്പർ എത്രയാണെന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. 5000-0917 ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുന്നു, നമ്മുടെ ഇന്നത്തെ ആ ഒരു ടാർഗറ്റ് എത്രയാണെന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000-0917. ആ ഒരു അപ്ഡേറ്റ് അറിയാനായിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ കുറച്ച് മുന്നേ നമ്മൾ ഗംഭീരമായിട്ടുള്ള ഒരു ഡിസ്കഷൻ്റെ തുടക്കം ഇങ്ങനെ കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സോ വിൽ ഗെറ്റ് ബാക്ക് ടു ദാറ്റ് ഡിസ്കഷൻ ആസ് വെൽ. ഇപ്പോൾ IPL അപ്ഡേറ്റ്സുമായിട്ട് സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ. ആൻഡ് കീപ് ലിസ്ണിംഗ് to Qatar's happiness frequency.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യും, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: 917 evenings.

0: Joy Alucas 917 Evenings
1: presented by Joy Alucas, world's favorite jeweler.
2: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
4: In association with
5: Commercial Bank, your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, thudangi, ningalude outdoor camping inum barbecue sinum avashyamayathellam oruki Daiso.
7: Daiso, let's make every outing unforgettable.
8: And
9: Marza Hypermarket, be fresh, be you. Visit your nearest store today.
10: Once again, welcome back. Radio Sunna 91.7 FML. The IPL updates in the time. Let's get in once again to the scores. At this point, the score varayanayittu njan ethumbulakke wicket nashtapadeyanallo. What happened? Naalu wicketukal da idinagam thanne nammude Punjab teamina nashtapettittirunde.
11: Oh, that's a wicket.
10: അങ്ങനെ ദേ ഈ ഒരു പോയിന്റിൽ വിക്കറ്റ് നഷ്ടമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്കോർ തന്നെയാണ്. 18 ഓവേഴ്സ് പിന്നിടുന്നു. 19th ഓവറിലെ ആദ്യത്തെ ബോളിലാണ് നമുക്ക് ആ ഒരു വിക്കറ്റ് നഷ്ടപ്പെടുന്നത്. മാർക്കസ് സ്റ്റോയ്നിസ്, യെസ്, തീരെ പ്രതീക്ഷിക്കാത്ത ഒരു വിക്കറ്റായി പോയി. പ്രതീക്ഷിച്ചവരൊക്കെ തന്നെ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്നുമില്ല, എന്നാൽ പ്രതീക്ഷിക്കാത്തവർ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ശ്രേയസ് അയ്യർ ഇന്ന് നല്ല ഫോമിലാണ്. 34 ബോളിൽ നിന്നും 57 റൺസ് സ്വന്തമാക്കി. അതിഗംഭീരമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് വരുന്ന എല്ലാവരുമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. ശശാങ്ക് ആണ് അടുത്തത് ഓൺ ക്രീസ് വരാൻ പോകുന്നത്. ആൻഡ് ഓൺ സ്ട്രൈക്ക് വിൽ ബി ശശാങ്ക്. ശശാങ്ക് എന്ത് മാറ്റമാണ് ഇനി കൊണ്ടുവരാൻ പോകുന്നത്? രണ്ടുപേരും കൂടെ, ശ്രേയസ് അയ്യറും ശശാങ്കും കൂടെ, ഒരു വണ്ടർഫുൾ കെമിസ്ട്രിയിലേക്ക്, ഒരു വണ്ടർഫുൾ പാർട്ട്ണർഷിപ്പിലേക്ക് എത്തുമോ എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അറിയേണ്ടതായിട്ടുണ്ട്. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ശശാങ്കിൻ്റെ സോറി, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ശശാങ്കിൻ്റെ വിക്കറ്റ് ലാസ്റ്റ് പോയതാണോ? ഓക്കെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ, ഇവിടെ ചെറിയൊരു ബ്രേക്കിന് പോയിരുന്നതാണ് നമ്മുടെ ആ ഒരു പോയിന്റിൽ നമുക്ക് ശശാങ്കിൻ്റെ വിക്കറ്റും നഷ്ടപ്പെട്ടു കേട്ടോ. വന്നു പോയി എന്നുള്ളൊരവസ്ഥയാണ്. അപ്പം ഞാൻ സോറി തിരിച്ചെടുക്കുകയാണ് കേട്ടോ, അതെൻ്റെ തെറ്റല്ല. ഇവിടെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നത് ഞാൻ ആലോചിച്ച സിസ്റ്റത്തിന് വന്ന മിസ്റ്റേക്ക് ആണെന്നാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും അല്ല കേട്ടോ കാര്യം. 5 വിക്കറ്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ശശാങ്ക് വന്നു ആദ്യത്തെ ആ ഒരു ബോളിൽ തന്നെ, സ്ട്രൈക്ക് എന്ന് പറഞ്ഞ് തീരുന്നതിന് മുന്നേ തന്നെ ആ ഒരു വിക്കറ്റും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സംഭവം. ഇപ്പോൾ ഷെഡ്ജാണുള്ളത് അലോങ് വിത്ത് ശ്രേയസ് അയ്യർ. രണ്ടുപേരും കൂടെ ഇനി ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുമോ? എനിക്ക് തോന്നുന്നു ഒരു പോയിന്റിൽ ആ ഒരു പിച്ച് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു പോകുന്ന ആ ഒരു സംഭവമാണ്, ആ ഒരു ട്രെൻഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 187 റൺസ്, ഓൾമോസ്റ്റ് 5 വിക്കറ്റ് നഷ്ടപ്പെടുന്നു. 18 ഓവർ കംപ്ലീറ്റ് ആയി. നമ്മുടെ 19th ഓവറിലെ 3 ബോളുകളും അവസാനിക്കുമ്പോൾ ഇനി 3 ബോൾ മാത്രമാണ് 19 ഓവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ബാക്കിയുള്ളത്. 193 റൺസ്, 5 വിക്കറ്റ് നഷ്ടത്തിൽ പഞ്ചാബ് നിൽക്കുമ്പോൾ ഇന്ന് ഡൽഹിക്ക് കൊടുക്കാൻ പോകുന്ന ആ ഒരു സ്കോർ എത്രയായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ അഖിൽ പറയുന്നുണ്ട് 208 ആയിരിക്കുന്നു, ജോ പറയുന്നു 202 ആയിരിക്കും എന്നുള്ളത്, ആൻഡ് പഞ്ചാബ് 211 ആയിരിക്കും എന്ന് അബ്ദുൾ റഷീദ് പറയുന്നു. 217 ആയിരിക്കും പഞ്ചാബ് എടുക്കാൻ പോകുന്ന ഇന്നത്തെ സ്കോർ എന്ന് പറയുന്നുണ്ട്. അതേപോലെ റിയാദ് ഒരു ഗുഡ് ഈവനിങ് സന്ദീപ് ബ്രോ, ഹവയു എന്ന് ചോദിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു റിയാസ്, ഫ്രം കൂർഗാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരുപാട് ഒരുപാട് സന്തോഷം. ആൻഡ് ആ ഒരു പ്രഡിക്ഷൻസൊക്കെ ഇങ്ങനെ വളരെയധികം മുന്നോട്ട് പോകുന്ന ഈ ഒരു ടൈമിൽ നമുക്കൊരു വെഡിങ് ആനിവേഴ്സറി വിഷ് ഉണ്ട്. ആ വിഷിലേക്ക് തീർച്ചയായിട്ടും ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് യെസ്, ഒരിക്കൽ കൂടി ആ സ്കോർ അപ്ഡേറ്റ് ചെയ്യുന്നു. 197 റൺസാണ്. ഒബ്വിയസ്ലി 200 ക്രോസ് ചെയ്യുന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. ഇനി അവശേഷിക്കുന്നത് ഒരു ഓവർ, ഓൾമോസ്റ്റ് ഒരു ഓവർ, രണ്ട് ബോളുകൾ മാത്രമാണ്. പഞ്ചാബ് എത്രയായിരിക്കും ഫൈനൽ സ്കോർ ആയിട്ട് കൊണ്ടുവരാൻ പോകുന്നത്? ആ ഒരു ടാർഗറ്റ് ഫോർ ഡൽഹി എന്നുള്ളത് ടെക്സ്റ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: ഹലോ, നമസ്കാരം. ഞാൻ സുമിത് സന്തോഷ്.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7 FM.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol safety up 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000 1707.
1: In association with
3: Commercial Bank, your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, thudangi, ningalude outdoor camping inum barbecuesinum avashyamayathellam oruki Daiso.
3: Daiso, let's make every outing unforgettable.
0: And
4: Marza Hypermarket, be fresh, be you. Visit your nearest store today.
5: You're listening to Radio Shino. Radio Shino.
6: 91.7 FM.
7: Qatar's happiness frequency.
1: The biggest jewelry festival is now happening at Joy Alucas. Joy Alucas il gold and diamond jewelry purchase cheyumbol safety up 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയ് അലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
0: ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
8: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപറിവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് മെയ് 14 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ.
9: Distributed by Fars Film.
1: 917 Evenings.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings. Presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
3: In association with
4: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
5: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecues inum avashyamayathellam oruki Daiso.
6: Daiso, let's make every outing unforgettable.
7: And
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
9: Welcome, welcome, welcome back once again. Radio Suno 91.7 FM 917 evenings in the time. സന്ധ്യയാണ് കൂടെയുള്ളത്. ഈ ഒരു ടൈം തീർച്ചയായിട്ടും ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ടൈം തന്നെയാണ്. പക്ഷേ നമ്മൾ വളരെയധികം ഡീപ്പായിട്ടുള്ള ഒരു ഡിസ്കഷനിലായിരുന്നു. ആ ഒരു ഡിസ്കഷൻ്റെ കാര്യം ഇങ്ങനെ പറയുമ്പോൾ, നമുക്ക് അഫോർഡബിൾ ആവുന്ന സാധനങ്ങൾ അതല്ലാന്നുണ്ടെങ്കിൽ യൂസേജ് മാക്സിമം അതിൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു മാർക്കറ്റിലേക്ക്. ആൻഡ് വലിയൊരു ഹ്യൂജ് ഡിഫറൻസ് തന്നെയാണ്. ഒന്നും രണ്ടും ഒന്നും അല്ല, കോടികളാണ് ആ ഒരു എന്താണ് മാർക്കറ്റ് പ്രൈസ് ബേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ചെറിയൊരു കണക്ക് ഇങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ, ജസ്റ്റ് ഒരു കൗതുകത്തിൻ്റെ പുറത്ത് നോക്കിയതാണ്, 2026 20% ആറ് വീക്സ് കൊണ്ടാണ് ഏകദേശം ഈ ഒരു ഇൻക്രീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 2025 അവസാന കാലഘട്ടം മുതൽ 3% ഗ്രോത്ത്. എന്തിന്? പഴയ സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും ട്രെൻഡിലേക്ക് വരുന്നതിൻ്റെ ആ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കഷൻ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ബേസിക് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഹെഡ്ഫോൺസ്, അത് വയേർഡ് ആയിട്ടുള്ളതും വയർ ഇല്ലാത്ത ഹെഡ്ഫോൺസ് വിച്ച് മോസ്റ്റ് ഓഫ് ദം യൂസ് റൈറ്റ് നൗ, അത് പഴയ കാലത്തേക്ക് ട്രെൻഡ് ബേസ് ചെയ്ത് മാത്രമല്ല, എന്നാൽ ട്രെൻഡ് ബേസ് ചെയ്താണോ എന്ന് ചോദിച്ചാൽ ട്രെൻഡ് ബേസ് ചെയ്ത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. അത് സെലിബ്രിറ്റീസ് ആയിരിക്കാം ഒരുപക്ഷെ, ഈ പറഞ്ഞ പോലെ ഒത്തിരി കൺവീനിയൻ്റ് ആയിട്ട് അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. എങ്കിൽ പോലും ഈ വയേർഡ് അല്ലാത്ത ഇയർബഡ്സ് ഒത്തിരി, ഐ മീൻ എയർപോഡ്സോ വട്ട് എവർ യു കോൾ ഇറ്റ്, അത് ഒത്തിരി തന്നെ നമ്മൾ കളഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. ആൻഡ് ഓൾസോ അത്രമാത്രം കൺവീനിയൻ്റ് അല്ല യൂസേജ് എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ട്സും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ, ജെൻസിക്കാർ വരെ ഇപ്പോൾ ഓപ്റ്റ് ചെയ്യുന്നത് വയേർഡ് ആയിട്ടുള്ള ഹെഡ്ഫോൺസ് യൂസ് ചെയ്യാനാണ്. ഈ വയേർഡ് ഹെഡ്ഫോൺസിൻ്റെ കണക്കാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്. 5 ഏകദേശം നമ്മൾ ആ ഒരു സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡിഗ്രേഡിങ് അല്ലെങ്കിൽ ഡിക്ലൈനിങ് ആയിട്ടുള്ള ഒരു സെയിൽ തന്നെയാണ് കാണിച്ചു തന്നുകൊണ്ടിരുന്നത്. ഏകദേശം 3,444 crore നഷ്ടം ഈ ഒരു വയേർഡ് ഹെഡ്ഫോൺസ് കാരണം ആ ഒരു മാർക്കറ്റിൽ, ആ ഒരു ഗാഡ്ജറ്റ് ഇൻഡസ്ട്രിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് അറിയാമെന്നുള്ള ഫാക്റ്റായിരിക്കാം. ഒരു പക്ഷേ ആ നമ്പർ അറിഞ്ഞുകൂടെ ആയിരുന്നിരിക്കാം. എങ്കിൽ പോലും ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അത് വീണ്ടും ദാ ഒരു ഇൻക്രീസ്. ഇൻക്രീസ് എന്ന് പറയുമ്പോൾ 2025 തുടങ്ങിയ 3% ഇൻക്രീസ് ഗ്രോത്ത്, 123 crore സെയിൽസാണ് കാണിച്ചിരിക്കുന്നത്. വിച്ച് മീൻസ് ഓവർ 2026 20% ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ യു ക്യാൻ ഇമാജിൻ, ജസ്റ്റ് ഒന്ന് മാത്ത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കോടികൾ തന്നെയാണ് ലാഭമുണ്ടാക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ തിരിച്ച് ട്രെൻഡിലേക്ക് പോകുമ്പോൾ അത് നമ്മുടെ കൺവീനിയൻസ് ബേസ് ചെയ്തിട്ടാണ് എന്നുള്ളൊരു കാര്യവും കൂടി ഇതാ ഓർക്കുക. ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. നമുക്കൊരു വെഡ്ഡിങ് ആനിവേഴ്സറി വിഷ് ഉണ്ട്. ഈ വെഡ്ഡിങ് ആനിവേഴ്സറി വിഷ് ഞാൻ ആക്ച്വലി ഒരു ട്രയൽ ആൻഡ് എറർ പോലെ പറയുകയാണ് കേട്ടോ. കാരണം പേരിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ചെറിയ ഡൗട്ടുണ്ട്. ഇന്ന് വെഡ്ഡിങ് ആഘോഷിക്കുന്ന ഞങ്ങളുടെ ഖത്തർ ഫ്രൈഡേ ഹാപ്പിനെസ് കുടുംബത്തിലെ സനിത സന്തോഷ് എന്നാണ് കിടക്കുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് സനിത, സുനിത എന്നാണെന്ന് തോന്നുന്നു. എനിവേ, അപ്പോൾ ആ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി വിഷ് ഇതാ പറയുന്നു. ആൻഡ് കൺവേയിങ് എ വെരി വെരി വെരി ഹാപ്പി ഡേ. Oh, ഓക്കേ. അപ്പോൾ ആ ഒരു വെഡിങ് ആനിവേഴ്സറി വിഷ് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു ബർത്ത്ഡേ വിഷിലേക്കാണ്. മുഹമ്മദ് ഹസിബ് ഡെഡിക്കേറ്റിംഗ് എ സോങ് ഫോർ ഹിസ് ഫ്രണ്ട് അഷ്റഫ്. അഷ്റഫിന് വേണ്ടിയിട്ടാണ്, അഷ്റഫിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. ഓക്കെ, അപ്പോൾ ദുബായിൽ വർക്ക് ചെയ്യുന്ന അഷ്റഫിന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മളിത് ഈ ഖത്തറിൽ നിന്നും ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ആ ഒരു ബർത്ത്ഡേ വിഷ് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ, വിഷിംഗ് യു എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ.

അപ്പൊ അഷഫ് ബ്രോ, വൈകിട്ട് എന്താ പരിപാടി? എന്താണ് പ്ലാൻ? ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ച് നല്ലൊരു ചെലവൊക്കെ കൊടുത്തേ, വിഷസൊക്കെ തരാനായിട്ട് ചുറ്റും ഫ്രണ്ട്സും ഒക്കെ ഉള്ളപ്പോ നമ്മൾ ഭയങ്കര ലക്കി ആണെന്നുള്ളൊരു കാര്യം മറന്നു പോകണ്ട. ആൻഡ് ഡെഡിക്കേറ്റിംഗ് എ ബ്യൂട്ടിഫുൾ ട്രാക്ക്, ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കഥ പറഞ്ഞ സിനിമ മിന്നാ മിന്നി കൂട്ടം എന്ന സിനിമയിലെ ഗാനം തന്നെ ഇത് ഡെഡിക്കേറ്റ് ചെയ്യാണ് ഫോർ അഷ്റഫ്. ആൻഡ് ഇന്നത്തെ സ്പെഷ്യൽ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി, ദിസ് ഇസ് സന്ദീപ് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
5: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

20 अपडेट्स लेके आया। യെസ്, ഈ ഒരു പോയിന്റിൽ വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് മറ്റൊരു ഗംഭീരമായിട്ടുള്ള മാച്ചിന്റെ റിസൾട്ട്സ് അറിയാൻ വേണ്ടിയിട്ടാണ്. ബട്ട് ദെൻ റിസൾട്ടിനുള്ള സമയമൊന്നും ആയിട്ടില്ല. രണ്ടാമത്തെ ഇന്നിങ്സ് ഒക്കെ ഇങ്ങനെ തുടങ്ങി, ആ ഒരു ഓട്ടം ആരംഭിച്ചിട്ടേ ഉള്ളൂ. രണ്ട് ഓവേഴ്സ് മാത്രമാണ് പിന്നിടുന്നത്. ഡൽഹി 10 runs ഒരു വിക്കറ്റ് നഷ്ടത്തിലാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ദ സ്റ്റാർട്ട് വാസ് ഗുഡ് ഫോർ പഞ്ചാബ്. പഞ്ചാബ് ഏറ്റവും മനോഹരമായിട്ട് തന്നെ ആദ്യത്തെ കുറേ ഓവേഴ്സ് വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. പക്ഷേ ഇവിടെ വിക്കറ്റ് നഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആ ഒരു സ്കോറിലേക്ക് ഇന്ന് ഡൽഹിക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. സോ ഡൽഹിക്ക് വേണ്ടത് 201 runs ആണ്. ഇനി ടോട്ടൽ പഞ്ചാബ് എടുത്തിട്ടുണ്ടായിരുന്നത് 210 runs, വിച്ച് മീൻസ് 211 runs ആണ് ഇന്നത്തെ ആ ഒരു ടാർഗറ്റിലേക്ക് വേണ്ടത്. ഓൾമോസ്റ്റ് നമുക്ക് ആ ഒരു കാര്യം നമ്മുടെ അബ്ദുൾ റഷീദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് അബ്ദുൾ ബ്രോ പറഞ്ഞേക്കുന്നത് ഒരു മണിക്കൂർ മുന്നേ തന്നെ എനിക്ക് 211 ആയിരിക്കും എന്നുള്ള ആ ഒരു കറക്റ്റ് അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വേറെ സുജൻ ഓൾമോസ്റ്റ് അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ എവിടേക്കോ ചെറുതായിട്ടൊന്ന് ആ ഒരു സ്കോറിൽ വ്യത്യാസം വന്നു. ജോയും ഏകദേശം 202 ആണ് പറഞ്ഞേക്കുന്നത്, 218 പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുജന പാൽ 217 ആണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ ദേ കുറേ പ്രഡിക്ഷൻസ് ഒക്കെ കറക്റ്റായി, കുറേ പ്രഡിക്ഷൻസ് ഒക്കെ ഏകദേശം അടുത്തെത്തി. ബട്ട് ദെൻ ഈ ഒരു പോയിന്റിൽ ഇനി പ്രഡിക്ഷൻസ് അല്ല, ആരായിരിക്കും ജയിക്കാൻ പോകുന്നത് എന്നറിയാനായിട്ടുള്ള ആ ഒരു ആകാംക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം. രണ്ടാമത്തെ ഓവർ ആരംഭിച്ചു, രണ്ടാമത്തെ ഓവർ അവസാനിച്ചു. മൂന്നാമത്തെ ഓവറിലെ ആദ്യത്തെ 3 balls അവസാനിക്കുമ്പോൾ മൂന്നാമത്തെ ബോൾ നമുക്കൊരു വിക്കറ്റ് ആണോ നൽകിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ദാറ്റ്സ് എ വിക്കറ്റ്. ഈ ഒരു പോയിന്റിൽ മൂന്നാമത്തെ ഓവർ അവസാനിക്കുന്നതിന് മുന്നേ തന്നെ രണ്ടാമത്തെ വിക്കറ്റും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഡൽഹി. വാട്ട് എക്സാക്ട്ലി ഈസ് ഹാപ്പനിങ്? 14 runs മാത്രം, 2 wickets നഷ്ടത്തിലാണ് ഡൽഹി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള ട്വിസ്റ്റും കാര്യങ്ങളും ഒക്കെ ആ ഗെയിമിൽ വന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ഞാൻ കൂടെ ഉണ്ടെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM.

0: സുനോ
1: അതെ എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
2: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. കഥേഴ്സ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
3: Hi everyone, this is Bharat here.
1: You are listening to
3: Radio Suno 91.7. Kete kete kutu kudam.
1: 917 evenings.

0: പുണ്യവചനങ്ങളിലൂടെ
1: മനുഷ്യനെ തമ്മിൽ വേർതിരിക്കുന്നത് കറുത്തെന്നോ വെളുത്തെന്നോ അല്ല, മറിച്ച് അവൻ ചെയ്യുന്ന കർമ്മങ്ങളിലാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
0: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: You're listening to...
4: Joy Alukas 917 Evenings
5: presented by Joy Alukas, world's favorite jeweler.
6: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
8: in association with
9: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
10: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
11: ഡൈസോ, let's make every outing unforgettable.
12: And
13: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
14: Once again, welcome back, Radio Suno 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത്. സമയം 7 മണി കഴിഞ്ഞ 47 മിനിറ്റും 12 സെക്കൻഡും ആവുമ്പോൾ ആകാംക്ഷ കൊണ്ട് ദേ നമ്മുടെ കാണികൾക്ക് അവിടെ ഇരിക്കാൻ പോലും പറ്റുന്നില്ല. അത്രമാത്രം എക്സൈറ്റ്മെന്റ് ആണ് ആ ഒരു സ്റ്റേഡിയത്തെ. ഇൻഫാക്ട് ദേ ആർ എക്സ്പീരിയൻസിങ്. നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ഓരോ വിഷ്വലിലൂടെയും കാണിച്ച് ഇങ്ങനെ തരുന്നു. ആ വിഷ്വലിന്റെ കാര്യമൊക്കെ പറഞ്ഞു പോയപ്പോൾ തീർച്ചയായിട്ടും കാണാൻ പറ്റാത്ത ഒരുപാട് പേര് ആ സ്കോർ അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. Let's get into IPL score update.
15: T20 score update brought to you by
16: ഖത്തറിലെ ബെസ്റ്റ് കുൽഫി ടേസ്റ്റ് ചെയ്യണോ എങ്കിൽ പോന്നോളൂ ബ്രൂക്സ് കഫേയിലേക്ക്. മത്തർ കദീം, ബക്ര, VFS ഗ്ലോബൽ സെന്ററിന് സമീപം ഉഗ്മ ബിന്നാഫി മെട്രോ സ്റ്റേഷൻ. ഫോളോ ചെയ്യൂ ഇൻസ്റ്റാ @ ബ്രൂക്സ് കഫേ ഖത്താർ. സെർവിംഗ് ഹാപ്പിനെസ്. കോ-പ്രസന്റഡ് ബൈ
17: ഇബാദ് സ്പോർട്സ്. ഗിയർ അപ്പ്, ഗെയിം ഓൺ. ഓൾ യുവർ സ്പോർട്സ് നീഡ്സ് അറ്റ് വൺ പ്ലേസ്. ഇബാദ് സ്പോർട്സ്, ബ്രാൻഡ് ഓഫ് അച്ചീവ്മെന്റ്സ്. കോൺടാക്ട് 7733-9198.
18: In association with
19: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ഡിസി രുചിയുമായി ഡിസി ദാബ, ബിൻ മുഹമ്മദ്, ഹവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
14: ഓക്കെ, അങ്ങനെ ദേ വെയിറ്റിംഗ് ഒക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് നമ്മൾ നേരെ പോകുന്നത് ആ ഒരു അപ്ഡേറ്റിലേക്ക്. 7ാമത്തെ ഓവർ ഓൾമോസ്റ്റ് അവസാനിക്കുന്നു. ഒരു ബോൾ കൂടി ബാക്കിയുള്ളൂ. ബട്ട് ബാക്ക് ടു ബാക്ക് ഇങ്ങനെ ബൗണ്ടറീസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആക്ച്വലി ആ ഒരു ബൗണ്ടറിയുടെ ഹെഡിങ്ങിനെ പ്ലേ ചെയ്യണമെന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു 2 ബോളുകളായിട്ട് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് നമുക്ക് ബൗണ്ടറീസ് തന്നുകൊണ്ടിരിക്കുന്നു. ഡൽഹി ടീം മാക്സിമം ആ ഒരു സ്ട്രഗിളൊക്കെ കൈവിട്ട് ഞങ്ങൾ ദേ പെർഫോം ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ചെറിയ വലിയ അപ്ഡേറ്റ് ആണ് നമുക്ക് എത്തിക്കുന്നത്. 7ാമത്തെ ഓവർ അവസാനിക്കുമ്പോൾ 61 റൺസ് 3 വിക്കറ്റ് നഷ്ടത്തിലാണ് ഡൽഹി ഉള്ളത്. ഈ ഒരു പോയിന്റിൽ യെസ്, കഴിഞ്ഞ ഒരു ഓവർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ വൈഡുകളും അതേപോലെ തന്നെ കുറച്ചധികം ബൗണ്ടറീസും സമ്മാനിച്ചിട്ടുണ്ട് ഡൽഹി ടീം. സന്തോഷമുള്ള കാര്യമാണ്, അത് ശരിക്കും ഒരു സമ്മാനം തന്നെയാണ് ഫോർ ഡൽഹി ഫാൻസ്. ഒട്ടും തന്നെ പ്രതീക്ഷയില്ലാണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇതേപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ, വലിയ രീതിയിലുള്ള പ്രതീക്ഷകളാണ് തരുന്നത്. സ്റ്റെപ്സ് ആണ് ഇപ്പോൾ സ്ട്രൈക്കിലുള്ളത്. 14 ബോൾസ് 10 റൺസ് സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. ആ ഒരു വിക്കറ്റൊന്നും നഷ്ടപ്പെടാണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയൊരു മാറ്റത്തിലേക്ക് എത്താനായിട്ട് ഡൽഹി ടീമിന് സാധിക്കും. 7 ഓവേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 63 റൺസ് 3 വിക്കറ്റ് നഷ്ടത്തിലാണ് നമ്മുടെ ഡൽഹി ടീം ആസ് ഓഫ് നൗ ഉള്ളത്. മറ്റൊരു മനോഹരമായിട്ടുള്ള ട്രാക്കൊക്കെ കേട്ട് നമുക്ക് എന്തായാലും കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള സ്കോറിലോട്ട് എത്തിപ്പെടാനായിട്ട് ഡൽഹി ടീമിന് പറ്റുമോ? ഇന്ന് ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്? ഇതൊക്കെ ചോദ്യങ്ങൾ തന്നെയാണ്. കണ്ടറിയാം, കേട്ടറിയാം എല്ലാ വിശേഷങ്ങളുമായിട്ട് ഞാൻ കൂടെയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ദിസ് ഇസ് യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹായ്, ഞാൻ ദുൽഖർ സൽമാൻ.
1: എനിക്കറിയാം താൻ വരുമെന്ന്.
2: നീ വിളിക്ക്, നമുക്ക് നോക്കാം.
0: റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 97 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase team bol. Safety up 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Tudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
2: In association with
4: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
2: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
5: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവറി ഔട്ടിംഗ് അൺഫർഗെറ്റബിൾ.
6: ആൻഡ്
7: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
8: Once again, welcome back. Radio Suno 91.7 FM. ഇത് 917 ഇന്നിംഗ്സ് ഇൻ ദ ടൈം ആൻഡ് IPL T20 അപ്ഡേറ്റ്സിലേക്ക് ഐ എം വെൽക്കമിംഗ് യു വൺസ് അഗൈൻ. Right at this point, Punjab and also the Delhi ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മത്സരം ഇങ്ങനെ നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 10th ഓവറിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ദിസ് പോയിന്റ് നമ്മൾ നോക്കുമ്പോൾ 80 runs 4 wicket നഷ്ടത്തിലാണ് ഡൽഹി ടീം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
9: Brought to you by
10: Khattar-le best kulfi taste cheyano engil ponnodo Brooks cafe lega Matar Kadim Bakra VFS Global Center na samivam Ugba Bin Nafi Metro Station. Follow cheyo Insta at Brooks Cafe Qatar. Serving happiness. Co-presented by
11: Ibad Sports. Gear up, game on. All your sports needs at one place. Ibad Sports, brand of achievements. Contact 7733-9198.
12: In association with
13: ക്രീസിൽ ബൗണ്ടറികൾ പായുമ്പോൾ അസൽ ഡിസി രുചിയുമായി ഡിസി ദാബ ബിൻ മുഹമ്മദ് തവോൾ മോൾ ആൻഡ് മോൾ ഓഫ് ഖത്തർ.
8: അക്സർ പട്ടേൽ അതേപോലെ തന്നെ ഡേവിഡ് മില്ലർ രണ്ടുപേരും കൂടി ഒരു ബ്യൂട്ടിഫുൾ പാർട്ട്ണർഷിപ്പ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട്. 63 balls ആണുള്ളത്, 130 runs. വെദർ ഇറ്റ് ഇസ് പോസിബിൾ ഓർ നോട്ട് നമ്മൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ആ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ഒരിക്കൽ കൂടി റൺസിലേക്ക്. 9 overs കഴിഞ്ഞ് 10th ഓവർ ഓൾമോസ്റ്റ് 3 balls അവസാനിക്കുമ്പോൾ 81 runs 4 wicket നഷ്ടത്തിലാണ് ഡൽഹി ടീം ഉള്ളത്. പഞ്ചാബ് ഇന്നത്തെ ദിവസം ജയിക്കാൻ പോവുകയാണോ? ദർ ഇസ് എ ലോട്ട് ഓഫ് ഇൻട്യൂഷൻസ് ഗൈസ്. ആ ഒരു ഇൻട്യൂഷൻ എന്തായാലും ഫുൾ സ്റ്റോപ്പുകൾ ഇട്ടുകൊണ്ട് തന്നെ ഞാൻ വലിയ പ്രഡിക്ഷൻസിനൊന്നും നിൽക്കുന്നില്ല. കാരണം ദാ ഇവിടെ ഗംഭീരമായിട്ട് ഇങ്ങനെ അവർ ബൗണ്ടറിയിലേക്ക് ആ ബോളുകളൊക്കെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 10th ഓവർ കംപ്ലീറ്റ് ആയിട്ടില്ല, ബട്ട് 4th ball ഓൾമോസ്റ്റ് ആ ഒരു 10th ഓവർ കംപ്ലീറ്റ് ആവാൻ ഇനി 2 ball ബാക്കി നിൽക്കുമ്പോൾ നമുക്ക് തരുന്നത് ഒരു ഗുഡ് ന്യൂസ് തന്നെയാണ്. അക്സറൊക്കെ വൺ ഫോം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. 15 balls നിന്നും 30 runs സ്വന്തമാക്കിയിട്ട് ദേ അവർ വെയിറ്റ് ചെയ്യുമ്പോൾ മാക്സിമം ബൗണ്ടറിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓരോ ബോളുകളും. ബട്ട് ദെൻ അവർ ആ ഒരു റണ്ണിൻ്റെ സംഭവങ്ങളൊന്നും വേസ്റ്റ് ചെയ്യുന്നില്ല, ഡോട്ട് ബോൾ ആക്കുന്നില്ല, എല്ലാം തന്നെ കറക്റ്റായിട്ട് അറ്റ്ലീസ്റ്റ് സിംഗിൾ എടുക്കാനുള്ള രീതിയിലെങ്കിലും ആ ഒരു സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ലെറ്റ്സ് സീ രണ്ട് ടീമുകളും തന്നെ എഫേർട്സ് മാക്സിമം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ജയിക്കാൻ പോകുന്നത് ഡൽഹി ടീമാണോ പഞ്ചാബ് ആണോ എന്നുള്ളതൊന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ. 5000-9917 നിങ്ങളുടെ പ്രഡിക്ഷൻസ് അറിയാൻ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു ട്രാക്ക് കൂടി ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. സന്ദീപാണ് കൂടെയുള്ളത്, കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഹായ്, ദിസ് ഈസ് യുവർ സിംഗർ രാഹുൽ നമ്പ്യാർ.
2: വസന്തമുല്ലൈ പോലെ വന്ന്.
1: You're listening to Radio Suno 91.7, Qatar's favorite radio station.
3: കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: 9.7 ഡൽഹി ടീം അതിമനോഹരമായിട്ടുള്ള പെർഫോമൻസുകൾ ഇങ്ങനെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുമ്പോ ഏതാണ് എപ്പോഴത്തെ ആണെന്നൊക്കെ ഉള്ളത് പറയാൻ പറ്റാ. ഇപ്പൊ ഒരു ബൗണ്ടറി കിട്ടിയിട്ടുണ്ട്. പതിമൂന്നാമത്തെ ഓവറിലേക്ക് കടക്കുന്ന ആ മൂന്ന് ബോളുകൾ അവസാനിക്കുമ്പോൾ മൂന്നാമത്തെ ബോളിലാണ് നമുക്കൊരു ബൗണ്ടറി കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ബൗണ്ടറി കൂടി ആഡ് ചെയ്ത് വരുന്ന സ്കോർ എന്ന് പറയുന്നത് 121 റൺസ് ആണ്. അങ്ങനെ ഓൾമോസ്റ്റ് 13 ഓവേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 121 റൺസ് ഡൽഹി ദേ സ്വന്തമാക്കിയിട്ടുണ്ട്. 45 balls 90 runs. വെദർ ഇറ്റ് ഇസ് പോസിബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡാം പോസിബിൾ. ഒബ്വിയസ്ലി നമുക്കൊക്കെ അറിയാം അതൊക്കെ സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്കോർ തന്നെയാണ്. എങ്കിൽ പോലും ഡൽഹിയുടെ കോൺഫിഡൻസ് അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുകയാണ്. ശരിക്കും രണ്ട് കാലം വെച്ച് നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് അവരുടെയൊക്കെ ഫേസിൽ നിന്ന് വായിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മേ ബി ബിക്കോസ് എനിക്ക് തോന്നുന്നു അത്ര പരിചിതമായിട്ടുള്ള പിച്ച് അല്ലാത്തത് കൊണ്ടാണോ എന്താണെന്നറിയില്ല. ബട്ട് ദെൻ സം ഓർ ദി അതർ ഇറ്റ് ഫീൽസ് കുറച്ച് ടഫാണ് ഇന്നത്തെ ഗെയിം. അങ്ങനെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളും ഹൈപ്സും ഹിപ്സ് ഡൗൺസും ഒന്നും തന്നെ ഇല്ലാതെ വളരെ ക്ലീൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലെറ്റ് സീ ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി, ഹൂ ഇസ് ഗോയിങ് ടു വിൻ ടു നൈറ്റ് എന്നുള്ള ഒരു ചോദ്യത്തിന് എനിക്കിതേ ഇവിടെ ഉത്തരങ്ങൾ പറയുന്നു. പഞ്ചാബ് എന്ന് പറയുന്നുണ്ട്, അതേപോലെ തന്നെ ഡൽഹി എന്ന് പറയുന്നുണ്ട്. ദൃശ്യ ഓക്കെ, ദൃശ്യ കുറച്ച് മുന്നെയാണ് ആ ഒരു സ്കോറിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റിയാസ് പറഞ്ഞിട്ടുണ്ട് ദ ഡൽഹി എന്നുള്ള മെസ്സേജ്. ആൻഡ് റഫീഖ് ഡൽഹി എന്ന് പറയുന്നു. ആൻഡ് ജസീം പറയുന്നു ഇന്ന് ജയിക്കാൻ പോകുന്നത് പഞ്ചാബാണ്. നോ ഡിബേറ്റ് അബൌട്ട് ദിസ് സന്ദീപ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നേക്കുന്നത്. അപ്പോൾ ഡിബേറ്റ് ചെയ്യാനൊന്നും ഞാനില്ല, എന്തായാലും ഒരു ടീമിൻ്റെ ഭാഗത്ത് ഞാൻ നിൽക്കുന്നില്ല എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. നോട്ട് ബീങ് ബൈസ് ടു എനി ടീംസ്. ദാ ഇപ്പം ആ ഒരു അപ്ഡേറ്റിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളുടെ അടുത്തേക്ക് സ്കോർസ് എത്തിക്കുമ്പോൾ ഓൺ ക്രീസ് ഉള്ളത് അക്സാർ ആൻഡ് മില്ലറാണ്. രണ്ടുപേരും കൂടെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ 43 balls 88 runs. വെദർ ഇറ്റ് ഈസ് പോസിബിൾ ഓർ നോട്ട് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. ഡൽഹി ടീം 123 runs 4 wicket നഷ്ടത്തിൽ 13-ാമത്തെ ഓവർ അവസാനിക്കുമ്പോൾ.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. റേഡിയോ സുന്ദര 91.7 FM 917 ഈവനിങ്സ് ഇൻ ദ ടൈം ആണ്. സന്ദീപാണ് കൂടെയുള്ളത് ഈ ഒരു ടൈം. യെസ്, വളരെയധികം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സെഗ്മെന്റിലോട്ട് തന്നെയാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. ഈ ഒരു അവർ നമ്മൾ ഇനി പറയാൻ പോകുന്ന ഈ ഒരു സംഭവത്തിനെ പറ്റി സംസാരിച്ചിട്ടേ ഇല്ല. ആൻഡ് ഹൗ ക്യാൻ ഐ നോട്ട് ടോക്ക് അബൌട്ട് ഫുഡ്.
1: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR വഴവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 666-14-884.
0: സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ബിരിയാണി കഥയുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തുന്നത്. ബിരിയാണി കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, ബിരിയാണി പല തരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് ചിലപ്പോൾ സ്ഥലത്തിന്റെ ബേസിലായിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിന്റെ ബേസിലായിരിക്കാം. ഡിഫറൻസ് ആ ഒരു ടേസ്റ്റിൽ നമ്മൾ ഫീൽ ചെയ്തിട്ടുള്ള ഒരുപാട് ഒരുപാട് ബിരിയാണികളുണ്ട്. ബേസിക് ആയിട്ടുള്ള 4 ബിരിയാണീസ് ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതിൽ വെരി ഫസ്റ്റ് ഓൺ ദി ലിസ്റ്റ് ഇസ് ഹൈദരാബാദി ബിരിയാണി. ഹൈദരാബാദി ബിരിയാണിയുടെ ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കച്ചി റോ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മീറ്റ് റോ ആയിട്ട് മാരിനേറ്റ് ചെയ്തതിന് ശേഷം റൈസിനോട് സൈമിൾട്ടേനിയസ് ആയിട്ട് കുക്ക് ചെയ്യുക, അതാണ് അവരുടെ ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇതാണ് ഹൈദരാബാദി ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇനി വരുന്നത് ലക്നൌവിലേക്കാണ്. ലക്നൌവില് അരോമയും അതേപോലെ തന്നെ കുറച്ചധികം സൊഫിസ്റ്റിക്കേഷൻ കൂടുതൽ തന്നെയാണ് വെൻ കമ്പയർഡ് ടു ദ ഹീറ്റ്. ഇവിടെ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ ഒരു മീറ്റിന് തന്നെയാണ്. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് മീറ്റും റൈസും ഒക്കെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. സോ അതാണ് ലക്നൗ ബിരിയാണിയുടെ പ്രത്യേകത. കൊൽക്കത്ത ബിരിയാണി വരുമ്പോൾ ഓൾറെഡി ഞാൻ ഈ ബിരിയാണിയുടെ കഥ പറഞ്ഞിട്ടുണ്ട്. ബിരിയാണിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊട്ടേറ്റോസ് കാണാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ പൊട്ടറ്റോ കണ്ടു കഴിഞ്ഞാൽ അത് അബദ്ധത്തിൽ വന്നതൊന്നുമല്ല. കൊൽക്കത്ത പോയി ബിരിയാണി ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് പൊട്ടറ്റോയും ബോയിൽഡ് എഗ്ഗും കിട്ടാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ്. ബോയിൽഡ് എഗ് ഓൾമോസ്റ്റ് നാട്ടിലും പല സ്ഥലത്ത് ഡിഫറെൻറ്റ് ഡിസ്ട്രിക്ട്സിൽ ഇതേപോലെ തന്നെ നമുക്ക് ബോയിൽഡ് എഗ് കിട്ടാറുണ്ട്. കൊൽക്കത്ത ഭാഗത്ത് പോയി ബോയിൽഡ് എഗ്ഗോ പൊട്ടറ്റോ ഒക്കെ ബിരിയാണിയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആരും ആശ്ചര്യപ്പെടേണ്ട, കൊൽക്കത്ത ബിരിയാണി അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അവസാനം എത്തുന്നത് മലബാർ സൈഡിലേക്ക് തന്നെയാണ്. അവിടെ യൂസ് ചെയ്യുന്ന റൈസ് തന്നെയാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്നുള്ളത്. ഷോർട്ട് ഗ്രീൻഡ് ആയിട്ടുള്ള സ്പെഷ്യലി കൈമ ജീരകശാല എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന കുഞ്ഞി അരിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, റാദർ ദാൻ ലോങ് ഗ്രീൻഡ് ആയിട്ടുള്ള ബസ്മതി റൈസിന് പകരം. ആൻഡ് ഓൾസോ എന്റെ കൂടെ ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ദമ്മിടുന്ന ടെക്നിക്കാണ്. ആ ഒരു മാവ് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് പാത്രം സെറ്റ് ചെയ്ത് ദം ചെയ്യുന്നത്. ഈ ദമ്മിലാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ആ അകത്തുള്ള ചിക്കന്റെ ആണെങ്കിലും റൈസിന്റെ ഒക്കെ ആണെങ്കിലും ജ്യൂസ് കൊണ്ട് തന്നെ ഈ സംഭവങ്ങൾ വേവുമ്പോൾ ടേസ്റ്റ് എന്ന് പറയുന്ന നെക്സ്റ്റ് ലെവലാണ്. ഇനിയിപ്പോ ഞാൻ ബിരിയാണി കഥയൊക്കെ പറഞ്ഞു പോയപ്പോൾ ചെറുതായിട്ട് രാത്രി ബിരിയാണി കഴിക്കണമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നേരെ വിട്ടോളൂ നമ്മുടെ BMR.
1: നല്ല നിമിഷങ്ങൾ
0: ബർവ വില്ലേജും അതിനടുത്ത് താമസിക്കുന്ന എല്ലാവരും തന്നെ ഇതാ ഇപ്പൊ ബിരിയാണി കഥ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ BMR പോയി അവിടുത്തെ വെറൈറ്റി ബിരിയാണി ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് അഭിപ്രായങ്ങളൊക്കെ നമുക്ക് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ, 500-00917. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് ഫിലിം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: ഫാൻസി. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005.
1: രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം സൂര്യയും തൃഷയും വീണ്ടും ഒന്നിക്കുന്നു. സൂര്യനായകനാകുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ കറുപ്പ്. സംവിധാനം ആർ ജെ ബാലാജി. സംഗീതം യങ് മ്യൂസിക് സെൻസേഷൻ സായ് അഭ്യങ്കർ. അൻപരവ് വിക്രം മോർ ജോഡികൾ ഒരുക്കുന്ന ഗംഭീര ആക്ഷൻ സീക്വൻസുകൾ. കറുപ്പ് മെയ് 14 മുതൽ തിയേറ്ററുകളിൽ. ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ. Distributed by Fars Film.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദിലീപ്.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ 91.7 FM.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol safety up 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
2: In association with
4: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
2: Foldable chairs, picnic balls, thudangi, ningalude outdoor camping inum, barbecues inum, avashyamayathellam oruki, Daiso.
4: Daiso, let's make every outing unforgettable.
1: And
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: ഞാൻ എന്തിനാണ് കുറച്ചു മുന്നേ ബിരിയാണിക്കഥ പറഞ്ഞത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അർദ്ധരാത്രി ആണെങ്കിലും ഈ ഒരു സമയവും ബിരിയാണിക്ക് ക്രേവിംഗ് ഉണ്ടാവും എന്നുള്ളത് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഞാൻ ദേ ബി എം ആറിലേക്ക്, നമ്മുടെ ബർവ വില്ലേജിലേക്ക് ഒന്ന് വിടുകയാണ് ടു ഹാവ് എ വണ്ടർഫുൾ ബിരിയാണി. ആ ഒരു ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് തീർച്ചയായിട്ടും നാളെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് ഞാൻ റെഡിയായിട്ട് എനർജൈസ്ഡ് ആയിട്ട് തന്നെ തിരിച്ചെത്തും എന്നുള്ള ഒരു കാര്യത്തിന് യാതൊരു സംശയമില്ല. നമുക്ക് ഇങ്ങനത്തെ ക്രേവിംഗ്സ് ഒക്കെ ഉള്ളപ്പോ പിന്നെ ഡയറ്റും കാര്യങ്ങളും ഒന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല, നേരെ അങ്ങ് വെച്ചത് ഏതാണ് ഇഷ്ടപ്പെട്ട ഷോപ്പ് അങ്ങടേക്ക് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് ഇനി രാത്രിയാന്നുള്ളത് നോക്കണ്ട, കുറച്ച് ഹെവി ആയാലും കുഴപ്പമില്ല, നാളത്തെ ഫുഡ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇന്നിപ്പോ എന്റെ വയറ് ക്രേവ് ചെയ്യുന്നതും മനസ്സ് ക്രേവ് ചെയ്യുന്നതും ബിരിയാണി കഴിക്കാനാണ്. ഞാൻ ആ വഴിക്കൊന്നു പോട്ടെ. ഒരുപാട് അപ്ഡേറ്റുകൾ, ഫണ്ണും എന്റർടൈൻമെന്റും ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന വിശ്വാസത്തിൽ ഞാനും ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറയുകയാണ്. നാളെ വീണ്ടും കുറേയേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കേട്ടുമുട്ടാം. And until then, this is Sandeep signing off from your favorite FM station, only on your favorite FM station. 91.7 FM Radio Suno KTK Kutukudam.

0: ഞാൻ ഉണ്ട് തീർക്കരുതേ, പായസം വരുന്നുണ്ട്.
1: ഇവിടെയൊക്കെ പായസം കഴിഞ്ഞാന്നോ മോനെ?
2: നമസ്കാരം, ഞാൻ നന്ദു.
3: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ.
2: കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: सुनो 91.7 FM Qatar's favorite radio station.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരി ഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ.

0: सुनो 91.7 FM Qatar's favorite radio station.
1: நேரம் வெளுக்கும்போல் காரில் கயறும்போ ஒபிசில் போகும்போ ஸ்கூல் பஸ்ல திமர்க்கும்போல் கேட்டு கேட்டு கூட்டு கூடும் சவாரி.
2: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
1: മോർണിംഗ് സവാരി.
3: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
4: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
7: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
8: Just feel like you're home.

0: सुनो 91.7 FM Qatar's favorite radio station.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
2: Joy Alucas 917 evenings
3: presented by Joy Alucas world's favorite jeweler
4: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges
5: powered by
6: Khatrine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam call 4000 1707
7: in association with
8: Commercial Bank your future grows when your savings grows save more Dream bigger. Win up to 5 million riyals with Commercial Bank.
9: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
10: ഡൈസോ, let's make every outing unforgettable.
11: And
12: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
13: And the Oscar goes to A.R. Rahman.
14: Hi, this is A.R. Rahman.
15: You're listening to
14: Listen to my songs on Radio Suno 91.7 FM. Kettu kettu kutkudum.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: നമസ്കാരം, ഞാൻ നിങ്ങളുടെ നാസർ.
1: പെങ്കൾ വന്ന് തീണ്ടും പോത് എന്ന വണ്ണമോ മനസ്സില.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 ഖത്തർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ കേട്ട്.

रेडियो सुनो 91.7 FM, गदर्स फेवरेट रेडियो स्टेशन।

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।